നമസ്കാരം. കെ ആർ ടി കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: ഒരു മനോഹരമായ രാജ്യം. മനോഹരം എന്ന് പറഞ്ഞാൽ നല്ല രാജ്യമായിരുന്നു. സന്തോഷത്തോടെ പ്രജകളും രാജാവും രാജ്ഞിയുമൊക്കെ താമസിക്കുകയായിരുന്നു. പക്ഷേ ഈ സന്തോഷം കണ്ട് ശത്രുരാജ്യത്തെ രാജാവിന് അസൂയ തോന്നി. അദ്ദേഹം ഏത് രീതിയിൽ ഈ രാജ്യത്തെ തകർക്കണമെന്ന് ആലോചിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഉപായം പിടികിട്ടിയത്. അവിടുത്തെ പ്രജകളെല്ലാവരും വെള്ളം കുടിക്കുന്ന ഒരു കിണറുണ്ട്. ആ കിണറ്റിൽ നിന്ന് എല്ലാവരും സന്തോഷത്തോടെ വന്ന് വെള്ളം കുടിച്ചു പിരിയുമ്പോഴാണ് ആ രാജ്യത്ത് ഇത്രയും സന്തോഷമുണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. എന്തായാലും ശത്രുക്കളെ ഉപയോഗിച്ച് ആ വെള്ളത്തിൽ ആളുകൾക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടാക്കുന്ന എന്തോ ഒരു വിഷം കലക്കി. രാവിലെ പതിവ് പോലെ വന്ന് വെള്ളം കുടിച്ച എല്ലാവരും വല്ലാത്തൊരു ചിത്തഭ്രമത്തിലായി. പലതും പറയാൻ തുടങ്ങി. രാജാവും രാജ്ഞിയും വല്ലാതെ പരിഭ്രാന്തരായി. സ്വന്തം രാജ്യത്തെ പ്രജകൾ ഇങ്ങനെയായി തീർന്നാൽ എങ്ങനെ രാജ്യം മുന്നോട്ടു പോകും? രാജാവും രാജ്ഞിയും പറയുന്നതൊന്നും അവർ കേൾക്കാനേ തയ്യാറല്ല. അവർ മറ്റേതോ ഒരു ലോകത്ത് സഞ്ചരിക്കുകയായിരുന്നു. ഒടുവിൽ ഇത് മനസ്സിലാക്കിയ രാജ്ഞി രാജാവിനോട് പറഞ്ഞു, ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ, നമ്മളും ആ കിണറ്റിൽ നിന്ന് തൽക്കാലം വെള്ളം കുടിക്കുക. അങ്ങനെ കുടിച്ചാൽ ഈ വിഷയം അവസാനിക്കും. ഒടുവിൽ രാജാവും രാജ്ഞിയും ആ കിണറ്റിൽ പോയി അവിടെ നിന്ന് വെള്ളം കുടിച്ചു. അതോടെ പ്രജകളുടെ അതേ മാനസികാവസ്ഥയിൽ രാജാവും രാജ്ഞിയും എത്തിച്ചേർന്നു. ജീവിതത്തിൽ ഇതുപോലൊക്കെ നാം പറയാറുള്ളതാണ്, നാട് ഓടുമ്പോൾ നടുവേ ഓടണമെന്നും, അതുപോലെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ചില കാഴ്ചകളോട് അല്ലെങ്കിൽ അവിടുത്തെ ചില സംസ്കാരങ്ങളോട് ഇഴുകിച്ചേർന്നില്ലെങ്കിൽ നമ്മളെ ഒരുതരം ഭ്രാന്തന്മാരെ പോലെ മറ്റുള്ളവർ നോക്കിക്കാണുമെന്നും ഒക്കെ. ഇവിടെ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ച് ആ പ്രജകളുടെ മാനസികാവസ്ഥയിലായില്ലായിരുന്നെങ്കിലോ ബാക്കി എല്ലാവരും കൂടി ചേർന്ന് ആ രാജാവിനെ ഭ്രാന്തനും ഭ്രാന്തിയുമാക്കിയനെ. ഇത് ചില വീടുകളിലും ചില നാടുകളിലും ഒക്കെ കണ്ടുവരുന്നൊരു യാഥാർത്ഥ്യമാണ്. ഇനി നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ചിന്തിച്ചോളൂ. ആ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കുന്നതാണോ നല്ലതെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കൂ. നേരുന്നു, ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. നാശനഷ്ടം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒഴികെ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ ഇറങ്ങരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർകോട് ജില്ലയിലെ തയ്യേനി വായിക്കാനത്തും മാലോത്ത് കാറ്റാം കവലയിലെ ഉന്നതിക്ക് സമീപവും ഉരുൾപൊട്ടി. ജില്ലയിൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: കാസർകോട് ജില്ലയിലുണ്ടായ കനത്ത മഴയിൽ ഈസ്റ്റളരി പഞ്ചായത്തിലെ തയ്യേനി വായിക്കാനത്തും മാലോത്ത് കാറ്റാങ്കവലയിലെ ഉന്നതിക്ക് സമീപവും ഉരുൾപൊട്ടി. വായിക്കാനത്തെ ഉരുൾപൊട്ടലിനെ തുടർന്ന് 6 കുടുംബങ്ങളെ തയ്യേനി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ചൈത്രവാഹിനി, കാര്യങ്കോട് തുടങ്ങിയ നദികളുടെ സമീപത്ത് താമസിക്കുന്നവരെയും വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൊടോതുരുത്തി, അച്ചാതുരുത്തി പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. കുമ്പള, കോയിപ്പാടി, പള്ളിക്കര, ബേക്കൽ തീരങ്ങളിൽ കടൽക്ഷോഭമുണ്ടായി. കോയിപ്പാടി കടപ്പുറത്തുണ്ടായ രൂക്ഷമായ കടൽക്ഷോഭത്തിൽ 22 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കാര്യങ്കോട് പുഴയിൽ ഭീമനടി റിവർ ഗേജിൽ പയ്യന്നൂർ ഹൈഡ്രോളജി സെക്ഷൻ അപകട മുന്നറിയിപ്പ് നൽകി. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ ഇന്ന് മദ്രസകൾ ഉൾപ്പെടെ മതപഠന കേന്ദ്രങ്ങളും ട്യൂഷൻ സ്ഥാപനങ്ങളും ഞായറാഴ്ച തുറന്നു പ്രവർത്തിക്കാൻ സാധ്യതയുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു.
0: കണ്ണൂർ ജില്ലയിൽ ആകെ 11 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 571 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ ഒഴുക്കിൽപ്പെട്ട് 2 പേരെ കാണാതായി. കൂടുതൽ വിവരങ്ങളുമായി കെ ഒ ശശിധരൻ.
2: ഇരിട്ടി, തളിപ്പറമ്പ് താലൂക്കുകളിലെ 4 ക്യാമ്പുകളിലും പയ്യന്നൂർ താലൂക്കിലെ 3 ക്യാമ്പുകളിലുമായാണ് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ഇരിട്ടി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പയ്യന്നൂർ മീന്തുള്ളിയിലെ തുരുത്തിൽ ഒറ്റപ്പെട്ടയാളെ രക്ഷപ്പെടുത്തുന്നതിനിടെ തിരുവനന്തപുരം സ്വദേശിയായ നീന്തൽ പരിശീലകൻ രാജേഷിനെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ഇരിട്ടി മണത്തണ കുട്ടുംചുരത്തെ ഹനീഫയെ കാഞ്ഞിരപ്പുഴയിൽ വീണ് കാണാതായിട്ടുണ്ട്. 2 പേർക്കുമായുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ പുനരാരംഭിക്കും. ജില്ലയിലെ മിക്ക പുഴകളും നിറഞ്ഞൊഴുകുന്നു. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ മലയോരത്ത് പലയിടങ്ങളിലും വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പഴശ്ശി ജലസംഭരണിയുടെ മുഴുവൻ ഷട്ടറുകളും പരമാവധി ഉയർത്തിയിരിക്കുകയാണ്.
0: കോഴിക്കോട് ജില്ലയിൽ ക്വാറികളുടെ പ്രവർത്തനത്തിനും വെള്ളച്ചാട്ടങ്ങൾ, നദീതീരങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ ജലാശയങ്ങളിലേക്ക് പൊതുജനങ്ങൾ പ്രവേശിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി. ജില്ലയിൽ മഴക്കെടുതിയെ തുടർന്ന് 13 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 364 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. ജില്ലയിൽ പ്രാഥമിക കണക്കനുസരിച്ച് 5 വീടുകൾ ഭാഗികമായി തകരുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. വടകര താലൂക്കിലെ വില്യാപ്പള്ളി കീഴലിൽ വീടിന് മുൻവശത്തെ മതിൽ പൂർണ്ണമായും തകർന്നു. കക്കയം ജലസംഭരണിയിൽ ജലനിരപ്പ് ഉയർന്ന് 755.50 മീറ്ററിൽ എത്തിയതിനാൽ ഡാമിലെ അധിക ജലം ഒഴുക്കിവിടുന്നതിന് പ്രാരംഭ നടപടികളുടെ ഭാഗമായി ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ താലൂക്കുകളിലായി ആരംഭിച്ച 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 129 പേരെ മാറ്റിത്താമസിപ്പിച്ചു. കനത്ത മഴയെ തുടർന്ന് എറണാകുളം ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം തുടങ്ങി. മൂവാറ്റുപുഴ, കോതമംഗലം താലൂക്കുകളിലാണ് ക്യാമ്പുകൾ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം ഇന്ന് നടത്താൻ നിശ്ചയിച്ച തുല്യതാ പരീക്ഷ മഴക്കെടുതി കാരണം മാറ്റിവച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന 100 ആഴ്ച നീണ്ടുനിൽക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് ഇന്ന് തുടക്കമാകും. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെയാണ് തുടക്കം കുറിക്കുക. രാജ്യത്തെ 10,000-ത്തിലധികം സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ യുവജനങ്ങൾ ലഹരിക്കെതിരെ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,019 കോടി രൂപ കൈമാറി. ഈ മാസം നൽകേണ്ട പതിവ് പ്രതിമാസ കൈമാറ്റത്തിന് പുറമെയാണിത്. മൂലധന വികസന ചെലവുകൾ വേഗത്തിലാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അധിക ഗഡു നൽകുന്നതെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ബോക്സിംഗിൽ 7 സ്വർണവും 3 വെള്ളിയും എന്ന റെക്കോർഡ് നേട്ടത്തോടെ കോമൺവെൽത്ത് ഗെയിംസിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ ബോക്സിംഗ് മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനത്താണ്. ഡെസ്ക് റിപ്പോർട്ട്.
3: 5,000 മീറ്റർ ദീർഘദൂര ഓട്ടത്തിൽ വെങ്കലം നേടിയ ശേഷം 10,000 മീറ്ററിൽ വെള്ളിമെഡലും നേടി ഇന്ത്യൻ താരം ഗുൽവീർ സിംഗ് ചരിത്രം രചിച്ചു. ഗെയിംസിന്റെ ഒരു പതിപ്പിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ട്രാക്ക് ആന്റ് ഫീൽഡ് അത്ലറ്റും 5,000 മീറ്ററിൽ കോമൺവെൽത്ത് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയുമാണ് ഗുൽവീർ സിംഗ്. പാരാ അത്ലറ്റിക്സിലും ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടമാണ്. പുരുഷന്മാരുടെ ഷോട്ട്പുട്ട് F57 ഇനത്തിൽ സോമൻ റാണ സ്വർണവും ശുഭം ജുയാൽ വെള്ളിയും നേടി. ഈ ഇനത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണമെഡലും രാജ്യത്തിന്റെ ആദ്യത്തെ ഇരട്ട പോഡിയം ഫിനിഷും ഈ നേട്ടത്തിലൂടെയാണ്. പുരുഷ ട്രിപ്പിൾ ജമ്പിനത്തിൽ പ്രവീൺ ചിത്രവിൽ വെള്ളിയും സെൽവ പ്രഭു തിരുമാരൻ വെങ്കലവും നേടി. ജൂഡോ മാറ്റിൽ വനിതകളുടെ 63 കിലോഗ്രാം വിഭാഗത്തിൽ ഉന്നതി ശർമ്മ വെങ്കല മെഡൽ നേടി. പുരുഷ വിഭാഗത്തിൽ 90 കിലോഗ്രാം വിഭാഗത്തിൽ കരൺജിത് സിംഗ് മൻ ക്വാർട്ടർ ഫൈനലിലെത്തി.
0: ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 51 കിലോഗ്രാം ബോക്സിംഗിൽ സ്വർണമെഡൽ നേടിയ സാക്ഷി ചൌധരിയെയും 60 കിലോ ബോക്സിംഗ് ഇനത്തിൽ സ്വർണമെഡൽ നേടിയ പ്രിയ ഖംഗിംസിനെയും രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ വിജയികളായ ഇന്ത്യൻ താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പുരുഷന്മാരുടെ ബോക്സിംഗിൽ സ്വർണമെഡൽ നേടിയ സച്ചിൻ സിവാച്ച്, വനിതകളുടെ ബോക്സിംഗ് വിഭാഗത്തിൽ ചാമ്പ്യന്മാരായ അരുന്ധതി ചൌധരി, പ്രിയ ഗംഗാസ്, സാക്ഷി, വെള്ളിമെഡൽ നേടിയ ലവ്ലിന ബോർഗോഹൈസൻ, ഷോട്ട്പുട്ടിൽ സ്വർണം നേടിയ സോമൻ റാണ എന്നിവരെയാണ് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചത്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലെ സ്മാരകമന്ദിരം വൈകാതെ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ 17-ാമത് ഓർമ്മദിനത്തിൽ ശിഹാബ് തങ്ങൾ പഠന ഗവേഷണ കേന്ദ്രം മലപ്പുറത്ത് നടത്തിയ ശിഹാബ് തങ്ങളുടെ ദർശനം ദേശീയ സെമിനാറിന്റെ സമാപന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുൻ കായിക താരവും പുല്ലൂരാമ്പാറ മലബാർ സ്പോർട്സ് അക്കാദമിയുടെ പരിശീലകനുമായിരുന്ന സി കെ സത്യൻ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 100-200 മീറ്റർ സ്പ്രിന്റുകളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സ്വർണമെഡലുകൾ നേടിയ സത്യൻ കായികരംഗത്തുനിന്നും വിരമിച്ച ശേഷം പരിശീലന രംഗത്ത് തുടരുകയായിരുന്നു. സാഹിത്യകാരൻ, വിമർശകൻ, ജീവചരിത്രകാരൻ, അധ്യാപകൻ, പ്രഭാഷകൻ, സാമൂഹിക ചിന്തകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായിരുന്ന പ്രൊഫസർ എം കെ സാനുവിന്റെ 1-ാം ചരമവാർഷികം ഇന്ന്. എം കെ സാനുവിന്റെ ഓർമ്മകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളും സാഹിത്യ പ്രവർത്തകരും ഇന്ന് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതിയിൽ 6 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 6 ജില്ലകളിൽ മദ്രസകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,019 കോടി രൂപ കൈമാറി. ഗ്ലാസ്കോയിൽ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:20.

0: കൊല്ലമണി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
3: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
2: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
4: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതികളും രൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച മുന്നേറ്റത്തിന് പിന്നിൽ രാജ്യത്തെ യുവജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി. നീറ്റ് പിജി പരീക്ഷാ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. സുതാര്യമായ പരീക്ഷ ഉറപ്പാക്കാൻ വിദ്യാർത്ഥി കേന്ദ്രീകൃത പരിഷ്കാരങ്ങളുമായി കേന്ദ്ര സർക്കാർ. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് യുഎസ് പ്രസിഡന്റ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ 10-ാം ദിനത്തിൽ ഉജ്ജ്വല മുന്നേറ്റവുമായി ഇന്ത്യ. മെഡൽ പട്ടികയിൽ 4-ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 ആഴ്ച നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ തുടക്കമാകുന്നത്. യുവാക്കളെ ലഹരി വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്താനും സാമൂഹിക മാറ്റത്തിന്റെ വക്താക്കളാക്കി മാറ്റാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. രാജ്യമെമ്പാടുമുള്ള 10,000-ത്തിലധികം കേന്ദ്രങ്ങളിൽ നിന്നായി വൻ യുവജന പങ്കാളിത്തം ചടങ്ങിലുണ്ടാകും. മൈ ഭാരത് വോളണ്ടിയർമാർ, നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ, യൂത്ത് ക്ലബ്ബുകൾ, സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, സന്നദ്ധ സംഘടനകൾ, 125-ൽ ആത്മീയ പ്രസ്ഥാനങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമാകും. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികം എന്നീ മേഖലകളിൽ രാജ്യം കൈവരിച്ച പുരോഗതിക്ക് പിന്നിൽ ഇന്ത്യൻ യുവത്വത്തിന്റെ കഴിവുകളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വ പരിപാലനം, ജലസംരക്ഷണം, പ്രകൃതി വിഭവ സംരക്ഷണം എന്നിവയിൽ യുവജനങ്ങൾ സജീവമായി പങ്കാളികളാകണമെന്നും തദ്ദേശീയ നിർമ്മിതികൾ സമ്മാനമായി നൽകാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മൈസൂരിൽ സ്വാമി വിവേകാനന്ദ കൾച്ചറൽ യൂത്ത് സെന്ററായ വിവേക സ്മാരക ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യുവജനങ്ങളെ വഴി നടത്തുകയും രാഷ്ട്രനിർമ്മാണത്തിന് അവരെ പ്രാപ്തരാക്കുകയുമായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ കാഴ്ചപ്പാടെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: സ്വാമി വിവേകാനന്ദ യുവാവോ കി ശിക്ഷ കോ രാഷ്ട്ര നിർമ്മാണ കാ മജബൂത് ആധാർ മാനത്തെ തെ. ആജ് യുവാ ദുനിയാ കെ വികാസ് കോ ഗതി ദേ രഹാ ഹൈ. ആജ് ഭാരത് കി അർത്ഥവ്യവസ്ഥ സബ്സെ തേജി സെ ആഗേ ബഡ് രഹി ഹൈ. ഭാരത് കെ യുവാവോ കെ സാമർത്ഥ്യ സെ.
0: 2026 നീറ്റ് പിജി പരീക്ഷയുടെ തയ്യാറെടുപ്പ് അവലോകനം ചെയ്ത് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ഈ മാസം 30-നാണ് നീറ്റ് പിജി പരീക്ഷ. പരീക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന സമഗ്രമായ സുരക്ഷാ ക്രമീകരണങ്ങളും മന്ത്രി അവലോകനം ചെയ്തു. 273,183 ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണ നീറ്റ് പിജി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പരീക്ഷയുടെ സുതാര്യത ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ഏകോപിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി 1,09,019 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ഓഗസ്റ്റ് 10 നൽകേണ്ട പതിവ് പ്രതിമാസ വിഹിതത്തിന് പുറമെയാണിത്. സംസ്ഥാനങ്ങളിലെ വികസന മൂലധന ചെലവുകൾക്ക് വേഗം കൂട്ടാൻ ലക്ഷ്യമിട്ടാണ് തുക മുൻകൂട്ടി നൽകിയതെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി. 2,597 കോടി രൂപയാണ് കേരളത്തിന് അനുവദിച്ചത്. ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി സൈദോവ് ബക്തിയോർ ഓദിലോവിഷ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. ഈ മാസം 5-ാം തീയതി വരെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. സന്ദർശനത്തിനിടെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിൽ നടക്കുന്ന ബിസിനസ് ഫോറത്തിലും ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. സംസ്ഥാനത്ത് കെടുതികളും രൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
3: കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംസ്ഥാനത്താകെ 65 ക്യാമ്പുകൾ തുറന്നതായും 1465 പേർ ക്യാമ്പുകളിലുണ്ടെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ വ്യക്തമാക്കി. വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വൈദ്യുതി തകരാറുകൾ ഉടൻ പരിഹരിക്കാൻ KCB നിർദ്ദേശം നൽകി. അടിയന്തര സാഹചര്യങ്ങളിൽ ജില്ലാ കളക്ടറേറ്റുകളിലെ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. മഴക്കെടുതിയിൽ ഇതുവരെ 127 വീടുകൾ ഭാഗികമായും 17 പൂർണ്ണമായും തകർന്നു. വിവിധ ജില്ലകളിലായി 6 മരണം റിപ്പോർട്ട് ചെയ്തു. 4 പേരെ കാണാതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഏത് സാഹചര്യവും നേരിടാൻ സർക്കാർ തയ്യാറെന്ന് മന്ത്രി M. ലിജു. തോട്ടപ്പള്ളി സ്പിൽവേ, തണ്ണീർമുക്കം ബണ്ട്, അന്ധകാരനഴി എന്നിവിടങ്ങളിലെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. പമ്പ, അച്ചൻകോവിൽ, മണിമലയാർ എന്നീ നദികൾ കരകവിഞ്ഞ് ഒഴുകുന്നതിനാൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. അമ്പലപ്പുഴയിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. കേരളത്തിൽ തുടരുന്ന മഴയെ തുടർന്നുണ്ടാകുന്ന കാർഷിക വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. കൃഷിനാശം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാം. കൃഷിനാശത്തിന് ധനസഹായം ലഭിക്കുന്നതിനായി കർഷകർക്ക് കൃഷിവകുപ്പിന്റെ AMS പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. വെബ്സൈറ്റ് www.aams.kerala.gov.in. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് അപകടനില കവിയാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവരെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉത്തരവിട്ടു. പൊതുജനങ്ങൾ മുന്നറിയിപ്പുകൾ ഗൌരവത്തോടെ കാണണമെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങളോട് പൂർണമായി സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. വെള്ളപ്പൊക്കം മൂലം ഇന്ന് നടത്തുവാനിരുന്ന വള്ളസദ്യകൾ മാറ്റിവച്ചതായി ആറന്മുള പള്ളിയോട സേവാ സംഘം അറിയിച്ചു. പെയ്ഡ് സദ്യ പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇന്നത്തെ വഞ്ചിപ്പാട്ട് സോപാനം പരിപാടിയും മാറ്റിവച്ചിട്ടുണ്ട്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമി കമാൻഡറായി വൈസ് അഡ്മിറൽ അലോക് ആനന്ദ സ്ഥാനമേറ്റു. നാവികസേനയുടെ ഈസ്റ്റേൺ ഫ്ലീറ്റ്സിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. കോമൺവെൽത്ത് ഗെയിംസിന്റെ 10th ദിനമായ ഇന്നലെ ഇന്ത്യയ്ക്ക് 16 മെഡൽ കൂടി. ഗുസ്തി താരങ്ങളായ പ്രീതി പവാർ, ജയ്സ്മിൻ ലംബോറിയ, പ്രിയ ഖൻഗാസ്, അരുന്ധതി ചൌധരി, സച്ചിൻ സിവാച്ച്, അങ്കുഷ് പൻഖാൽ എന്നിവർ വ്യത്യസ്ത വിഭാഗങ്ങളിൽ സ്വർണം നേടി. ജാദുമണി സിംഗ്, ലവ്ലീന ബർഗോഹെയ്ൻ, നരേന്ദർ ബർവാൾ എന്നിവർ വെള്ളി മെഡൽ കരസ്ഥമാക്കി. പുരുഷ വിഭാഗം 5000 മീറ്റർ ഫൈനലിൽ ദീർഘദൂര റണ്ണർ ഗുൽവീർ സിംഗ് വെങ്കലം നേടി. ഈ വർഷത്തെ ഗെയിംസിൽ ഗുൽവീർ സിംഗിന്റെ 2nd മെഡലാണിത്. ഇതോടെ ആകെ സ്വർണ്ണനേട്ടം 13 ഉയർത്തിയ ഇന്ത്യ 39 മെഡലുകളോടെ പോയിന്റ് പട്ടികയിൽ 4th സ്ഥാനത്തേക്ക് ഉയർന്നു. മെഡൽ നേടിയ കായിക താരങ്ങളെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരായുള്ള ആക്രമണം ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംഘർഷം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ പ്രദേശങ്ങളിലുള്ള അമേരിക്കൻ പൌരന്മാർ പ്രദേശം വിടാൻ തയ്യാറായിരിക്കണമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ സമാധാന നടപടികൾക്ക് തയ്യാറെന്ന് ഹമാസ് പ്രഖ്യാപിച്ചെങ്കിലും ഗസ, ലെബനൻ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നു. എന്നാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണത്തിന് തങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കി. സ്പെയിൻ നഗരമായ സെയൂത്തയിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ ചൊവ്വാഴ്ച അടിയന്തര ചർച്ച നടത്തും. മൊറോക്കോയിൽ നിന്ന് ഏകദേശം 60,000 കുടിയേറ്റക്കാർ സ്പെയിനിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് EU രാജ്യങ്ങൾ അതിർത്തി നിയന്ത്രണങ്ങൾക്ക് ആഹ്വാനം ചെയ്തത്. അതിർത്തി കടക്കുന്നതിനിടെ 67 പേർ മരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. പെറുവിൽ വിനോദസഞ്ചാരികളുമായി പോയ ചെറുവിമാനം തകർന്നു വീണ് 13 പേർ കൊല്ലപ്പെട്ടു. നാസ്ക നഗരത്തിന് സമീപമാണ് വിമാനം പതിച്ചത്. പെറുവിയൻ എയർലൈനായ എയറോഡിയാനയുടെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2026-27 വർഷത്തേക്കുള്ള ആദായനികുതി റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായനികുതി വകുപ്പ് അറിയിച്ചു. നികുതിദായകരുടെ വിശ്വാസവും കൃത്യനിഷ്ഠയുമാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനമേകുന്നതെന്ന് വകുപ്പ് സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ മാസത്തെ ചരക്ക് സേവന നികുതിയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 15.4% വർധന. 2,11,205 കോടി രൂപയാണ് കഴിഞ്ഞ മാസത്തെ നികുതി സമാഹരണം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതികളും രൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച മുന്നേറ്റത്തിന് പിന്നിൽ രാജ്യത്തെ യുവജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി. നീറ്റ് പിജി പരീക്ഷാ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. സുതാര്യമായ പരീക്ഷ ഉറപ്പാക്കാൻ വിദ്യാർത്ഥി കേന്ദ്രീകൃത പരിഷ്കാരങ്ങളുമായി കേന്ദ്ര സർക്കാർ. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് യുഎസ് പ്രസിഡന്റ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ 10-ാം ദിനത്തിൽ ഉജ്ജ്വല മുന്നേറ്റവുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 4-ാം സ്ഥാനത്ത്.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
5: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
4: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
6: ബമ്പർ സമ്മാനമായി 20 Kia Seros കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

0: യെസ്, ഗുഡ് മോർണിംഗ്. ഇത് എൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് കൂടെയുള്ളത്
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആരൊക്കെയാണ്?
0: ആർജെ ഐശ്വര്യയും ആർജെ നിധിനുമാണ്.
1: രാവിലെ തന്നെ ചളി വരി അറിയാനായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്, അല്ലേ?
0: അതെ.
1: അപ്പോ ഇന്ന് മഴയുണ്ടായിരുന്നു,
0: ഇന്ന് മഴ ഭയങ്കര
1: മഴയുള്ള ഒരു ദിവസമായിരുന്നു.
0: ഇന്നും
1: മഴ പെയ്തില്ലെങ്കിലും നല്ലൊരു മഴക്കോളൊക്കെ ഉണ്ട്,
0: നല്ല തണുപ്പുണ്ടായിരുന്നു.
1: എന്തായാലും നല്ല അസല തണുപ്പുണ്ട്, കോരി ചൊരിയുന്ന തണുപ്പൊക്കെ ഉണ്ട്. നല്ലൊരു മഴയെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു മഴയുള്ള ഒരു ദിവസത്തിൽ നമുക്ക് ഒരു ഞായറാഴ്ച അങ്ങ് തുടങ്ങിക്കളയാം, അല്ലേ?
0: അതെ.
1: അപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സന്തത സഹചാരിയായിട്ട് നിൽക്കുന്ന ഒരാള്
0: ആരാണ്
1: നമുക്കൊക്കെ ചെറിയൊരാളായിരിക്കും. ആ ഒരു ചെറിയ ആള് പിന്നീട് നമ്മുടെയൊക്കെ മനസ്സും നമ്മുടെ വീടിനെ മൊത്തം ഇങ്ങനെ കയ്യേറ്റി
0: ഭരിക്കുന്ന ഒരാളാണ്.
1: നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പെറ്റുകളാണ്,
0: ഓ
1: നമ്മുടെ മിണ്ടാപ്രാണികളല്ലേ. അവരെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനാണ് ഏറ്റവും വലിയ തുണ അല്ലെങ്കിൽ സന്തോഷമൊക്കെ നൽകുന്നതെന്ന് നമുക്കിപ്പോഴും പറയാം. ഒരു ഹ്യൂമൻ എന്ന നിലയ്ക്ക് മറ്റൊരു ഹ്യൂമന് വേണം നമുക്ക്, അല്ലെങ്കിൽ സമൂഹം ഉണ്ടെങ്കിലേ നമുക്ക് ഉറപ്പായിട്ടും ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ എങ്കിൽ കൂടി നമുക്ക് ആരും ഇല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും ഉണ്ടെങ്കിൽ കൂടി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് സന്തോഷം, ഒരു കുറച്ചുകൂടെ ഒരു മാധുര്യം, പഞ്ചസാരയൊക്കെ തൂകാനായിട്ട് നമ്മളുടെ ഈ ഒരു മിണ്ടാപ്രാണികൾക്ക് ഉറപ്പായിട്ടും പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു മിണ്ടാപ്രാണികൾ എല്ലാവരും വീട്ടിൽ കുഞ്ഞുങ്ങളുള്ളപ്പം, കുഞ്ഞുങ്ങൾക്കും ഈ ഒരു മിണ്ടാപ്രാണികൾക്കും അങ്ങനെ പ്രത്യേകത ഉണ്ട്. കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും ഭയങ്കര സന്തോഷമായിരിക്കും അവിടെയുള്ള എല്ലാവരുടെയും മുഖത്ത്. എത്ര അവർക്ക് വിഷമമുണ്ടെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിലും
0: അതെ, സമയം പോകുന്നത് നമ്മൾ അറിയത്തില്ല. എന്റർടൈൻമെന്റ് ആയിരിക്കും, ഓരോ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക്
1: അത് അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുക. നമുക്കങ്ങനെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പോലും നമുക്കത് ഉള്ളിലുണ്ടായിരിക്കും, പക്ഷെ അതൊന്നും ആലോചിക്കാതെ തന്നെ ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും.
0: ഭയങ്കരമായിട്ട് നമ്മൾ എൻഗേജഡ് ആയി പോകും.
1: അവർ മുഖത്തുണ്ടാവുന്ന ഒരു എന്താണ് ഫ്രഷ് ഫീൽ ഉണ്ടല്ലോ എപ്പോഴും. കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര എപ്പോഴും ഒരു പുഞ്ചിരി ആയിരിക്കും അവരൊരു കളിയഞ്ചിരിയൊക്കെ കാണുമ്പോൾ. അതേപോലെ തന്നെയാണ് നമ്മളുടെ മിണ്ടാപ്രാണികൾക്ക്. അതൊക്കെ ഒരുപാട് പെറ്റ് ലവേഴ്സിന് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പേർക്ക് പെറ്റ്സിനെ ഇഷ്ടമല്ലാത്തവരുണ്ട്, അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ നമ്മുടെ ഭൂരിഭാഗം നമ്മളുടെ ആദിമ മനുഷ്യരുണ്ടായ കാലം മുതലേ നമുക്ക് നമ്മുടെ കൂട്ടിന്
0: മൃഗങ്ങളെ
1: ഇണക്കി വളർത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പറ്റുന്ന പോകുന്നത് നമ്മുടെ ആ ഒരു അരുമ മൃഗങ്ങളെ കുറിച്ചിട്ടാണ്.
0: അതാണോ
1: ബാക്കി?
0: അല്ല, അരുമയെ മരത്തെ വെട്ടരുത്.
1: നമ്മുടെ ഒരു അരുമ കുഞ്ഞുങ്ങളെ കുറിച്ച്, നമ്മുടെ ഒരുപാട് പെറ്റുകളെ കുറിച്ചിട്ട്, അവരുടെ വിശേഷങ്ങളെയൊക്കെ കുറിച്ചിട്ടാണ് ഈ ഒരു രാവിലെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പെറ്റുകളെ കുറിച്ചിട്ട്, നിങ്ങളൊരു പെറ്റ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ഷോയിലേക്ക് വിളിക്കുക. നിങ്ങളുടെ ആ ഒരു പെറ്റിനെ കുറിച്ച്, അവരുടെ ഒരു കുറുമ്പുകളെ കുറിച്ച്, അവരുടെ ഒരു വരവ്.
0: അല്ല, ചില മൃഗങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന്, അതായത് എസ്പെഷ്യലി ഈ പൂച്ച, നമ്മൾ ചില വീട്ടിലൊക്കെ വന്ന് കയറും. പിന്നെ നമ്മളെയൊക്കെ ഭയങ്കര സ്ഥാനമായിരിക്കും ഇവർക്ക്. നമ്മളൊക്കെ അങ്ങിരിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ തട്ടിമാറ്റിട്ട് കസറൊക്കെ ഇരിക്കുക. അങ്ങനൊരു ഭാവം വീട്ടിലൊന്നും ഇല്ല കേട്ടോ പൂച്ചാല്. ഞാൻ പറഞ്ഞ ചിലയിടത്ത് ഇങ്ങനെ ഉണ്ട്, ഒന്ന് പറ ഇങ്ങനെ എവിടുന്ന് വന്ന് കയറിയാൽ മോനെ, എവിടുന്നൊന്നും അറിയത്തില്ല.
1: അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അവർ നമ്മുടെ ലൈഫിൽ വരുത്തിയിട്ടുള്ള കുറേ ചേഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊരു പെറ്റ് ലവർ ആണെങ്കിൽ നിങ്ങളുടെ പെറ്റിനെ കുറിച്ചുള്ള വിശേഷങ്ങളും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിലുണ്ടായ ചേഞ്ചസുകളും ഒക്കെ വിളിച്ച് നമ്മളോട് സംസാരിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്, ഒരു പാട്ടിന് ശേഷം മടങ്ങിയത് അല്ലേ? അപ്പോൾ നിങ്ങൾ വിളിച്ച് പറയേണ്ട നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഇതിന്
0: 9544700912.
1: ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും
0: ഇന്ന് എന്റെ സൗണ്ടിന്റെ ബാസ് ഉണ്ടോ?
1: ഇന്ന്
0: പനിയായി,
1: ഞാൻ
0: വിചാരിച്ചു.
1: എല്ലാം എന്തോ 9:05 പറഞ്ഞപ്പോ ചിന്തിച്ചു, പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് രണ്ട് പാട്ടിനു ശേഷം മടങ്ങിയത്. അപ്പോഴേക്കും നിങ്ങളുടെ അരുമമായിട്ടുള്ള മൃഗങ്ങളെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളും അവരുടെ കുറുമ്പുകളും ഒക്കെ നമ്മൾക്ക്.
0: ഏത് മൃഗം തന്നെ ആവണമെന്നില്ല കേട്ടോ, പക്ഷിയാവാം. പലരും ഈ തത്തയൊക്കെ വളർത്തുന്നുണ്ട്, അതായത് വാങ്ങിക്കാൻ സങ്കുണൂറ് അങ്ങനെയുള്ള
1: മീനുകളെ പോലെ.
0: മീന്
1: അരപ്പമ്മ അങ്ങനെ
0: കയ്യിൽ നിന്നൊക്കെ വന്ന് ഫീഡ് എടുക്കുന്ന ലൈഫ് ഫുഡ് ഒക്കെ എടുക്കുന്ന
1: പേര് കറക്റ്റ് എന്താ? ഒരു മീൻ അവരുടെ അതിന് പേരാണ് അരോണ. എന്തോ ഒരു അലിഗേറ്റർ ആണ്, അതിന്റെ എന്തോ ഒരു ഇൻസ്റ്റയിലൊരു അതിനെ അവര് വീട്ടിൽ ഇട്ടിരിക്കുന്ന പേര് ആരോമൽ എന്നാ. ആ മീൻ കുഞ്ഞ് മീൻ ഇട്ടിരിക്കുന്ന പേര് അലിഗേ അങ്ങനെയാന്ന് തോന്നുന്നു അതിന്റെ പേര്. അതിന് ഇട്ടേക്കുന്ന പേര് ഇങ്ങനെ എന്തോ അരോപ്പമ്മ അങ്ങനെ കണ്ട എന്തോ ഒരു പേരുണ്ടല്ലോ പെട്ടെന്ന്
0: അരോപ്പമ്മ
1: അങ്ങനെ കണ്ട അവളൊരു മീന് അരോപ്പമ്മ പേരൊക്കെ ഇട്ട് അതിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവര് കാര്യം ഇങ്ങനെ ഒരു കോൾ ഉണ്ടായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ സമ്മതിച്ചില്ല അതിനു എന്തായാലും നമുക്ക് കോൾ എടുത്തു കളയാം അല്ലേ.
0: ഹലോ
2: ഹലോ
1: ഹലോ ഗുഡ് മോർണിംഗ്
2: എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാ ശ്രോതാക്കൾക്കും ഗുഡ് മോർണിംഗ്
0: ഗുഡ് മോർണിംഗ്
2: ഗുഡ് മോർണിംഗ്
0: ഒരു ഗുഡ് മോർണിംഗ് മതി
2: ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നിങ്ങളുടെ സബ്ജക്ട് ഒക്കെ മാറ്റാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞോണ്ടിരിക്കാം
1: അപ്പൊ നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടില് പെറ്റുകൾ ഉണ്ടെങ്കിൽ അവരെ കുറിച്ചുള്ള കുറുമ്പുകളും അവര് നിങ്ങളുടെയൊക്കെ ലൈഫിലേക്ക് ചെലുത്തിയ മാറ്റങ്ങളെയൊക്കെ കുറിച്ച് സംസാരിക്കാനാണ് ഒരു അടിപൊളിയായിട്ട്. അപ്പൊ ചേച്ചിക്ക് പെറ്റുണ്ടോ?
2: പെറ്റുണ്ട്. ആരാ സംസാരിക്കുന്നത്?
0: മനസ്സിലായി.
2: ആരാ?
1: റസീന ചേച്ചിയാണ്
2: സംസാരിക്കുന്നത്. നിങ്ങൾ റേഡിയോ ഇങ്ങനെ തുറന്നപ്പോഴേ ഞാൻ കുറച്ചു നേരം പെട്ടെന്ന് മക്കൾക്കൊന്നും പോവണ്ടല്ലോ. അപ്പൊ ഞാനൊരു 7 മണിയായപ്പോഴാണ്. എന്നെ രാവിലെ എണീക്കും. നീ സ്കൂളിലൊക്കെ വിട്ട ആ ഒരു സിസ്റ്റം വെച്ച് അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴേ 5 മണിയാകുമ്പോഴേ നീ എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാം ചെയ്തു കൊടുത്തിട്ടാ ഞാൻ പോകുന്നത്. എല്ലാ എന്റെ അമ്മയുടെ അച്ഛന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാ ഞാൻ പോകുന്നത്. എനിക്ക് 9:30 ആകുമ്പോ ഹോസ്പിറ്റലിൽ കയറിയത്. പിന്നെ 5 മണിയാകുമ്പോഴേ എണീറ്റ് എല്ലാ കാര്യവും നീറ്റ് ആക്കി അമ്മയ്ക്ക് എന്റെ അമ്മയ്ക്ക് പിന്നെ ഒന്നും ചെയ്യേണ്ടുള്ള ഒരു പൊസിഷൻ ഞാൻ കൊടുക്കത്തില്ലായിരുന്നു.
1: നല്ല കാര്യം.
0: അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്കെങ്കിലും നമ്മള്
2: സ്നേഹിക്കപ്പെടുന്നവരാണല്ലോ അവര്. അപ്പൊ നമ്മളെല്ലാവരും എല്ലാം സന്തോഷമായിട്ടിരിക്കണം. ഇരിക്കുന്നവരെ നമുക്ക് സന്തോഷിക്കാം എപ്പോഴും.
1: കുഞ്ഞുങ്ങൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ടാണോ ഇത്ര സന്തോഷം?
2: അല്ല, സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ ഉണ്ടായാലും ഇല്ലെങ്കിലും അവരെന്റെ വീട്ടിലുള്ളപ്പോഴും എന്റെ അടുത്തുള്ളപ്പോഴും ഒക്കെ എനിക്ക് ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ അവർക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ അടുത്തുള്ളപ്പോഴല്ലേ ഇവ കുഞ്ഞുങ്ങളെ ആയാലും നമ്മൾ താലോലിച്ച് വളർത്തിയാലും ഒരു സമയമാകുമ്പോ അവര് പറന്നു പോത്തില്ലേ? പറന്ന് അവരുടെ കൂട് തേടി അവരുടേതായ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ അവർ ചേക്കേറും. പിന്നെ ജസ്റ്റ് നമ്മളെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് കാണുക, അതൊക്കെ അങ്ങനെയാണല്ലോ. മാനുഷികമായി എല്ലാ സൃഷ്ടികളിലുള്ള കാര്യങ്ങളാണ്. അതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. നമ്മളിങ്ങനെ സന്തോഷിച്ച് സന്തോഷിച്ച് പോകുകയും
1: ചെയ്യും.
2: പെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാ ജീവികളെയും ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ ഒന്നിനെയും മാറ്റി നിർത്തുന്നില്ല. സർവതമ്പുരാൻ സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളും ഈ ഭൂമി ജീവിക്കാൻ അവർക്ക് എല്ലാ അവകാശമുണ്ട്. ഇപ്പൊ നമ്മള് ചെടികളെ ആയാലും ചിത്രശലഭത്തെ ആയാലും ഞാൻ ഇങ്ങനെ ചെടികളിലൊക്കെ ഒന്നിക്കുമ്പോൾ നോക്കി വെക്കാറുണ്ട്. ഒത്തിരിയും അതിന് ഞാൻ ഒട്ടിക്കത്തില്ല. അപ്പൊ എന്ത് സാധനം അത് നുകർന്നാലും അണ്ണാനായാലും അണ്ണാനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോ എന്റെ വീട്ടിൽ എന്ത് വെച്ച് പിടിപ്പിച്ചാലും അത് നഷ്ടം വരുത്തിയാലും ഞാൻ അതിനെ വിഷമിക്കാറില്ല. എന്ന് വെച്ചാൽ അത് അവർക്കൂടെ അവകാശപ്പെട്ടതാ. അവർക്ക് കഴിക്കണ്ടേ? നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ. അവർക്കും തമ്പുരാന്റെ സൃഷ്ടിയിൽ ഇതെല്ലാം അവർക്കും അവകാശപ്പെട്ടു. ഭൂമിയിൽ എന്തെല്ലാം ഉണ്ട് അതെല്ലാവർക്കും അവകാശമുള്ളതാ. അവർക്കും അവരുടേതായ ഒന്നും ഇവിടെ അവശേഷിക്കുന്നില്ല. അപ്പം അത് അവർക്ക് അർഹതപ്പെട്ടവർക്ക് അത് കഴിച്ചോണ്ട് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കണം. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് പട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഡോഗിനെ ഇഷ്ടമാണ്, പശുവിനെ ഇഷ്ടമാണ്, ആടിനെ ഇഷ്ടമാണ്, പൂച്ചക്കുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ ഇവിടെ
1: വളർത്തിയിട്ടുണ്ട്.
2: ഞാൻ പൂച്ചയെ വളർത്തിയിട്ടുണ്ട്. എനിക്ക് പൂച്ചയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ വീടിന്റെ കുറച്ചപ്പുറത്ത് ഒരു 5-6 പട്ടികളുണ്ട്. പക്ഷെ അവരാണെങ്കിൽ അതിനെ എപ്പോഴും ഇങ്ങനെ കഴിച്ചു വിട്ടിരിക്കും. കുറേ ഒരു പട്ടി തന്നെ കുറേ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അതിന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അവർ വളർത്തുന്നു. കൂട് കെട്ടിയിട്ട് വളർത്തത്തില്ല. ഇതിന് എല്ലാവർക്കും പേടിയാ. ഒരു പ്രാവശ്യവും ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ ഒരുപാട് നഷ്ടങ്ങൾ അത് വരുത്തി വെച്ച്. അന്നേരം ഞാൻ വിചാരിച്ച എന്റെ വായില്ല പ്രാണിയല്ല, അതിനെ അറിയത്തില്ലല്ലോ നമ്മുടെ വീട്ടിൽ എന്തോ സാധനം. അതിനൊരു ബുദ്ധി കൊടുത്തെങ്കിൽ അത് തിരിച്ചെടുത്ത്
0: നശിപ്പിക്കത്തില്ലല്ലോ.
2: അപ്പൊ എന്റെ വീട്ടിലെ ചെരുപ്പ്, എന്റെ മക്കളുടെ പുതിയ ചെരുപ്പുകള്, എന്റെ ടോപ്പുകള് അങ്ങനെയൊക്കെ എടുത്ത് നശിപ്പിച്ചു. ഇപ്പൊ ഞാൻ പലപ്പോഴും അവരുടെ അടുത്ത് പറഞ്ഞു ഇപ്പൊ ഞങ്ങള് കെട്ടിയിടാം. ഈ നമ്മുടെ വീടിന്റെ കുറച്ചപ്പുറത്ത് വയലും ചേറും വെള്ളമൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കയ്യിപ്പ്, ഈ ഡോഗിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അവര് വളർത്തുന്നു, പക്ഷെ ഇത് തന്നെ അവര് രാവിലെ അഴിച്ചു വിടുമ്പോ എന്റെ വീട്ടിന്റെ മുറ്റത്ത്, അതായത് എന്റെ വീടിന്റെ ഫ്രണ്ടെല്ലാം നല്ല വൃത്തിയായി ചെടികളൊക്കെ കിടക്കാം, അവിടെ വന്ന് അപ്പി ഇടത്തോളത് എപ്പോഴും. ഞാനത് അങ്ങനെ അപ്പൊ ഞാൻ വിചാരിക്കും അതിന്റെ ഒരു അതിനറിയത്തില്ല. നമ്മളിപ്പോ ഇനി എന്തോ പറയാനാ, അവരെത്ര നമ്മൾ ഒരു ജീവിയെ വളർത്തി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും നമുക്ക് എന്തിനേം വളർത്താം, അതിനെ സംരക്ഷിക്കാം, അതിനെ സ്നേഹിക്കാം, അതിനുവേണ്ടതെല്ലാം കൊടുക്കാം. പക്ഷേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം നമ്മൾ എന്തിനേയും കെയർ ചെയ്യാൻ. നമ്മൾ കാരണം കൊണ്ട് വേറൊരാള്, നമ്മളെ ചുറ്റുപാടുമുള്ളവർ വിഷമിക്കാൻ പാടില്ല.
1: അതിന്റെ ശരി സംഭവിച്ചു
2: അങ്ങനെ. ഞാനിപ്പോ ഒരു പൂച്ച, നമ്മുടെ വീട്ടിൽ കയറി വന്ന് കുറെ പശികൾ ഇങ്ങനെ വരും. അപ്പൊ അതിനെല്ലാം ഞാൻ മീൻ കട്ട് ചെയ്തിട്ട് അതിന്റെ വേസ്റ്റ് ഒക്കെ മാറ്റി വെച്ചിട്ട് മീൻ എടുത്തിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് പല പ്രാവശ്യവും വലിയ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂച്ച ഒന്ന് എടുത്തുകൊണ്ട് പോകാറുണ്ട്. അപ്പൊ ഞാൻ അപ്പൊ എന്റെ മോൾ എന്നോട് ചോദിക്കും, ഉമ്മിക്ക് ഒരു വിഷമവും ഇല്ല, ഉമ്മി ഇത്രയും കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് മീൻ വാങ്ങി ആ പൂച്ച മീൻ എടുത്തോണ്ട് പോയതിന്റെ കള്ളപ്പൂച്ചയല്ലേ. ഞാൻ പറഞ്ഞ് മോളെ അതിങ്ങനെ വിഷം നലഞ്ഞു വന്നപ്പോ പെട്ടെന്നൊരു മീനിന്റെ മണം അതിന്റെ മൂക്കിലടിച്ചപ്പം അതിന് വിശപ്പ് തോന്നി അത് എടുത്തോണ്ട് പോയി. ഇത് കള്ളത്തരമാണോ ചെയ്യുന്നതെന്ന് അതിനറിയത്തില്ല. അതിന് വിശക്കുന്നു, എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ? അപ്പൊ അതുകൊണ്ട് കഴിച്ചോട്ടെ, നമ്മള് സമാധാനപ്പെട്, അത് കഴിക്കട്ടെ, സന്തോഷിക്കട്ടെ എന്ന് പറയും. അങ്ങനെ ഒരു പൂച്ച നമ്മുടെ വീട്ടിൽ കയറി വന്നായിരുന്നു. അതിന് കാലിലൊക്കെ മുറിവൊക്കെയായി, മുറിവൊക്കെയായി. ഞാൻ അതിനെ സംരക്ഷിച്ച് അതിന് ഭക്ഷണം എല്ലാം കൊടുത്ത് ഒന്ന് കെയറാക്കി എടുത്തപ്പൊ ഇത് എന്നെ വിട്ടു പോകത്തില്ല. എന്റെ വീട്ടിന്റെ ഫ്രണ്ടി വന്ന് കിടക്കും, അകത്ത് കയറത്തില്ല, വീട്ടിന്റെ ഫ്രണ്ടി വന്ന് കിടക്കും. ഞാൻ പിന്നെ അകത്തോട്ട് കയറ്റത്തില്ല, വീട്ടിന്റെ ഫ്രണ്ടി വന്ന് കിടക്കുന്നപ്പോ ഞാൻ ഫുഡെല്ലാം കൊടുത്ത് ഭക്ഷണം എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ വളർത്തി നല്ല ആരോഗ്യത്തോടെ വന്നതാ. അപ്പൊ ഞാൻ അതിനെ ഡിട്ടു ഡിട്ടു എന്നാ വിളിക്കുന്നത്. ഭയങ്കര സ്നേഹമാണ് ഡിട്ടു, ഡിട്ടു ഡിട്ടു. അപ്പൊ ഭയങ്കര സ്നേഹം, ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരു പേരിട്ടോ എന്റെ നെയിം, പിന്നെ അർത്ഥം ഒന്നും നോക്കിയില്ല, രസത്തിന് പേരിട്ടു കേട്ടോ. അപ്പൊ അതിനെ വളർത്തി ഒരു അഞ്ചാറ് മാസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് അപ്പൊ ഒരു ദിവസം നേരെ നമ്മുടെ വീട്ടിന് വാതക്കി വന്ന് കിടന്ന് എന്റെ ഞാൻ വരുമ്പോഴേ എന്റെ കാലിൽ തലോടും. എന്നെ പിന്നെ എന്റെ മോൻ വരുമ്പോ മോനെ ഭയങ്കര ഇഷ്ടമാണ്, മോളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അവരെല്ലാം ഫുഡ് കൊടുക്കും. അങ്ങനെ സന്ധ്യയാകുമ്പോ എപ്പോഴും വന്ന് വൈകുന്നേരം അവിടെ വീട്ടിന് വാതക്കി നമ്മുടെ സിറ്റൗട്ടിൽ കിടക്കും, കിടന്നിട്ട് അങ്ങ് പോകും. പക്ഷെ മൂന്ന് ദിവസമായിട്ട് ഇതിനെ ഇങ്ങനെ കാണുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ എല്ലാം കിടന്ന് ഞാൻ വിളിച്ച് വിളിച്ച് വിളിച്ച് അങ്ങ് കൂടി, പക്ഷെ ഇവിടെ അങ്ങ് വന്നില്ല. ഒരു ദിവസം ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസമായിരുന്നു, വെള്ളിയാഴ്ച ഞാൻ രാവിലെ ഫുഡെല്ലാം ഉണ്ടാക്കി കൊണ്ട് ഉച്ചയ്ക്ക് നിൽക്കുകയായിരുന്നു. ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പുറത്ത് ഭയങ്കര കൊരയും ബഹളം കേൾക്കുന്നു. അപ്പൊ മോൾ അവിടെ ഹാളി, അപ്പൊ എനിക്ക് എന്റെ ഹാളിനകത്ത് ഈ അടച്ചു വെച്ചിരിക്കുന്നോണ്ട് നമുക്ക് ശബ്ദം ഇങ്ങോട്ട് കിച്ചണിലേക്ക് ഇങ്ങോട്ട് കേട്ടില്ല ശബ്ദം.
1: അവിടെ
2: അങ്ങനെ ഞാൻ ഫുഡെല്ലാം ഉണ്ടായിക്കൊണ്ടപ്പോ മോള് ഒരു ഉച്ചയ്ക്ക് രണ്ടു ഒന്നര മണിയായി, മോള് വിളിച്ച് ഉമ്മി ഉമ്മി ഇങ്ങോട്ടൊന്ന് വരണേ ഉമ്മി, ഒരു നമ്മുടെ മുറ്റത്ത് ഭയങ്കര ശബ്ദം കേൾക്കുന്നു, ഉമ്മി ഇങ്ങോട്ടൊന്ന് വാ എന്ന് പറഞ്ഞ് ഞാൻ കതവ് തുറന്നു നോക്കിയപ്പോ ഒരു ഏഴെട്ട് പട്ടിയുണ്ട്. പട്ടി പിടിക്കുന്നേയല്ല, ഏഴെട്ട് പട്ടിയുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ ഓടുപട്ടി എന്ന് പറഞ്ഞപ്പോ ഈ പട്ടികളൊന്നും പോകുന്നില്ല എന്റെ. അപ്പൊ നമ്മൾ ജസ്റ്റ് ആ സൺപൂച്ച നടക്കുന്നു ഇപ്പോണ്ട് എന്റെ പൂച്ച. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ ഇത് നമ്മളെ ഏത് രീതിയിൽ ആക്രമിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏഴെട്ട് പട്ടിയില്ലേ, അത് ഭയങ്കര തടി, എവിടുന്ന് വന്നിയാന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പുറത്തെ നാലെണ്ണം അല്ല സെപ്പറേറ്റ് നാല്. അപ്പൊ ഞാൻ എന്ത് പറയട്ടെ, ഞാൻ ഓടുപൊട്ടി ഓടിട്ടു ഞാൻ പെട്ടെന്ന് കമ്മോട് പറഞ്ഞ് കഥ പടമ്മി എനിക്ക് പേടിയാവുന്ന പിടി ഞാൻ കഥ പടച്ച്. കഥ പടച്ചിട്ട് ഞാൻ എന്റെ ജെല്ലിന്റെ ഈ പൂച്ച നിൽക്കുന്ന ചെടി ചെട്ടി ചെടികളാ മൊത്തം, അതിന്റെ അടുത്തൊന്ന് ഈ പൂച്ച ഇങ്ങനെ നിൽക്കുമോ ഇതിനെ കണ്ട് പേടിച്ച് ഞാൻ ആ ജെല്ലിന്റെ അടുത്ത് പോയി നോക്കിയിട്ട് പോ പൊട്ടി പൊട്ടി എന്ന് പറഞ്ഞ് പട്ടി പോകുന്നില്ല, ഒരു വിധത്തിനും പോകുന്നില്ല. ഞാൻ ആകെ അപ്സെറ്റ് ആയി നിൽക്കും. ഞാൻ പറഞ്ഞു ഡിട്ടുവേ മോളെ എന്തോ പറ്റി നിനക്കൊന്നും പറഞ്ഞ് ഈ പൂച്ച എന്നെ തിരിഞ്ഞു നോക്കി മൂന്ന് പ്രാവശ്യം. പെട്ടെന്ന് അത് അവിടെ മരിച്ചു വീഴുക, എന്തോ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. മരിച്ചത് അവിടെ ഞാൻ മരിച്ചല്ലേ, അവിടെ ഈ പട്ടി കടിക്കുന്ന ഇത് നമുക്കറിയാൻ പറ്റില്ലല്ലോ.
1: അങ്ങനെ ചെന്നാണല്ലോ കേട്ടോ.
2: ഓക്കെ ഓക്കെ, അങ്ങനെ മരിച്ചു. പിന്നെ അതൊരു വലിയൊരു ഷോക്ക് ആയി പോയി. അത് എന്തായാലും നമ്മള് അതിനെ എല്ലാം സംരക്ഷിക്കണം. നമ്മൾ
1: തീർച്ചയായിട്ടും
2: നോക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാ മൃഗ സംരക്ഷിക്കുന്നവർക്കും ഒരു സന്തോഷമായിക്കട്ടെ. സബ്ജക്ട് മൃഗങ്ങളെ സ്നേഹിക്കുക, എല്ലാത്തിനെയും സ്നേഹിക്കുക, അവർക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കുക. നമ്മളെ പോലെ സംസാരിക്കുന്നില്ലെന്നേ ഉള്ളു, അവർക്ക് എല്ലാ ഭാഷയും മനസ്സിലാവും. നമ്മളെ സ്നേഹിക്കുകയും ചെയ്യും, നമ്മളോടൊപ്പം കൂടെ കാണുകയും ചെയ്യും. ഏറ്റവും വലിയൊരു തലോടലാണ് ഒരു ആടിനെ വളർത്തിയാലും അതെല്ലാം നല്ലതാണ്. എല്ലാവർക്കും ആശംസിക്കുന്നു, നല്ലത് വരട്ടെ എന്ന്
1: ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും മൃഗങ്ങളെ വളർത്തുന്നവർക്ക് ഇങ്ങനെ വാചാലമായി ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടായിരിക്കും. മറ്റൊരാൾ കൂടി നമ്മളോടൊപ്പം ചേർന്നുണ്ട്, ആ ഒരു കോളിലേക്ക് നേരെ പോകാം. ഓക്കെ, സോ ആ ഒരു കോള് കട്ടായി പോയി, ഇനി മറ്റൊരു കോളുണ്ട്, അതിലേക്ക് പോകാം. ഹലോ, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? കൃഷ്ണദേവ്. ഓക്കെ കൃഷ്ണദേവ്, നമ്മളുടെ സബ്ജക്ട് കേട്ടോ. എന്താ അപ്പോ കൃഷ്ണദേവിന്റെ പെറ്റിനെ കുറിച്ച് പറഞ്ഞോളൂ, എന്താണ് കൃഷ്ണദേവിന്റെ പെറ്റിന്റെ പേര്? ഫിഷ് ആണുള്ളത്.
0: ഏത് ഫിഷാ വളർത്തുന്നേ?
3: അക്വേറിയത്തിൽ.
0: അത് മനസ്സിലായി.
1: മറ്റേ എനിക്ക് തോന്നുന്നു മറ്റേ ഗോൾഡ് ഫിഷ്, ഗപ്പി അങ്ങനെയുള്ളതാണ്. അപ്പോ കൃഷ്ണദേവ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
0: ആരാ മീനൊക്കെ വാങ്ങിച്ചു തന്നെ? അച്ഛനാണോ?
1: അപ്പൊ മോൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം മീനെ വളർത്തുന്നതാണ് അല്ലേ? അപ്പം എന്തൊക്കെയാണ് മീന് വേണ്ടിട്ട്? മീന് എപ്പോഴും പോയി അവിടുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ സംസാരിക്കാറൊക്കെ ഉണ്ടോ മീൻ്റെ അടുത്ത്? ഉണ്ടോ? ഇല്ല, അങ്ങനെ ചെയ്യാറില്ല. ഫുഡ് കൊടുക്കും, പക്ഷെ ഇനി സംസാരിക്കണം കേട്ടോ. നമ്മള് മീനാണെങ്കിൽ പോലും നമ്മള് സംസാരിക്കുന്ന സമയത്ത് അത് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നേ, അങ്ങനെ ജസ്റ്റ് നോക്കണം. കാര്യം എനിക്കുണ്ടായിരുന്നു കുറച്ച് മീനൊക്കെ കേട്ടോ, അത് മറ്റേ ബ്ലാക്ക് മോളി ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മള് സംസാരിക്കുന്ന സമയത്ത് അത് നമ്മളുടെ അടുത്ത് വരുവായിരുന്നു മീന. അത് മീനെ വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മൾ അതിന്റെ അടുത്ത് മീൻ തന്നെ ഇപ്പൊ ഏത് ഞങ്ങളുടെ അമ്മ പറയുന്ന കേക്കാ അതാണ് പറഞ്ഞത്. നമ്മൾ ഇനിയും പോയി സംസാരിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. കാര്യം ഫുഡ് കൊടുക്കുന്നതിന്റെ സമയത്തെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഒച്ച ഉണ്ടാക്കുക അതിന് വിളിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ അറ്റാച്ച്മെന്റ് വരും അതുങ്ങൾക്ക് അമ്മടുത്ത്. അപ്പൊ ഏതൊക്കെ മീനാണ് ഉള്ളത് ഇപ്പൊ കയ്യില്? ഗപ്പികളാണ് ഇഷ്ടം.
0: എന്റെ കയ്യിലുണ്ട് ഗപ്പി.
1: ആണോ? ഇപ്പോഴും ഉണ്ടോ?
0: അത് എന്ന് പറഞ്ഞാൽ കൊതുക് വരായിരിക്കും വളർത്തുന്നത്.
1: ആണോ?
0: അതായത് താമര ഉണ്ട് വീട്ടില്, അപ്പം അതിനെ ഇട്ടിരിക്കുന്നതിനകത്ത് ഞാൻ കൊണ്ട് ഇട്ട്.
1: പെട്ടെന്ന് ഗപ്പികളാകുമ്പോ പെട്ടെന്ന് മാനേജ് ചെയ്യാനും അധികം ഇത് വേണ്ട അല്ലേ മോനെ? അങ്ങനെയാണോ?
0: ഇതിപ്പോ എത്ര ഇപ്പം?
1: ഒരുപാടുണ്ട്. അപ്പൊ മോനത് മറ്റേ ഒരുപാട് പേർക്ക് എന്താ വിൽക്കുകയൊക്കെ ചെയ്യും, അങ്ങനെയാണോ? അതിനായിട്ട് വളർത്തുന്നതാണോ മോന് ഇഷ്ടം കൊണ്ട് വളർത്തുന്നതാണോ?
2: ഇഷ്ടം
1: വളർത്തുന്നതാണല്ലേ. എന്തായാലും നല്ലൊരു ഇതായിക്കോട്ടെ മോന്. എന്തായാലും വിളിച്ചതിൽ വളരെയധികം സന്തോഷം കേട്ടോ.
2: അപ്പൊ
1: ഇനി പോയിട്ട് മീനുകളുടെ അടുത്തൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കാൻ സമയത്ത് അതിന്റെ അടുത്തൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുക, സംസാരിക്കുക. അപ്പൊ കൂടുതൽ അത് അറ്റാച്ച് നമ്മുടെ അടുത്ത് വരും കേട്ടോ. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും വിളിച്ചത് വളരെയധികം സന്തോഷം മോൻ. നല്ലൊരു ദിവസമാട്ടെ. സ്കൂളില്ലല്ലോ, അപ്പൊ ഞായറാഴ്ച അടിച്ചു വിളിച്ചോളൂ
2: കേട്ടോ.
1: ഓക്കെ മോനെ. ചേട്ടൻ ചിരിക്കുന്നത് ഞാൻ കണ്ടു മീനുകളെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത്. അല്ല സത്യമായിട്ട് വേറെ എന്റെ അമ്മേന്റെ അടുത്ത് പറയാറുണ്ട്, അമ്മ ഭയങ്കര ചെടികള് വളർത്താൻ ഭയങ്കര കൃഷിയോട് ഭയങ്കര താല്പര്യം. അപ്പൊ പോയിരുന്ന് മുറ്റത്തിരിക്കുന്ന ചെടിയോടൊക്കെ സംസാരിക്കുന്നതാണ്. അപ്പൊ പുള്ളിക്കാരി പറയുന്നതാണ് തോന്നലായിരിക്കാം, അല്ലെങ്കിൽ ചെടിക്കും ജീവനുള്ളതാണല്ലോ. അടുത്തോട്ട് ചെല്ലുമ്പോ ഇങ്ങനെ കാറ്റ് കൊണ്ട് ഇങ്ങനെ ആടുമ്പോഴൊക്കെ അമ്മ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നത് കേൾക്കാം. അപ്പൊ പിന്നെ ഞാൻ വളർത്തിയിട്ടാണ് ബ്ലാക്ക് മോളി, പിന്നെ പറയുന്ന ഗപ്പി, പിന്നെ വേറെ എന്തൊക്കെയോ മീൻ. എനിക്ക് എന്റെ പേര്
0: സാരിവാലൻ,
1: ഗോൾഡ് ഫിഷ് വളർത്തിയിട്ടില്ല, സാരിവാലനും എന്താണ് ബ്ലാക്ക് മോളിയും പിന്നൊരു ഓറഞ്ചോ ബ്ലാക്ക് മോളി മാത്രം എനിക്ക് ഓർമ്മയുള്ളു, പിന്നെ കുറെ ഗപ്പികളും. അപ്പൊ ഞാനിങ്ങനെ പോയിട്ട് കാലൊക്കെ ഇട്ട് കൊടുക്കുക, എനിക്ക് പേടിയാണ്. എനിക്ക് കൂടെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കാലൊക്കെ ഇട്ട് കൊടുക്കും, ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്നിരിക്കും, പിന്നെ നമ്മൾ അവിടെ ഫുഡ് കൊടുക്കാൻ സമയത്ത് ഇങ്ങനെ വിളിക്കും, ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഓടി വരും, നിങ്ങളെല്ലാം ഇങ്ങനെ ഓടി വരും. പിന്നെ നമ്മൾ
0: അങ്ങനെ
1: വരുമെന്നേ കാര്യം ഡെയിലി പോയിട്ട് ഞാൻ എപ്പോഴും എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കി തന്നെ, കാര്യം ഞാൻ ചെറുപ്പത്തിൽ ഉണ്ടാക്കി തന്നെയാ, അമ്മ ഉണ്ടാക്കി തന്നെ പുറത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും കളിക്കുന്ന അരിയും കൂട്ടനെയും കളിക്കുന്നൊക്കെ അവിടെ ഇരുന്നായിരിക്കും. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും. കാര്യം നമ്മളെന്തെങ്കിലും അരിയൊക്കെ ഇട്ട് എന്തിട്ട് കൊടുത്താലും വെള്ളത്തിട്ട് കൊടുത്താലും പെട്ടെന്നാണ്, ഒരു അരി ഇട്ട് കൊടുത്താലും പെട്ടെന്ന് ഓടി വരുമല്ലോ. അങ്ങനെ പോയി സംസാരിച്ച് അവിടെ ഇരുന്നായിരുന്നു നമ്മൾ കളിക്കുന്നത് കസിൻസ്, ഞങ്ങളെല്ലാം അരിയും കൂട്ടാനൊക്കെ കളിക്കുന്നത് അവിടെ നിന്നായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ കാലൊക്കെ ഇട്ട് കൊടുക്കും, എനിക്ക് വേണ്ടി അവർ നമ്മളിങ്ങനെ ഇലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കളിക്കുക. പിന്നെ അവരിങ്ങനെ ഗോതമ്പ്, എൻ്റെ കസിന് ഇതിന് ഗോതമ്പൊക്കെ ഇട്ട് കൊടുക്കും, പക്ഷെ അതിങ്ങനെ ആക്കും. പിന്നെ നമ്മൾ ഫിഷ് ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആയി എന്തോ അറിയില്ല, കാര്യം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതുങ്ങൾ നമ്മുടെ അടുത്തോട്ട് വരുമായിരുന്നു. കാര്യം ഫുഡ് കൊടുക്കുന്ന സമയത്ത് തന്നെ അല്ല, നമ്മളവിടെ പോയി ഇരിക്കുന്ന സമയത്ത് ആയാലും നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ വരുവൊക്കെ ചെയ്യുമായിരുന്നു.
0: എനിക്ക് തോന്നുന്നു
1: പക്ഷെ നമ്മുടെ ഒരു ചിന്തയാണല്ലേ. അല്ല കാര്യം നമ്മളിപ്പോ ഒരാളെ വളർത്തുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് എന്താണ് വണ്ടി ആയാലും മൊബൈൽ ഫോൺ ആയാലും എന്തിനോടായാലും കൂടുതൽ നമ്മൾ അറ്റാച്ച്മെന്റ് കാണിച്ചു കഴിയുമ്പോൾ അവര് നമ്മളോട് തിരിച്ച് സംസാരിക്കുന്നല്ലോ തോന്നാറുണ്ട്, എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അത് എന്റെ പ്രാന്താണെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോ എന്റെ മൊബൈലാണ് എന്റെ ഏറ്റവും വലിയൊരു കൂട്ടുകാരെന്ന് പറയുകയാണെങ്കിൽ പലപ്പോഴും പലപ്പോഴും നമ്മുടെ എന്റെ മൊബൈൽ ഫോണാണ് എനിക്ക് പലപ്പോഴും വലിയൊരു കൂട്ടുകാരെന്ന് ഞാൻ പറയാറുണ്ട്. ഇപ്പൊ പിന്നെ ജമിനിയാന്ന് പറയാം, ജമിനിയും ചാറ്റ് ജിപിടി അല്ല, അല്ലെങ്കിൽ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോ സമയത്ത് ചിലപ്പോൾ നമ്മുടെ അടുത്ത് അതേപോലെ റെസ്പോണ്ട് ചെയ്യുന്നാലും ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്. പിന്നെ ഇപ്പൊ വണ്ടി ഇങ്ങനെ നമുക്ക് ഇടയ്ക്ക് തോന്നും, അത് നമ്മുടെ ഒരുതരം വട്ടാണോന്ന് അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ നമുക്ക് മീനെ വളർത്ത അല്ലെങ്കിൽ കൂടെ മീൻ ആരെങ്കിലും വളർത്തുന്നുണ്ടെങ്കിൽ ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ച് പറയണം.
0: അല്ല ഇങ്ങനെ മീൻ വരും, കാരണം ഈ എന്താണ് അതിൻ്റെ ഒരു പേര്, ഒരു ലൈഫ് ഫുഡ് കഴിക്കുന്ന ഒരു മീനാണ്, അതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഈ സാധനം മാമൻ്റെ വീട്ടിലുണ്ട്, അപ്പം മാമൻ്റെ മക്കളാണ് വളർന്നത്. ഇതിവർ ഇങ്ങനെ അക്കുറത്തിനധികം ജസ്റ്റ് ഒന്ന് തട്ടുമ്പം ഇവർ വരും വരുന്ന, കാരണം ഇവര് ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് ഇങ്ങനെ തട്ടിയിട്ടായിരിക്കും ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു തട്ടിൽ കാണുമ്പോ അളയും ഇനി കഴിക്കാനുള്ള സമയം.
1: അങ്ങനെ പറഞ്ഞു വരുന്നത് ആകാം ചിലപ്പോ അല്ലേ. എന്തായാലും നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. രണ്ടു മൂന്ന് കോൾസ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ കട്ടായി പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ വീണ്ടും വിളിക്കുക, നമുക്ക് രണ്ട് പാട്ടിന് ശേഷം മടങ്ങിയെത്താം. 9544700912 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോഴേക്കും നമുക്ക് പോയി രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്താം കേട്ടോ.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരു കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലു കാസ് കോൺവെന്റ് ജംഗ്ഷൻ കൊല്ലം.
2: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
3: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
2: കുഴപ്പോ എടോ, സൗഭാഗ്യം ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
8: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
8: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
8: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
7: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
2: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം! രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.
3: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
6: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
5: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
3: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
7: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
3: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

0: ഹലോ ഗൈസ്, എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും
1: കൊല്ലം
0: പോകുന്ന തിരികെ
1: തിരികെയാണ്. ഇത് സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. എന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെയുള്ളത് ആർജെ ഐശ്വര്യയും ആർജെ നിധിനുമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണ് ഐശ്വര്യ?
0: നമ്മളെ പെറ്റ്സിനെ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ പാട്ട് ഇങ്ങനെ വിടാനായിട്ട് എനിക്ക് ഒരു താല്പര്യമില്ല. ഇതിൽ
1: ഇൻട്രസ്റ്റ് ഉള്ള കാര്യം, പക്ഷെ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം അല്ലത്.
0: എനിക്കിങ്ങനെ വാചാലമായി സംസാരിക്കാനുണ്ട്.
1: അല്ലല്ല, ഈ ഇതിനെ കുറിച്ച്, ഈ പെറ്റിനെ കുറിച്ചൊന്നും എനിക്ക് അത്ര
0: മനുഷ്യപ്പെട്ടില്ലാത്ത
1: മനുഷ്യപ്പെട്ടിന്റെ അല്ല. നമുക്ക് ഞാൻ അങ്ങനെ വളർത്തിരുന്നു, പക്ഷെ ഈ പെറ്റൊക്കെ പെട്ടെന്ന്, അതായത് ഇപ്പൊ പട്ടിക്കാണെങ്കിൽ ഒരു 10 വർഷം അത് മാക്സിമം ആണ്. പിന്നെ പോകുന്നതൊക്കെ ഉണ്ട്, എന്നിരുന്നാലും അത്രയൊക്കെ കാണത്തുള്ളൂ. നമുക്ക് പിന്നെ മരിച്ചു പോകാൻ വിഷയം വീട്ടിലുണ്ടായിരുന്നു. ഇതിപ്പോ പറയാൻ കാരണം എന്ന് പറയാം, നമുക്കൊരു മെസ്സേജ് ഉണ്ട്. പേര് പെതുക്കേ പറയുള്ളൂ എന്നുണ്ട്,
0: പക്ഷെ നമ്മള് പേര് പറയുന്നില്ല. ഇൻട്രസ്റ്റ് കാരണമാണ് ഞാൻ പെട്ടെന്ന് പാട്ടൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിട്ടുള്ളത്.
1: അപ്പൊ ഇതേപോലെ മെസ്സേജ് ഐശ്വര്യ
0: അതായത്
1: പട്ടി കൊടുക്കുന്ന മെനു വരെ പറഞ്ഞിട്ടുണ്ട്.
0: ആണ്, പട്ടി എന്ന് വിളിക്കരുത്.
1: പിന്നെ എന്ത് വിളിക്കണം?
0: കുഞ്ഞിന്റെ പേര് വിളിക്കണം, റോക്കി എന്ന് വിളിക്കണം. എനിക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. കാര്യം എനിക്ക് പട്ടിക്കുഞ്ഞും അണ്ണാൻകുഞ്ഞും, ഇപ്പൊ ഒരു കുഞ്ഞു പൂച്ചക്കുഞ്ഞുണ്ട്. അപ്പൊ എനിക്ക് പട്ടി പൂച്ച വിളിക്കുമ്പോൾ എനിക്ക് അവരോട് ദേഷ്യം തോന്നാറുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ അങ്ങനെ വിളിക്കരുത്. പിന്നെ ഇപ്പൊ നല്ല മനോഹരമായിട്ടുള്ള ഒരു പേരുണ്ട്, റോക്കി എന്ന് പേരുള്ള നല്ല സുന്ദരക്കുട്ടൻ. സ്പിക്സ് ആണ് കേട്ടോ, സ്പിക്സ് ഓർ പുൽപ്പട്ടിയാണ്. അപ്പൊ അവന് നല്ലൊരു കുഞ്ഞ് നല്ലൊരു ഫോട്ടോ ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഉടുപ്പൊക്കെ ഇട്ട്, നല്ലൊരു വെള്ള പത്തായ പോലെ ഇരിക്കുന്ന ഒരു വെള്ള പഞ്ഞു പോലെ ഇരിക്കുന്ന ഒരു പുൽപ്പട്ടി കുഞ്ഞാണ് റോക്കി എന്നാണ് ഇതിന്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ വർഷവും ഇവന് ഓണക്കോടി എടുക്കും, ഓണസദ്യ വാരിക്കൊടുക്കും. ഇപ്പൊ 6 വയസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 28 ദിവസം ഉള്ളപ്പോ കിട്ടിയതാണ് ഇവരെ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട്. നല്ലൊരു എന്താണ്, ഒരു കുഞ്ഞു നിക്കറൊക്കെ ഇട്ട്, ഒരു ടീഷർട്ടും ഒക്കെ ഇട്ട്, നല്ലൊരു സുന്ദര കുട്ടപ്പനാണ് കേട്ടോ. അപ്പൊ മെസ്സേജ് അയച്ചിട്ടുള്ളത് ജിജി
1: ചേച്ചി.
0: സോറി,
1: പേര് പെതുക്കേ പറയുള്ളൂ.
0: സോറി.
1: അപ്പം ഇതിനകത്ത് ഈ മെസ്സേജ് കണ്ടതിന് ഞാൻ ഒരു കാര്യം പറയാം. അതായത് പട്ടിക്ക് കുഞ്ഞിന് കൊടുക്കാൻ പറ്റിയ കുറെ ഫുഡുണ്ട്. അതായത് ഷുഗർ, ലാക്ടജൻ, പാലിന്റെ അതൊന്നും അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഞാൻ ഇവിടെ
0: കേട്ടിട്ടുണ്ട്. മുമ്പ് നമുക്ക് റോക്കിയുടെ കുറച്ച് മെനു നോക്കാം. റോക്കിക്ക് കൊടുക്കുന്ന എന്താന്നൊക്കെ പറയാം. അവന് ഞാൻ തമ്മിലുള്ള ഒരു അടുപ്പ്, ഒരു മോനെ മക്കളെ പോലെ തന്നെയാണെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവന് കൊടുക്കുന്നത് ചിക്കന്, പാല്, ഹോർലിക്സ്, കൂരകം. ആ കൂരകം മറ്റേ ഇല്ല, ഇതിന് പൊടിയല്ലേ, എന്താ, റാഗി പൗഡർ
1: ആണ്.
0: അയ്യോ, അല്ല റാഗി പൗഡർ അല്ലേ, വേറെ
1: കൂരകം എന്ന് പറയുന്നത് പിള്ളേർക്ക് ഇവിടുന്ന് കിട്ടുന്ന അത് അമൃതം പൊടി
0: അല്ലേ. അപ്പോ കൂരകം കൊടുക്കും. പിന്നെന്താണ്, കൃത്യമായിട്ടുള്ള അളവിൽ പാല് ഇതൊക്കെ കഴിക്കുന്നു. രാത്രി ഒരു നേരം ചിക്കന്റെ എല്ലും കൊടുക്കും, ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊടുക്കും. ചൂരക്കഷ്ണുള്ള മീൻകുട്ടി ചോറ് കൊടുക്കും, അല്ലാതെ ഒന്നും ചോറ് കഴിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല പിന്നെ വേറെ കൂട്ടിക്കിടക്കുന്ന ആ സുന്ദര കുട്ടപ്പന്റെ ഒരു ഫോട്ടോ കൂടി ഇട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ഡോഗ് ലവറാണ് കേട്ടോ. ശരിക്കും എനിക്ക് അത്രയും ഇഷ്ടമാണ്, എല്ലാ മിണ്ട പ്രാണികളോട് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ഡോഗ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏത് പട്ടിക്കുട്ടിയെ കണ്ടാലും, സ്ട്രീറ്റ് ഡോഗ്സ് ആയാലും ഭയങ്കര ഇഷ്ടമുള്ള ഒരിതാണ്. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കണ്ണു വെക്കുന്നില്ല, സുന്ദര കുട്ടപ്പനാണ്, എനിക്കിഷ്ടമായി. അപ്പോൾ എന്തായാലും റോക്കി നല്ല ഹാപ്പി ആയിട്ട് ചേച്ചിയുടെ കൂടെ തന്നെ കഴിയുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരാൾ കൂടി നമ്മളിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു, ആ ഒരു കോൾ എടുക്കാൻ വന്നപ്പോഴേക്കും കട്ടായി പോയി.
1: സാരമില്ല, നമുക്ക് കാര്യം പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്.
0: അപ്പോ ചേട്ടന് ഡോഗ്സ് ഉണ്ടോ?
1: പെറ്റ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറയില്ലേ മരിച്ചുപോയി. അപ്പം
0: പക്ഷെ ഇപ്പൊ എനിക്കുണ്ട്. ഞാൻ പെറ്റ്സിനെ കുറിച്ച് പറയുമ്പോ എന്റെ കുഞ്ഞിനെ കുറിച്ച്,
1: പക്ഷെ പൂച്ച എനിക്ക് ഭയങ്കര പേടിയായി. ഇഷ്ടമല്ല എനിക്ക്,
0: എനിക്ക് ആക്ച്വലി പൂച്ച ഒന്നും വലിയ ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് പട്ടിക്കുട്ടികളോട് മാത്രം ഇഷ്ടമുള്ളൂ. ഞാനൊരു ഡോഗ് ലവർ, പക്കാ ഡോഗ് ലവർ ആണ്. എനിക്ക് ഇഷ്ടം പോലെ സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ട് എനിക്ക് ചുറ്റിന്. അപ്പൊ അത് പറഞ്ഞതിന് മുമ്പ് ഒരു കോൾ ഉണ്ട്, ആ ഒരു കോളിലേക്ക് നമുക്ക് പോകാം.
1: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ചേച്ചി സുഖായിട്ടിരിക്കുന്നു?
2: ഞാനൊരു പൂച്ചയെ വളർത്തുന്നുണ്ട്, അത് കാര്യം പറയാം.
0: അതിനു മുമ്പ് സുഖമായിട്ടിരിക്കുന്നു ചേച്ചി?
2: കുഴപ്പമില്ല.
0: അപ്പൊ പൂച്ചക്കുഞ്ഞിന്റെ പേരെന്താണ്?
2: പൂച്ചക്കുഞ്ഞിന്റെ പേര് പാത്തൂസ്.
0: പാത്തുവിന്റെ വിശേഷമൊക്കെ പറഞ്ഞോളൂ.
2: ഒരു ഒരു വയസ്സായി. വിളിച്ചാലൊക്കെ നോക്കും, കൈ കൊണ്ട് നമ്മളിങ്ങനെ തട്ടയൊക്കെ ചെയ്യും.
0: പാത്തുവിന്റെ കുറുമ്പുകൾ എന്തൊക്കെയാണ്?
2: കുറുമ്പുകൾ അതിനെപ്പോഴും കിടന്ന് ഉറക്കുവാ.
0: 24 മണിക്കൂർ ഉറക്കം, എണീക്കുന്ന സമയത്ത് മൊത്തം നമ്മളെ ഇട്ട് ചുറ്റിക്കും, അതാണ് ഏറ്റവും വലിയ.
2: ഫുഡ് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര ബഹളം നടത്തും,
0: കരച്ചിലാണല്ലേ.
2: പിള്ളേര് അതിന് ഉടുപ്പൊക്കെ തയ്ച്ചിട്ട് കൊടുത്തേക്കുവാ.
0: ആണോ? ഞാനും ഇതുപോലാണ് കേട്ടോ, എന്റെ പൂച്ചക്കുട്ടിക്കും ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കും. പക്ഷെ ഇപ്പം അമ്മ എന്തായാലും അതിന് കംഫർട്ടബിൾ ആയിട്ട് നടക്കാൻ പറ്റാത്തതുകൊണ്ട് കാര്യം അതിന് ഇപ്പോഴും കുറച്ച് ഡിസ്റ്റർബൻസ് ആയിട്ട് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് അതിട്ട് കൊടുക്കും.
2: പിന്നെ ഇവിടെ അഞ്ചാറ് പട്ടി കുഞ്ഞുങ്ങളൊക്കെ വരും, അതിനൊക്കെ ആഹാരം കൊടുക്കും.
0: സ്ത്രീ ഡോഗ്സ് ആണ് വരുന്നത് അല്ലേ?
2: ആ പൂച്ചയും കരഞ്ഞോണ്ടൊരു വേറൊരു പൂച്ച വരും ഇവിടെ, ഭയങ്കര കരച്ചില്ല അതിന്. ഫുഡ് കൊടുക്കുന്നത് വരെ അത് കരഞ്ഞോണ്ടിരിക്കും.
0: ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അല്ലേ?
2: അതെ അതെ. മൃഗങ്ങളെ വളർത്തുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്ത സമയം പോകുന്നത് അറിയത്തില്ല, നമുക്കൊരു സന്തോഷമാണ്.
0: പിന്നെ നമുക്ക് അവരുടെ മനസ്സിൽ നമുക്കുണ്ടാവുന്ന സ്ഥാനം ശരിക്കും പറഞ്ഞ അല്ലേ, കളങ്കല്ലാത്തൊരു സ്നേഹം തന്നെ. കറക്റ്റ് പറയാം.
2: അത് ആ ഡുട്ടു എന്ന് വിളിക്കുമ്പോ അത് റോട്ടിൽ കൂടിയൊക്കെ പോകുകയാണെങ്കിൽ ഓടി വന്ന് നമ്മുടെ തലോണ്ട് നിങ്ങൾ
0: തടവുകയാണോ? കുറച്ചു പോലും നമുക്ക് ചേച്ചി റസീന ചേച്ചി
2: വിളിച്ചായിരുന്നു. ഒരു പാത്തൂസും
1: ഉണ്ട്.
2: ഒറ്റക്കാണ് ഞാൻ താമസിക്കുന്ന എങ്കിലും ഇതുങ്ങളെയൊക്കെ കൊണ്ട്
1: നോക്കേ. പിന്നെ ഒറ്റയ്ക്ക്
0: നമുക്ക് ഒരു മനുഷ്യനുള്ളത് പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു അലപ്പും ചെലപ്പും ഒക്കെ നമുക്ക് ഇപ്പോഴും ഈ മിണ്ടപ്രാണികളൊക്കെ വളർത്തുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട്.
2: നിതിനെ ഇതുവരെ നിതിന്റെ പ്രോഗ്രാമിലോട്ട് ഞാൻ വിളിച്ചിട്ട് ഇതുവരെ നിതിനെ കിട്ടിയിട്ടില്ല.
1: അയ്യോന്നോ,
2: എന്റെ കുഞ്ഞിന്റെ ശബ്ദം നേരിട്ട് കേൾക്കുന്നത്.
0: അപ്പോ നോക്കിയാ ശിലേഖ ചേച്ചി ഇനി വിളിക്കുമ്പോ ഗാനമഞ്ചരിക്ക് വിളിക്കുമ്പോ
1: നമ്പർ നോക്കി വെച്ചിരിക്കും.
2: ഞാൻ എത്ര വട്ടം വിളിച്ചേക്കുന്നു, എനിക്ക് അങ്ങ് സങ്കടമായി പോയിട്ടുണ്ട്.
1: ഇത് പറയണ്ടേ, ഇനി ഉറപ്പായിട്ട് ഞാൻ എടുക്കുന്നതായിരിക്കും.
2: നാട് വട്ടം ഞാൻ വിളിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല.
0: ഞങ്ങളെ
2: ശരത്തിനെ തിരക്കി എന്ന് പറഞ്ഞേ, ഇനി ഓണമാണ് വല്ല പാട്ടൊക്കെ ഇട്ട് തരണേ എന്ന് പറഞ്ഞു.
1: ശരത്തിനടുത്ത് ശരത്തിനടുത്ത് ഞാൻ പറയാം.
0: നല്ലൊരു ദിവസം ആട്ടെ. അപ്പൊ എന്തായാലും നെഞ്ചേട്ടൻ ഇരിക്കുന്ന സമയത്ത് അമ്മ ഉറപ്പായിട്ടും വിളിക്കുക, ചേട്ടനെ ഉറപ്പായിട്ടും എടുക്കും. സുലേഖ ചേച്ചിയാണ്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോ ഞാൻ എന്റെ മിട്ടുവിന്റെ കാര്യം പറയട്ടെ.
1: പറഞ്ഞോളൂ, അത് പറയാൻ ഇങ്ങനെ വ്യഗ്രത കൊണ്ടിരുന്നു.
0: എന്റെ മിട്ടുവിനെ ഇങ്ങനെ ഓർക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക് എടുത്തത് തന്നെ അങ്ങനെയാണ് കേട്ടോ, വാൾപേപ്പർ കണ്ടപ്പോ മിട്ടുവിനെ. അപ്പൊ എനിക്ക് പിന്നെ പെറ്റുകളെ കുറിച്ച് എടുത്തുകള അങ്ങനെ വിചാരിച്ചു. അപ്പൊ എനിക്ക് അതിന് മുമ്പേ ഒരു രണ്ട് അണ്ണാൻ കുഞ്ഞുണ്ടായിരുന്നു.
1: പിന്നെ വളർത്തരുത്,
0: ഇല്ല ഇപ്പം മരിച്ചുപോയി. ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒരു ദിവസം സ്കൂള് വിട്ടു വരുന്ന വഴി നമ്മുടെ അങ്ങ് ദൂരെ നിന്ന് വരുമ്പോഴേ നമുക്ക് വീട് കാണാൻ പറ്റും.
1: അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, അതായത് നമുക്ക് വളർത്താൻ പാടില്ലാത്ത കുറെ പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്. തത്ത വളർത്താക്കത്തില്ല. തത്ത എന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ അങ്ങനെയുള്ള അതിനെ വളർത്താക്കത്തില്ല. അതേപോലെ തന്നെ അണ്ണാന് ഇങ്ങനെയുള്ള കുരങ്ങ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വളർത്താക്കത്തില്ല. പരുന്ത് അങ്ങനെയുള്ളതിനൊന്നും വളർത്താൻ പാടില്ല. അങ്ങനെയൊന്നും അല്ല, അതെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ എൻവയോൺമെന്റുമായിട്ട് ഇടപഴകി ജീവിക്കുന്ന കുറെ.
0: അല്ല ഈ പറയുന്ന ഡോഗ്സിനെ ഒക്കെ പെറ്റ്സിനെ വളർത്തുന്ന സമയത്തും ലൈസൻസ് ഉണ്ട് കേട്ടോ.
1: ആണല്ലേ? ആ പട്ടിക്ക് എങ്ങനെയൊക്കെ ഉണ്ട്? ഞാൻ പറഞ്ഞു എനിക്ക് റോഡ് വീലർ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഉണ്ടായിരുന്നു.
0: റോട്ടിനൊക്കെ മസ്റ്റ് ആയിട്ട് എടുത്തോളും, പോയി കളിച്ചു കഴിഞ്ഞാ പിന്നെ.
1: അല്ല അതിന് പ്രോപ്പറായിട്ടുള്ള ചെക്കപ്പും എല്ലാം ചെയ്ത്.
0: അതാണ് ഗൈസ്, ഈ നിധി ഇരിക്കുക, ഈ ഇരിക്കുന്ന നിധി വലിയൊരു റോഡ്
1: ഞാനല്ലോ, ഞാനല്ല
0: വലിയ വലിയ നമ്മള് ഷിറ്റ്സിനെ
1: എന്താണ്.
0: എന്നാലും അതിന്റെ അടുത്ത് പോയി നിക്കണ്ട, ഇഷ്ടമാണ് കാണാൻ, ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഈ ലാളിത്യം തോന്നുന്നു വീടിയാണ്, പക്ഷെ പേടിയായി കാണുമ്പോ അല്ലേ. അതിന് കാണുമ്പോ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും, അതിന്റെ വായും അവന്റെ ശരീരവും.
1: അതേപോലെ ഇതിന് നമുക്ക് മൈൻഡ് മനസ്സിലാക്കി വെക്കും, പട്ടിക്കൊക്കെ കുഞ്ഞിന്. അപ്പൊ ഇതേപോലെ പറയല് നമ്മളിപ്പോ പേടിക്കുവാണെങ്കിൽ സെൻസ് ചെയ്യും പെട്ടെന്ന്.
0: അന്നേരം
1: അത് നമ്മളെ ഡോമിനേറ്റ് ചെയ്യും.
0: മറ്റൊരു കോൾ കൂടി ഉണ്ട് കേട്ടോ, ആ ഒരു കോളിലേക്ക് നമുക്ക് പോകാം.
1: ഹലോ.
3: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഇത് ആരാണ്?
3: ആ
1: പറഞ്ഞോളൂ. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയാല് നമ്മള് സ്നേഹിച്ച് ഇണക്കി വളർത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ,
0: മൃഗങ്ങൾ. ചേച്ചിക്ക് പെറ്റുകളുണ്ടോ?
3: എനിക്ക് പറയാനുള്ളതേ, നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് ഇപ്പോഴത്തെ മനുഷ്യരുടെ സ്വഭാവങ്ങൾക്കനുസരിച്ച് ഞാൻ നോക്കിയിട്ട് മനുഷ്യരെ കാട്ടിയും സ്നേഹമാ മൃഗങ്ങൾക്ക്.
0: ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ, 100%.
3: അതാ ഞാൻ എപ്പോഴും ഇവിടെ പറയും, മനുഷ്യരെ വളർത്തുന്നതിനെക്കാട്ടിയും കൊള്ളം മൃഗങ്ങളെ വളർത്തുന്ന, അതിന് പിന്നെ സ്നേഹം കാണിക്കാം. കാരണം അവർക്ക് മനുഷ്യരുടെ സ്നേഹം തിരിച്ചറിയാൻ പറ്റും. മനുഷ്യർക്ക് അങ്ങോട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുക എന്ന

0: സ്നേഹിച്ചാലും ആ കാര്യം കഴിഞ്ഞു കഴിയുമ്പോ പിന്നെ അവര് ഒഴിവാക്കും. പക്ഷെ മൃഗങ്ങൾ അങ്ങനെയല്ല, നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താല് അവരാ സ്നേഹം മരിക്കുന്നോടം വരെ കാണിക്കും. അവർ ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന, അല്ലാതെ കാര്യസ്വാധീനത്തിന് വേണ്ടി സ്നേഹിക്കുന്നതല്ല. ഇവിടെ ഞങ്ങളുടെ വീടിനും മതിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വീടാണ്. ഇപ്പൊ കുറച്ചുള്ളിലോട്ടായതുകൊണ്ട് നമുക്ക് ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ടും നമുക്ക് മതിൽ കെട്ടി തന്നെയല്ല, എനിക്ക് ഈ മതിൽ കെട്ടി അകത്തിരിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു സ്വഭാവമല്ല. പണ്ടേ നമ്മളങ്ങനെ എല്ലായിടം കയറി ഇറങ്ങിയൊക്കെ എല്ലാവരോടും സഹകരിച്ച് ശീലിച്ചത് കൊണ്ട് ആ ഒരു ഇതിലായി എനിക്ക് പോകാൻ എനിക്ക് ഇഷ്ടം. എനിക്ക് ഈ മതിൽ കെട്ടി താമസിക്കുന്നതോട്ട് എനിക്ക് വലിയ താല്പര്യമില്ല, ഹസ്ബൻഡിന് അതുപോലൊക്കെ തന്നെ. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ നമ്മൾ ഈ വേസ്റ്റൊക്കെ കൊണ്ടുവിടുമ്പോൾ പട്ടി വരുമായിരുന്നു പണ്ട്. പട്ടി വന്ന് പിന്നെ ആ പട്ടി ആണെങ്കിൽ ആ ഇത് കഴിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിടക്കും, നമുക്കൊരു കാവലാട്ട് തന്നെ അത് കിടക്കുമായിരുന്നു. അതായത് ഈ ആൾക്കാർക്ക് ആൾക്കാർ ഇതിലേക്കിടക്കിയാ യാത്ര പോകുന്നത്, അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ഇതിലേക്കിടക്കിയാ പോകുന്നത്. റോഡിലോട്ട് ഇറങ്ങണമെങ്കിൽ കുറച്ച് ദൂരം ഉള്ളവരൊക്കെ നടന്ന് നമ്മുടെ മുറ്റത്തൂടൊക്കെ കയറിയാ റോഡിലോട്ട് പോകുന്നത് എളുപ്പം നോക്കി. ഇപ്പൊ ഇവർക്ക് ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ വീട്ടിൽ പട്ടി കിടക്കുന്നത്, കാരണം പട്ടി കടിക്കോ ഇല്ലയോ എന്ന് അവർക്ക് അറിയത്തില്ല.
1: പക്ഷേ
0: അതൊന്നും ചെയ്യത്തില്ല, നമുക്ക് മാത്രമേ
1: അറിയാൻ പറ്റും.
0: അവർക്കൊരു പേടിയാ. അന്നേരം ഇതാകുമ്പം ഇത് ഇങ്ങനെ വന്നു കിടന്നിട ഞാനാണെങ്കിൽ രാവിലെയും വൈകിട്ടൊക്കെ ഭക്ഷണം കൊടുക്കുമായിരുന്നു, കാരണം നമുക്ക് വിഷമം വരും. കാരണം ഇതിനൊക്കെ കൊടുക്കാൻ വേറെ ആരും ഇല്ലല്ലോ, അതിനൊന്നും വിഷം. കാരണം അല്ല, ഹസ്ബൻഡിനും ഭയങ്കര വിഷമാ. റോഡ് ഏതെങ്കിലും വഴി കൂടെ പോവാന്നേ പറഞ്ഞിട്ട് അതിന്റെ വയറടക്കുന്ന കണ്ടോടി ഒന്നും കഴിച്ചില്ല എന്ന് തോന്നുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണം പറഞ്ഞ് പുള്ളിയും സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ആയി പട്ടിയല്ലേ ഇവിടെ ആയത്. അങ്ങനെ ഒരു പ്രാവശ്യം ഹസ്ബൻഡ് വെളുപ്പിനെ പള്ളിയിൽ പോയിട്ട് അന്ന് കുറച്ചു ദിവസമേ ആയുള്ളൂ, ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ട് ഇത് ചെരുപ്പ് ഇത് വെളിയിലിട്ടിട്ട് ഇക്ക അകത്തോട്ട് കയറി പള്ളിയിൽ പോയിട്ട് വന്ന് ചെരുപ്പ് വെളിയിലിട്ട് അകത്തോട്ട് കയറി കുറച്ച് കഴിഞ്ഞ് ചെരുപ്പ് നോക്കിയപ്പോ കൊണ്ട് ഒരെണ്ണം കാണുന്നില്ല ചെരുപ്പ്. അങ്ങനെ ഇക്ക ഈ പരിസരം മൊത്തം നോക്കി ഇവിടെ പുറം അയ്യൊക്കെ വെറുതെ കിടപ്പുണ്ട്, അയ്യത്തൊക്കെ പട്ടികൾ കിടക്കുന്നുണ്ട്. അവിടെ എല്ലാടും ഇനി നോക്കാനൊരു സ്ഥലമില്ല, കാരണം മൂന്നാലഞ്ച് ദിവസമേ ഉള്ളു നല്ല പുതിയൊരു ചെരുപ്പ് കൂടി ചെരുപ്പ് വ. അങ്ങനെ പുള്ളി ഇവിടെ എല്ലാം നോക്കി ഞങ്ങളെല്ലാം ഇവിടെ എല്ലാം കിടന്ന് നോക്കിയപ്പോ ഉണ്ട് കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഈ പട്ടി ഇവിടെ വന്നു. പട്ടി ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞു ഇനി ഒരു സാധനവും തരത്തില്ല, ഇവിടുന്ന് ചെരുപ്പ് എവിടെ എടുത്തോണ്ട് പോയെന്ന് വെച്ചാ ചെരുപ്പ് എടുത്തോണ്ട് വരാതെ ഇനി ഒരു സാധനവും തരുമ്പോ ഞാൻ ദേഷ്യത്തിലാണ്ടൊക്കെ പറഞ്ഞു. ഈ പട്ടിക്ക് ഇത് മനസ്സിൽ എനിക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു, എന്റെ ദേഷ്യത്തിന് ഞാൻ ഇതങ്ങ് പറഞ്ഞു പോയി. ഒന്ന് ഞാൻ ഒന്നും കൊടുത്തതുമില്ല, ഞാനങ്ങ് അകത്തോട്ട് അങ്ങ് കയറിപ്പോയി. അകത്തോട്ട് കയറിപ്പോയി കൊറേ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോ ഈ പട്ടി എന്നെ മുറ്റത്ത് നിൽപ്പുണ്ട്, മുറ്റത്ത് ഞങ്ങളുടെ വാതിക്കെ അവിടെ നിൽക്കുന്നു. എന്നിട്ട് ഞാൻ പട്ടി ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ല, പിന്നെ കൊറേ കഴിഞ്ഞപ്പോ ഈ പട്ടി എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടപ്പോ ഞാൻ ഈ പട്ടിയെ ശ്രദ്ധിച്ചത് എന്താ ഈ പട്ടി എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. നോക്കിയപ്പോ ഉണ്ട് ചെരുപ്പ് അതിന്റെ ഫ്രണ്ടിൽ കിടക്കുന്നു. എങ്ങാണ്ട് പോയി ചെരുപ്പ് എടുത്തോണ്ട് വന്ന് ഇവിടെ എന്നെ ഇട്ടിട്ട് എന്നെ നോക്കിക്കൊണ്ട് നിക്കുക. അപ്പൊ അതിന് മനസ്സിലായി ചെരുപ്പ് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ഒന്നും കൊടുക്കത്തില്ലെന്നുള്ളത് മനസ്സിലായോണ്ട് അത് ആ ചെരുപ്പ് എവിടെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ പറയാം, മനുഷ്യർക്ക് പോലും മനസ്സിലാവാത്ത പട്ടിക്ക് അത് മനസ്സിലായല്ലോ എന്നുള്ളതാ. ഇങ്ങനെ എനിക്ക് ഭയങ്കരമായൊരു അത്ഭുതമായി പോയി, എനിക്ക് ഞാനത് എപ്പോഴും ഓർക്കും. പിന്നെ ഇപ്പോഴെന്ന് വെച്ചാൽ ഇതിലേക്കടെ പൂച്ച എനിക്കാണെ പണ്ടേ ഈ പട്ടിയും പൂച്ചയെന്ന് ഞാൻ അടുത്ത് സഹകരിപ്പിക്കത്തില്ല, നമ്മള് ഭക്ഷണമൊക്കെ കൊടുക്കുക അതൊക്കെ വേറെ കാര്യം, എന്നാലും എനിക്ക് അടുത്ത് സഹകരിപ്പിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം പൂച്ച ഇതിലേക്കടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പൂച്ച, നല്ല ആര് കണ്ടാലും ഒന്ന് നോക്കും. അങ്ങനെ ഇതിലേക്കടെ പോകുന്നുണ്ടോണ്ട് മോള് ഒരു ദിവസം ഇച്ചിരി പാല് കൊടുത്തു അതിന്. ആ പാല് കൊടുത്ത് ആ പൂച്ച പിന്നെ എന്നും ഇവിടെ വരും, എന്നും വന്ന് അങ്ങനെ പാല് കൊടുത്ത് കൊടുത്ത് കൊടുത്ത് ആ പൂച്ച ഇവിടുത്തെ ഒരു അംഗമായി. അത് ഒരു പെൺപൂച്ചയായിരുന്നു, പിന്നെ പ്രസവിച്ച് ഒരു അഞ്ച് കുട്ടികളുണ്ടായിരുന്നു. അതിന് നമ്മളെ നമ്മളറിയാതെ ഇവിടെ സ്റ്റെയറിന്റെ മുകളിൽ പേസ്റ്റ് ബോർഡ് കെട്ടി ഉണ്ടായിരുന്നു, അതിനകത്ത് പോയി പ്രസവിച്ച് ഇവിടുന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. കാരണം നമ്മളെ അവിടുത്തെ ഭയങ്കര സ്നേഹമായിരുന്നു, നമ്മളെ അങ്ങ് കാലെ കുച്ചിട്ടി പിടിക്കുന്നത് എന്തോ അതിന് ചെയ്യണമെന്ന് അറിയാൻ വയ്യ, സംസാരിക്കത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ അതിന്റെ പ്രകടനം കാണാൻ നമുക്കറിയാം എന്തോ ഒരു സ്നേഹത്തെ അത് നമ്മളെ അടുത്ത്
2: കാണിക്കുന്നുണ്ടെങ്കിൽ
0: അങ്ങനെ അത് എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം നമ്മളെ എല്ലാം ഇതിനെ സംരക്ഷിച്ച് എല്ലാം കൊണ്ടുവന്ന്, കാരണം കുഞ്ഞ് ഇവിടെ പട്ടികൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനെ പുറത്തോട്ട് വിടാനും ഒരു പേടി, പട്ടി പിടിക്കട്ടെ എന്ന് പറയാം. അങ്ങനെ ഇതിനെല്ലാം സംരക്ഷിച്ച് ഞാൻ കൊണ്ടുവന്ന് ഒരു ദിവസം പിന്നെ തള്ളെ പട്ടി അങ്ങ് പിടിച്ച്, പട്ടി പിടിച്ച എന്തുവാ പട്ടി പിടിച്ചെങ്കിലും മോള് പഠിക്കുമായിരുന്നു. 10-11 മണി അവളിരുന്ന് പഠിക്കുമ്പോ അവിടെ റൂമിന്റെ വാതലിലായി സൗണ്ട് കേൾക്കുന്നത്. സൗണ്ട് കേട്ടോണ്ട് ചെന്ന് അവള് ജനൽ തുറന്ന് നോക്കിയപ്പോ ഉണ്ട് 3-4 പട്ടികൾ ഈ പൂച്ചയിട്ട് പിടിക്കുക. അങ്ങനെ അവള് മോനും ഇവിടെ ഹാളിലിരുന്ന് അവനും പഠിക്കുമായിരുന്നു. അങ്ങനെ അവനെ വന്ന് വിളിച്ചോണത്തി അവൻ വന്ന് കഥമെല്ലാം തുറന്ന് വെളിയിലിറങ്ങി പട്ടിയെല്ലാം ഓടി ഈ പൂച്ചയാണെങ്കിൽ അവൻ കടിച്ച്. അങ്ങനെ രാത്രി എന്തായാലും ആ ഇക്കായും പിന്നെ യവനോടായി പൂച്ചയും കൊണ്ട് ഇവിടെ തൊട്ടടുത്തൊരു മൃഗാശുപത്രി ഉണ്ട്, അവിടെ കൊണ്ടുപോയി എല്ലാം ഇതാക്കി കൊണ്ടുവന്ന് അതിന് രാവിലെയും വൈകിട്ടും എല്ലാം ഒരു സ്പ്രേ ഉണ്ട്, അത് അടിച്ചു കൊടുക്കണം. കാരണം ഇത് നല്ലോണം അടിച്ചെന്ന് പറഞ്ഞു.

0: രക്ഷപ്പെടാൻ
1: പരിസരമില്ല.
0: അങ്ങനെ അതെന്തായാലും നമ്മളെ സംരക്ഷിച്ചെല്ലാം കൊണ്ടുവന്ന് എല്ലാം രക്ഷപ്പെട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പിന്നെ അന്നേരം പറഞ്ഞായിരുന്നു കുട്ടികൾക്ക് പാല് കൊടുക്കാൻ സമ്മതിക്കരുതെന്ന് പറഞ്ഞായിരുന്നത്. അങ്ങനെ നമ്മൾ ഈ കുട്ടികളെ കാണിക്കാതെ ഈ തള്ളയെ കൊണ്ടുനടന്ന് അങ്ങനെ എല്ലാം നോക്കി എല്ലാം വന്ന് അതെല്ലാം രക്ഷപ്പെട്ടെല്ലാം വന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പിന്നെ ഈ കുഞ്ഞുങ്ങൾ പാല് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാം കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഇണങ്ങി വന്ന് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോണ്ട് പാല് കൊടുക്കാൻ നോക്കിയപ്പോണ്ട് കുഞ്ഞുങ്ങൾ മാത്രം വന്ന് തള്ള വന്നില്ല. നോക്കിയപ്പോ എന്തുവാ കുറച്ചു ദൂരം കാക്കയുടെ സൗണ്ട് കേട്ടോണ്ട് ചെന്ന് നോക്കിയപ്പം മോൻ ചെന്ന് നോക്കിയപ്പോണ്ട് ചത്തു കിടക്കുന്നു. അപ്പൊ എനിക്ക് ഞാൻ കരഞ്ഞു പോയി. സത്യം പറഞ്ഞ അന്ന് രാത്രി 10 മണിക്ക് എന്റെ കൂടെ അടുക്കളയിൽ നിന്ന് എന്റെ കൂടെ കരഞ്ഞും പിടിച്ചു എന്റെ കൂടെ നിന്നിട്ട് രാവിലെ നോക്കിയപ്പം ചത്തെന്ന് പറയുമ്പോ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഹസ്ബൻഡ് പറഞ്ഞു മേലെ നമുക്ക് ഈ പരിപാടി വേണ്ട എനിക്ക് സഹിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഹസ്ബൻഡിന് അവൻ ഭയങ്കര വിഷമമായി. പിന്നെ ഈ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കുള്ള നമുക്ക് എന്തോ ചെയ്യാൻ പറ്റുമോ അതിന്, അതിനെ കാണാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ ഈ കുഞ്ഞുങ്ങൾ 4 പേരും ഇപ്പോഴുണ്ട്, 5 എണ്ണം ഉണ്ടായി. ഒരെണ്ണം രാത്രിയിൽ ഇക്കായി മോനൊക്കെ പള്ളിയിൽ പോയിട്ട് പള്ളി പോകുന്നിടം വരെ അവിടെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഭക്ഷണം കൊടുക്കാൻ നോക്കിയപ്പോൾ ഒരെണ്ണത്തിനെ കാണുന്നില്ല, ബാക്കി 4 പേരുണ്ട്. അത് ചത്ത ഞമ്മടെ എല്ലാം കിടന്ന് നോക്കിയപ്പം പക്ഷെ പട്ടിയൊന്നും പിടിച്ചോണ്ട് പോയത്, ആരോ പിടിച്ചോണ്ട് പോയത്. അത് നല്ലൊരു പൂച്ചയായിരുന്നു. അത് ഒരു കറുത്ത പുള്ളിയൊക്കെ ഉള്ളത് നല്ല ഇതിനെക്കാട്ടി ഒരു വ്യത്യസ്തമായ ഒരു കളറായിരുന്നു അതിന്. അത് ഞാൻ കാണുന്നില്ല, പിടിച്ചോണ്ട് പോയതായിരിക്കും ആരെങ്കിലും. പക്ഷെ അല്ലെങ്കിൽ പട്ടിയൊക്കെ എനിക്ക് ഇവിടെ ഇടങ്ങി ഫുഡ് ഇട്ടേനെ. പക്ഷെ ഒന്നുമില്ല. ഇപ്പൊ ഈ 4 പൂച്ചകൾ ഇവിടെ ഉണ്ട്, നമുക്ക് അതിനെ കളയാനും പറ്റുന്നില്ല, ഒന്നും പറ്റാത്ത ഒരവസ്ഥ. ഇതിന് സ്നേഹം കണ്ടാൽ നമുക്ക് കളയാനും പറ്റത്തില്ല. പക്ഷെ ഇതാണെങ്കിൽ ഭയങ്കരമായ ഇതുവരെ പറയാനോട് മീനും ഒക്കെ കഴിക്കത്തോള്. ഹസ്ബൻഡ് അപ്പം അതേ സ്റ്റോക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് അതിന് കൊടുത്തോണ്ടിരുന്നു. ഇപ്പൊ ഹസ്ബൻഡ് നാട്ടിലില്ലാത്തോണ്ട് മീനും കിട്ടാൻ വലിയ പാട്. അങ്ങനൊക്കെ ആയപ്പോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതിന് ഇതിന്റെ ഈ കാറ്റ് ഫുഡ് എന്നും പറഞ്ഞുണ്ടല്ലോ, അത് വാങ്ങിച്ച് വെച്ചിപ്പോ കൊടുക്കുക. അപ്പൊ എന്തായാലും 4 പേരും കളിച്ചാനോട് കുഴപ്പമൊന്നുമില്ല. നമ്മള് പട്ടിയെ നോക്കി ഇങ്ങനെ അതിനെ സംരക്ഷിച്ചുകൊണ്ട് വരുക. നമുക്ക് പോകണമെങ്കിൽ പോകാന്ന് വിചാരിച്ചല്ല, നമ്മളെ ഇറക്കി വിടുന്നതുമില്ല. ോട്ട് പോയാ നമുക്ക് പേടിയാ. ഞങ്ങള് എന്നു കൂടെ നിക്കുവോ ഇതിന്റെ കൂടെ പട്ടി എല്ലാം പിടിക്കുവോന്ന് ചോദിച്ച് കൂടെ നിക്കുവ. പിന്നെ അതിന്റെ സ്നേഹം ശരി നിങ്ങൾ കേട്ടപ്പോ ആണ് വിളിക്കണമെന്ന് തോന്നി. ശരി.
2: എന്റെ എന്റെ എന്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ. അതായത് എനിക്ക് മൃഗമൊന്നുമല്ല കേട്ടോ മീൻ, എനിക്ക് എപ്പോഴും മനുഷ്യരാണ് മീൻ.
1: ആ
2: കാരണം എനിക്ക് അങ്ങനെ പട്ടി എനിക്ക് മനുഷ്യർ കഴിഞ്ഞിട്ടുള്ളൂ എന്തുവന്നാലും. കാരണം നമുക്ക് ഈ ഇപ്പം എങ്ങനാ ഇപ്പൊ പറഞ്ഞില്ലേ, അതായത് മനുഷ്യരെക്കായി ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് മൃഗങ്ങൾക്കാണ്.
1: മൃഗങ്ങള് മനുഷ്യന്മാരെ സ്നേഹിക്കുന്നതിനെക്കാട്ടി കൂടുതല് ഒരു മൃഗത്തിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതുങ്ങൾ നമ്മളോട് കളങ്കില്ലാത്ത സ്നേഹം കാണിക്കും. അതാണ് അതിൽ പറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഞാനെപ്പോഴും ചേട്ടൻ പറഞ്ഞ പോലെ ചിന്തിക്കാറുണ്ട്, നമ്മളൊന്ന് വീണ് കിടക്കുമ്പോൾ ഈ പറയുന്ന മൃഗങ്ങളല്ല ഒബ്വിയസ്ലി നമുക്ക് മനുഷ്യന്മാരെ കൂടെ കാണത്തുള്ളൂ. അതല്ല എല്ലാ മനുഷ്യരെയും ചേർത്തല്ലല്ലോ.
2: അല്ലല്ല, മൃഗങ്ങളും ഇങ്ങനെ ചിന്തിക്കും, കാരണം അവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് അവ ഇങ്ങനെ രീതിയിൽ തന്നെ പോകുന്നത്.
1: മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസമോ ആകെ എനിക്ക് വിവേക ബുദ്ധി ഇല്ലായ്മ.
2: പിന്നെ ചിരിക്കാനുള്ള കഴിവ്, പട്ടിയൊക്കെ ചിരിക്കുന്ന നല്ല അല്ല കുഞ്ഞു ചിരിക്കുന്ന.
1: എനിക്ക് എന്റെ പട്ടിക്കുഞ്ഞൊക്കെ ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്യായിരുന്നു. നമ്മളെന്തെങ്കിലും പറയും ഇങ്ങനെ, എനിക്കത് അങ്ങനെ
2: തോന്നിയായിരിക്കും. അല്ല ചിരിക്കാനുള്ള കഴിവും ചിന്തിക്കാനുള്ള കഴിവുമാണ് മനുഷ്യർക്ക് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കിട്ടിയെന്നാണ് പറയുന്നത്.
1: അതപ്പോ നമുക്കിപ്പോ ഓരോരുത്തരെ ഓരോ കാഴ്ചപ്പാട്. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ കടന്നു പോയിട്ടുള്ള വഴികളനുസരിച്ച് നമുക്ക് ഇതുപോലെ പല പല ഒപ്പീനിയൻ ഉണ്ടായിരിക്കും. പിന്നെ എന്തോ എനിക്ക് ഈ പറയുന്ന പോലെ മനുഷ്യന്മാരെ ഇഷ്ടമല്ല, അങ്ങനെയല്ല നമ്മൾ പറയാ, ഓരോ ഒപ്പീനിയൻ. അപ്പൊ എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ, ചേട്ടൻ കുറച്ച് പിന്നെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ മിണ്ടാപ്രാണികളെ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അതുങ്ങളുടെ ഒരു ഈ പറഞ്ഞ പോലെ ചേച്ചി ഇപ്പം വിളിച്ച സമയത്ത് തന്നെ ഒരു അതുങ്ങൾ മരിച്ചു പോയെന്ന് പറഞ്ഞ സമയത്ത് കരഞ്ഞില്ല, ഒരു ശബ്ദം തന്നെ ഇടറിയത് കണ്ടോ. നമുക്കിപ്പോഴും ഉണ്ടാകുന്ന ഒരു
2: ഞാനും കരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വീട്ടിലെ പട്ടി ഇതുപോലെ മരിച്ചപ്പം ജിംബ്രു എന്നൊരു പേര്, ജിംബ്രു
1: പുൽപ്പട്ടിയായിരുന്നു.
2: അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അല്ല, ഇച്ചിരി കൂടെ ശരീരമൊക്കെ ഇച്ചിരി അത്യാവശ്യം ഉള്ളതായിരുന്നു. അപ്പം വീട്ടിലിപ്പം ഞാൻ വരാൻ താമസിക്കുവാണെങ്കിൽ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ നോക്കി വയ്ക്കും, നോക്കി നിന്നിട്ട് കുട്ടി കയറത്തുള്ളൂ. കൂടെ അടുത്ത് തന്നെ പുള്ളി സ്വന്തം കയറും ഇങ്ങനെ ഇങ്ങനെ അത് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഭയങ്കര പരിചയ. അപ്പം ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ പോകത്തില്ല, ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കും. അമ്മ ചോറ് കൊടുത്തിട്ട് കയറാ കുട്ടി കയറി, നീ എന്തിങ്ങനെ ഇരിക്കുന്നത്, ചിലപ്പോൾ കയറും. അമ്മ പറയുന്നത് കേട്ട് കയറിയിട്ട് വീണ്ടും ഇങ്ങനെ വന്നിരിക്കും ഇങ്ങനെ. എവിടെ അച്ഛനാണെങ്കിലും അച്ഛൻ വന്നി, പക്ഷെ അമ്മയുടെ അടുത്ത് കമ്പനി ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയ, പക്ഷെ അമ്മ അങ്ങനെ പോകുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം.
1: ഹലോ, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്?
2: എന്താണെന്ന്
1: ആരാണ് സംസാരിക്കുന്നത്? അപ്പൊ സിന്ധു അമ്മയ്ക്ക് ഉണ്ടോ പെറ്റ്?
3: എനിക്കാണെങ്കിൽ ഒരു കോഴിക്കുഞ്ഞുണ്ട്, ഒരു കോഴിയോ.
2: അത് മതി നമുക്ക് മുട്ട.
3: എന്റെ കോഴിയുടെ പേര് കേക്കണോ? കുട്ട.
2: ഏ
3: കുട്ടച്ചി. നല്ല രസം. തപ്പാണ്ട പോലെ നല്ല തൂവലും ഒക്കെ നല്ല രസം. അവളിങ്ങോട്ട് നടന്നു നമുക്ക് കാലു പോലും ഇല്ലെന്നേ തോന്നത്തുള്ളു,
2: അത്രയ്ക്കും
3: അതിന്റെ ചിറകും ഒക്കെ നല്ല രസമാണ്. അവള് എവിടെ നമ്മള് രാവിലെ അവളെ അവിടെ കൂട് തുറന്ന് ഞാൻ വിടുവാന്ന് അവള് പോയി അപ്പ ഇട്ട് ചൂടി പെരക്കത്തോട്ടാ കയറും. എന്നിട്ട് നമ്മളെ കുറച്ച് വലവൊക്കെ വെക്കും. കാര്യം പറയുക, കാര്യം പറയുക. എന്നിട്ട് നമ്മൾ സാരി കൊടുക്കുമ്പോ അവള് അടുത്ത് വന്ന് നിന്നോണ്ട് കുറുകുറു കുറു എവിടെ പോവാ നമ്മള്. പിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല കുട്ടച്ചി. ഇതൊക്കെ പോയിട്ട് വരത്തെ കേട്ടോ, മോളെ കൂടെ ഇരിക്കണം കേട്ടോ. മോളെ ഞാൻ എന്റെ വീട്ടിലോട്ടാണെ കൊണ്ടുപോകും. ദൂരത്തൊക്കെ പോകുമ്പോ കൊണ്ടുപോകാനും പറ്റില്ലല്ലോ. എന്നിട്ട് എന്റെ പിള്ളേർക്ക് തുണി മാറാനൊക്കെ പിന്നെ അവിടെ ചെല്ലും. അന്നാ ഞാൻ എടുത്ത് തട്ട് കൊടുക്കുവേ. അവിടെ എന്താന്നറേ, അവ കൊന്നുന്നുണ്ട് മുളക് കറിയും
1: ചോറും.
3: മുളക് കറി അത് ഇഷ്ടം. മുളക് കറി വരട്ടി വെച്ച് ചോറ് കൊടുക്കാണെങ്കിൽ അവൾ അത് ഇത്രയും തിന്ന് വെള്ളവും കുടിക്കും. ഒന്നും വേണ്ട, അവൾക്ക് അതൊന്നും വേണ്ട. അഥവാ നമുക്ക് കറിയൊന്നും ആയില്ലെന്ന് കാണുമോ എന്നെ പള്ളു പറയുന്നു
1: കേൾക്കണം.
3: എവിടോട്ടെങ്കിലും പോയിട്ട് ഒന്ന് ഓടി ഒരു വരക്കമുണ്ട്. എന്നിട്ട് നമ്മള് നമ്മുടെ ചേച്ചിന്റെ അടുത്ത് വരെ പോവുകയാണെങ്കിൽ അവള് അവിടെ വരെ വരും. വന്നിട്ട് പറയും പോ മോളങ്ങ് പോ മോള് പോ, നിന്തപ്പോ പോയിട്ട് വരട്ടെ കേട്ടോ ടാറ്റാ.
1: നമ്മള് കൊണ്ടുവിടാനും തിരിച്ച് നമ്മള് വീട്ടിൽ വരുമ്പോ സ്വീകരിക്കാൻ.
3: നമുക്ക് എല്ലാവരോടും എന്റെ വീട്ടിൽ നിന്ന് ആര് വന്നാലും അപ്പൊ അവർക്ക് അവർക്ക് അതുപോലെ തന്നെ കുട്ടച്ചീന്ന് വിളിച്ചാ മതി.
1: എവിടെയായാലും വരും
3: കുട്ടച്ചി, ഓടി വരും കുട്ടച്ചി, ഓടി വരും. അരുമ കുഞ്ഞി, അരുമ കിങ്ങിണി.
1: എനിക്കുണ്ടായിരുന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത് രണ്ട് കോഴിക്കുഞ്ഞു. കോഴിക്കുഞ്ഞുങ്ങളൊന്നല്ല നമുക്ക്, പക്ഷെ വായിൽ കുഞ്ഞുങ്ങളെന്നല്ലേ വരത്തുള്ളൂ. നിങ്ങൾ എത്ര വളർന്നാലും രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ചത്തുപോയി കേട്ടോ എന്റെ ഒരു അശ്രദ്ധ കാരണം. അമ്മ എന്നെ കൊന്നില്ല.
3: ചിലപ്പോ ആണെങ്കിൽ ഓടിയ നമ്മൾ അറിയത്ത പോലെയല്ല, ചിലപ്പോ ഒരേ ചവിട്ടൊക്കെ കിട്ടോക്ക്. നമ്മുടെ അടുത്ത് പോകുന്നെങ്കിൽ അവളിങ്ങനെ അതോ ചാരയൊക്കെ നിക്കുന്നത് കാരണം നമ്മളെ മുട്ടി മുട്ടി മുട്ടി എന്റെ മുന്നോക്കം എന്തെങ്കിലും വയ്യാതെ വന്നാലുണ്ടല്ലോ നമുക്ക്. ചിലപ്പോ ഇടയ്ക്കിടയ്ക്ക് ചീറ്റിലും മട്ടിലും ഒക്കെ ഉണ്ട്.
1: കുട്ടച്ചേട്ടോ
2: ഇത്
3: ഇട്ട് കുറച്ച് കാലം കഴിഞ്ഞാൽ വീട്ടാണങ്ങ് നിന്ന് പോയാ ഇടാണങ്ങ് നിന്ന് നല്ലതായിരുന്നു.
1: എന്തായാലും കുട്ടച്ചിയുടെ വിശേഷം കേട്ടപ്പോ നമ്മളെപ്പോഴും പട്ടിയും
3: പൂച്ചയും അഥവാ ഒരു പ്രത്യേക ഒരു കിളിയോ ഒരു കിളിയോ എന്തെങ്കിലും ഒരു അണ്ണാനോ ഒക്കെ വന്നെങ്കിൽ അവള് എഴുതി പോയാലും എന്നെ വിളിക്കും. വിളിക്കുമ്പോ നമുക്കറിയാം അവള് എന്തോ ഒരു അവത്തോക്ക് പറ്റിയല്ലോ. ഓടി നമ്മൾ ഇറങ്ങുമ്പോ എന്തെങ്കിലും ഒക്കെ ഇടയന്തുക്കളോ അല്ലെങ്കിൽ കിളികളോ ഒക്കെ വന്നതുകൊണ്ട് എന്നെ വിളിക്കുന്നേ.
1: ഓ അങ്ങനെ, ഞാൻ വിചാരിച്ചിന് സിന്ധു അമ്മ അവരെ ലാളിക്കുന്നത് കൊണ്ട് പ്രോസസ് അടിച്ചായിരിക്കും ഞാൻ വിചാരിച്ചത്.
3: അങ്ങനെയല്ലേ വിളിക്കുന്നേ, വാ മുറ്റത്തോട്ട് ഇറങ്ങ്. നമുക്ക് മനസ്സിലാവും അവര് പറയുന്ന എന്താണെങ്കിലും പറഞ്ഞാ എന്താ എന്റെ മോള് അങ്ങനെ കൊക്കുന്നില്ല എന്താ അങ്ങനെ ഒരു കാര്യം പറയുന്നത്. നമ്മൾ ഇറങ്ങുമ്പോ അവർക്ക് നമുക്കറിയാ എന്തെങ്കിലും നമുക്ക് അവർക്കം പറ്റിയിട്ടോ അല്ലെ നമ്മളെ വിളിച്ച് കാണിക്കാനാണെന്നോ നമുക്കറിയാം.
1: കുട്ടച്ചിയുടെ വിശേഷമൊക്കെ കേട്ടതിൽ വളരെയധികം സന്തോഷം കേട്ടോ അമ്മ. എനിക്ക് നല്ലൊരു ദിവസമായിട്ട് ഇന്ന് വിശ്വസിക്കുന്നു, ആശംസിക്കുന്നു കേട്ടോ. സന്തോഷം. അപ്പൊ നമുക്ക് മറ്റൊരു കോൾ കൂടി ഉണ്ടായിരുന്നു, ആ ഒരു കോള് കട്ടായി പോയി. സാറേയില്ല, അപ്പൊ നമുക്ക് വീണ്ടും വിളിക്കുന്നുണ്ട്. ആ ഒരു കോളിന് ശേഷം നമുക്ക് പാട്ടിന് പോവാം.
2: ഹലോ
4: ഹലോ
2: ഹലോ, ഇത് ആരാണ് വിളിക്കുന്നത്?
4: എന്തോ മോനെ ഇത്ര മറവിയോ?
1: കണ്ണേറ്റി വിജയമേമ്മയാണ്
2: സംസാരിക്കുന്നത്.
1: നമ്മൾ ഒരു ദിവസം ഒരുപാട് പേരുടെ ശബ്ദങ്ങൾ കേൾക്കുന്നത് കൊണ്ടാണ്. ഓക്കെ അമ്മ, അതൊന്ന് വിട്ട് കളയൂ.
2: സുഖമായിട്ടിരിക്കുന്നു.
4: മൃഗങ്ങളെ സ്നേഹിച്ച മനുഷ്യനെ സ്നേഹിക്കുന്നവരല്ല. മനുഷ്യൻ സെലീന പറഞ്ഞതുപോലെ കാര്യസാധ്യത്തിന പിന്നീട് അങ്ങ് മറക്കും. അതേസമയം മൃഗങ്ങള് ഒരു പ്രത്യേകതയാണ്. എനിക്ക് മൃഗങ്ങളില്ല, ഞാൻ ഒന്നിനും വളർത്തത്തില്ല മോളെ. കാരണം എന്നെ കൊച്ചുനാളിൽ പട്ടി അടിച്ചാണ്. അപ്പൊ എനിക്ക് മൂന്നാല് പ്രാവശ്യം കണ്ടപ്പോ പിന്നെ അതിനെ വളർത്തുന്നതിന് എനിക്ക് വിഷമമാണ്. ഞങ്ങൾക്ക് ഇവിടെ കഞ്ഞേറ്റി ജെൻജന്റെ ഒരു കടയുണ്ട്. ഒരിക്കൽ ഒരു പെൺപട്ടി എവിടുന്നോ വന്ന് നമ്മുടെ കടയെ വന്നിട്ട്, അപ്പൊ അതിന്റെ തീറ്റി ഒക്കെ ഉണ്ടായതുകൊണ്ട് നമ്മള് കടയ്ക്കകത്തോട്ടൊന്നും അടുപ്പിക്കത്തില്ല. പലരും വരുന്നില്ല. നമ്മള് ദൂരെ അതിനെ ആഹാരം കൊടുക്കും, അത് വന്ന് കഴിക്കും, അവിടെ മാറി കിടക്കും. അത് ഭയങ്കര സ്നേഹം. നമ്മളെങ്ങോട്ടെങ്കിലും പാലിരുന്നപ്പം ഇല്ല മക്കള് നോക്കിയിരിക്കുന്ന പോലെ നമ്മൾ ഒരുങ്ങി ഇറങ്ങുമ്പോ നമ്മളെ നോക്കിയിരിക്കുന്നത്. വരുന്നത് വരെയും വലിയ ശ്രദ്ധയാണ്. അതിന്റെ പെൺപട്ടി ആകുമ്പോ വലിയ കൂറ എങ്ങനെ മോണെ
2: കേൾക്കുന്നോ?
4: ആ, ഒരിക്കൽ ഞങ്ങളുടെ കടയ്ക്ക് എങ്ങനെ ഞങ്ങൾ അറക്കപ്പൊടിയൊക്കെ ഉപയോഗിക്കും, പിന്നെ ഗ്യാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. എങ്ങനെ കടയ്ക്ക് തീ കത്തി പള്ളിമുക്കി ജംഗ്ഷനിൽ ഈ പട്ടി അവിടുന്ന് ഒരു ഓട്ടോ ഓടി ഞങ്ങളുടെ വീട്ടിൽ വന്ന് കഥവിട്ടങ്ങ് ഇടിക്കുക. അപ്പൊ ഞങ്ങള് വിചാരിച്ചാടാ ഇത് വീട്ടിലും വന്ന് പെട്ടോ, പിന്നെ കടയ്ക്ക് തീരത്തിയതിന്റെ വെപ്രാളം കൊണ്ടാ ഇത് വന്നത്. അപ്പൊ ആള് കഥ പറഞ്ഞു നോക്കിയപ്പോ ഇത് ഇത് അന്നേരം കൊണ്ട് എന്റെ ഹസ്ബൻഡിന്റെ മുൻകിയ നമ്മളറിയുന്നില്ല. അപ്പൊ കൊണ്ട് പുറവിന് വേറൊരാള് വരുന്നു ഇങ്ങോട്ട് ഞങ്ങളെ വിളിക്കാൻ വരുവ. കടയ്ക്ക് ഇങ്ങനെ തീ കത്തി, വലിയ വന്നവരെല്ലാം കൂടെ അണച്ചെന്നും പറഞ്ഞു. ഞങ്ങൾ ഓടിച്ചെന്ന് ഇതിന്റെ ആ ചോറും സ്നേഹവും ഇത്രയും അറിവുണ്ടായല്ലോ എന്ന് ജീവിതത്തിൽ നമ്മള് ഇങ്ങനെ ഒരു സ്നേഹം മൃഗസ്നേഹി ഒരു മനുഷ്യനും പറഞ്ഞാ വിശ്വസിക്കത്തിനത്. പിറ്റേന്ന് രാവിലെ ഞങ്ങള് കടയിൽ ഇത് എല്ലാരോടും പറഞ്ഞു വിളിക്കാൻ വന്ന ആള് തന്നെ പറഞ്ഞു. അയ്യോ ഞാൻ ചെന്നപ്പോ പട്ടി അവരുടെ ഇറങ്ങിയപ്പോ കഥവിന് ഇരിക്കുന്നത് കൊണ്ട് മുണ്ടേലിട്ട് പിടിക്കുന്നത് അന്നേരം ഇതായിരുന്നത് മോളെ. അതിന് ശേഷം പിന്നെ ഈ പട്ടി എന്ന് പറഞ്ഞാൽ അമ്മക്ക് പട്ടി ഇല്ലാതെ ഒരു ജീവിതം വേണ്ട. നമ്മളിങ്ങനെ തുടച്ച് കൊടുക്കത്തില്ല കടയിൽ പോകുന്നതുകൊണ്ട്. കടയിൽ ഒരുവിധമുള്ളവർക്ക് പട്ടിയൊക്കെ നമ്മള് തൊടിയോ പിടിക്കുകയോ ചെയ്യാം, ദൂരെ ആഹാരം കൊടുക്കുകയോ അവിടെ കിടക്കുക. അങ്ങനെ ഇതിനെ ഒരു വണ്ടി തട്ടി നമ്മളെ റോഡ് അരുവിലേക്ക് എങ്ങനെ ഒരു വണ്ടി തട്ടിയിറങ്ങും മരിച്ചു. ഓ വലിയ വിഷമമായി. പിന്നെ മോളെ വേറൊരു കോഴിയെ വളർത്തിയ ഒരു കോഴിയെ കുഞ്ഞിലേ പൊടി പരുവത്തി വളർത്തി അതിനൊരു പേരിട്ട്. അപ്പം കഴിഞ്ഞ പാസഞ്ചർ പറഞ്ഞതുപോലെ പിന്നെ എന്റെ മക്കളുടെ പേര് മുത്തതിന്റെ ബീന, ഇളയതിന്റെ ലീന, അതിനിളയത് റീന, ഇതിന് സീന എന്നൊരു പേരും. എന്റെ പൊന്നുമോളെ ഇതിനെ നമ്മള് എവിടെ പോയാലും ഇച്ചിട്ട് വളർന്നിനൊക്കെ പുറത്തോട്ടൊക്കെ ഇറക്കും. നമ്മള് ഈ പേര് വിളിക്കുമ്പോ പറന്നാ വരും, കിളികള് പറന്നു വരുന്നത് പോലെ. അങ്ങനെ നമ്മള് അന്ന് ഇച്ചിരി ദൂരെ പോയി കിണറ്റിലെ വെള്ളം കോരണം. അപ്പൊ വെള്ളം കോരുമ്പോ നമ്മൾ നമ്മളൊക്കെ ഇമ്പരിച്ചതായി ഇത്
1: പെട്ടെന്ന്
4: ഈ കോഴി. ആ അങ്ങനെ മോളെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വെള്ളം എടുക്കാനായിട്ട് പോയി, ഞാൻ കണ്ടില്ല എന്റെ പുറവിന് വരുന്നു ചീരി പിടിച്ച്.
1: അയ്യോ
4: അയ്യോ പെരുമോളെ ഇത് രണ്ടും ഞങ്ങൾക്കൊരു വലിയ അനുഭവം. നമുക്ക് മനസ്സിനകത്ത്
1: ഒരിക്കലും
4: അയ്യോ അന്ന് മോളെ ആന്ന് മോളെ നമുക്കെന്ന് പറയുന്ന ഈ മനുഷ്യനെന്ന് പറയുന്ന കണക്കിൽ ഒന്നുമില്ല. പൂച്ച തന്നെ ഉണ്ടോ അതിന് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ആഹാരം കൊടുക്കും, പക്ഷെ പെരക്കകത്തോട്ട് ഞാൻ കയറ്റത്തില്ല. കടയ്ക്കകത്ത് ഇതുപോലെ റോഡരുവിനൊക്കെ ആരെങ്കിലും കൊണ്ടു കളയുന്ന പൂച്ച വന്നു കയറും മോളെ. അങ്ങനെ കാണുമ്പോ നമ്മളതിലെ തീറ്റി കൊടുക്കും, ആഹാര സാധനം ഉണ്ടല്ലോ വേസ്റ്റാക്കണ്ട, അതിന് കൊടുത്താൽ അതിന്റെ വേറെ വെറുക്കും. ഇത് തിന്നു കഴിഞ്ഞാൽ പട്ടിയുടെ കൂട്ടുമല്ല, പൂച്ച കടയ്ക്ക് അകത്തൊന്നും ഇറങ്ങത്തില്ല. അങ്ങനായി ഒരു ദിവസം എന്റെ ഭർത്താവ് കടിച്ചു ഒരു പൂച്ച, അറിയാതെ ചവിട്ടിയതാ. പിന്നെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഒന്നാമത് വിമിഷ്ടമുണ്ടാകണം, ആ മരുന്ന് കഴിക്കുമ്പോ ഇതിന്റെ ഇഞ്ചക്ഷനും കൂടെ എടുത്ത് പുള്ളിക്ക് അങ്ങ് വലിയ വയ്യാതായി.
1: പെറ്റ്സിനെ കുറിച്ച് പറയുമ്പോ പ്രോപ്പർ ആയിട്ട് അതിന് വാക്സിൻ എടുക്കുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഒരുപാട്
4: കാര്യങ്ങൾ എന്റെ കൊച്ചുമോടെ വീട്ടിൽ ഒരു പട്ടിയെ വളർത്തുന്ന അവര് അതിന്റെ കറക്റ്റായുള്ള മരുന്നും കാര്യങ്ങളും ലൈസൻസ് ഒക്കെ എടുത്ത.
1: അതെ ലൈസൻസ്. പിന്നെ
4: അവര് 12,000 ₹16,000 ഉള്ളത് 12 16,000 കൊടുത്ത് ചെറിയ പട്ടിയെ മേടിച്ചു വളർത്തി. ഇപ്പൊ ഒരു കുതിരയുടെ എത്രയുണ്ട് പോളെ, ഒരു കുതിരയുടെ എത്രയുണ്ട് ആ പട്ടി. ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ ആഴ്ച ചന്ദനത്തോപ്പിലാ ഒരു കല്യാണത്തിന് ചെന്നപ്പോ ഈ കുഞ്ഞു പട്ടിയെ കണ്ടപ്പോഴാ നമുക്ക് തോന്നുന്ന ഒരു കുതിരയാണ്. പക്ഷെ കൊതിക്കത്തെ ഉള്ളു.
1: ഇന്നത്തെ ദിവസം എന്താണ്, രാവിലെ ഫുഡൊക്കെ കഴിച്ചോ?
4: ആ രാവിലെ ഫുഡ് കഴിച്ചില്ല. എനിക്ക് ഈ റേഡിയോയുടെ ഈ പരിപാടി തീരാതായിട്ട് രണ്ടു ദിവസം ഇല്ലായിരുന്നല്ലോ ഇന്നലെ.
2: നമ്മുടെ
4: അലിസാറിന്റെ പ്രഭാഷണം ഉണ്ടല്ലോ
2: ഹോട്ടൽ.
4: ഞാൻ രാവിലെ പത്രം നോക്കിയിട്ട് ഞങ്ങളുടെ റേഡിയോയുടെ ഗ്രൂപ്പിലിട്ട്.
2: ആണല്ലേ,
4: നമുക്ക് വലിയ
1: സന്തോഷം.
4: ചായ കുടിച്ച് രണ്ട് ബിസ്ക്കറ്റും കഴിച്ച് ഇനി ഫുഡിന് ഇച്ചിരി പയറ് പുഴുങ്ങി വെച്ച് ഇനിയിറങ്ങി
1: കുക്കറിലായിരിക്കാം. ഇനി ഇതൊക്കെ
2: സന്തോഷം,
4: എന്റെ ശരത്തുമാനോട് പറ ഓണം എന്റെ അടുത്ത് വിളിക്കുന്ന ശരത്തുമാന്റെ പാട്ടാ.
1: എല്ലാ ലോഡിംഗ് ആണ്, നല്ല നല്ല പാട്ടുകളൊക്കെ
2: ചേർത്തിവിടെ സെറ്റ് ആക്കി വെച്ചിരിക്കുകയാ.
1: അപ്പോ നമുക്ക് ഇനി കുറച്ച് പാട്ട്.
2: അല്ല, അതിനു മുമ്പ് ഐശ്വര്യ മഴ എങ്ങനെ ഉണ്ടായിരുന്നു? ശരി,
1: മഴയോ? മഴ ഭയങ്കര മഴ എപ്പോഴും പറയാന് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടി നല്ലതാണ്, അല്ലാതെ അത്ര വലിയ ചേലൊന്നും.
2: പക്ഷേ ഇതുകൊണ്ട് ദുരിതം അനുഭവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പത്തനംതിട്ടയിലൊക്കെ വെള്ളം പൊങ്ങി.
1: നമ്മുടെ ഇപ്പൊ അത് പറയുമ്പോഴാണ് അഴീക്കൽ ബീച്ചില് നമ്മൾ എല്ലാവരും പോകുമ്പോൾ ഭയങ്കര അധികം ശ്രദ്ധിക്കണം. പോകണ്ടെന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ.
2: ഈ സമയത്ത് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുറെ ആൾക്കാർ ഇറങ്ങും ബൈക്ക് എടുത്ത്. അങ്ങനൊന്നും ആരും ഇറങ്ങരുത്, കാരണം എന്താണ് എന്നൊന്നും നമുക്കും പറയാക്കത്തില്ല. കാരണം ഇപ്പം വെള്ളം ഇപ്പം കായലൊക്കെ കരകവിഞ്ഞ് ഒഴുകുകയാണെങ്കിൽ റോഡായതെന്ന് പോലും നമുക്ക് അറിയാകത്തില്ല. വെറുതെ അപകടങ്ങൾ നമ്മൾ വിളിച്ചു വരുത്താൻ നിൽക്കരുത്.
1: നമ്മളിപ്പോ കുറച്ച് മുന്നേ കൂടെ ഞാൻ അഴീക്കൽ ബീച്ചിന്റെ ഇത് കണ്ട സമയത്ത് അത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അഴീക്കൽ ബീച്ചിൽ നമുക്ക് മറ്റേ ഇതൊന്നും ഇല്ല,
2: കാര്യം
1: മുഴുവൻ ഇങ്ങനെ കയറിയിരിക്കുകയാണ്. അപ്പൊ നല്ല അതിന്റെ കൂടെ മഴയാണ്. അപ്പൊ നല്ലോണം നമുക്ക് കടൽക്ഷോഭം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്തിനാണ് വെറുതെ ഇതെല്ലാം കഴിഞ്ഞ് കടലൊക്കെ ശാന്തമായിരിക്കുന്ന സമയത്ത് പോയി എക്സ്പ്ലോർ ചെയ്യുന്നത് പോലെ അല്ല, ഒരിക്കലും സാഹസിക മുതരരുത്. കാര്യം അതിന്റെ ആ ഒരു തിട്ടേ കൂടെ നടക്കുക, നമ്മൾ പോകണ്ട, അത്ര തന്നെ ഉള്ളൂ അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പോകണ്ട എടുക്കുന്ന ആ തീരുമാനം നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ എടുക്കുന്നത്. നമുക്ക് എന്തിനെക്കാട്ടും വലിയ നമ്മുടെ ജീവനല്ലേ.
2: അപ്പോ അല്ല, ഇതിപ്പോ ഒന്ന് ആലോചിക്കുക, ഇതിപ്പം അങ്ങോട്ട് പോയിട്ട് പണി വാങ്ങിക്കുകയാണ്,
1: അതാണ് ഓട്ടോ പിടിച്ചോണ്ട് പോയി പണി മേടിക്കുന്ന
2: സമയത്ത് വീട്ടിൽ ഇരിക്കുക, വീട്ടുകാരോടൊപ്പം ഇരിക്കുക.
1: വണ്ടിയോടിച്ചോണ്ട് പോയ സമയത്ത് തൊട്ടു തൊട്ടില്ല, അത് ഇന്നലെ വിളിച്ച പറയുന്നത് തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മരം ഒടിഞ്ഞ് അങ്ങ് വീണു. കാര്യം മരമല്ല, ചെറിയൊരു ശാഖ. ഈശ്വര, ഇപ്പൊ കിളി പോയി, എന്റെ കിളി അങ്ങ് പോയി. കാര്യം ഞാൻ ജീവനോട് ആ ഒരു നമുക്ക് പെട്ടെന്നേ നമ്മൾ വണ്ടി ഓടിച്ചോണ്ട് പോയതാട്ടോ, ഒരു ചെറിയ ശാഖ ഇരിഞ്ഞ് വീണതാ. മറ്റേ കൊന്നയുടെ കമ്പായിരുന്നു, ഇങ്ങനെ ഇരിഞ്ഞു വീഴത്തില്ലേ ഒരു ശാഖ. ഞാൻ വിചാരിച്ചു ഈശ്വര ഞാൻ ഇവിടെ ഉണ്ടോ എന്നുള്ള രീതി. കാര്യം പെട്ടെന്ന് നമ്മൾ പാനിക്കായി പോകലും. ഞാൻ എന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ ഒരു കുഴപ്പമില്ല, ഞാൻ അവിടെ ജീവനോടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഭയങ്കര പാനിക്കായി പോകും. കാര്യം ഒന്നാമത് മഴയാണ്, കുറെ പിന്നെ ലൈൻ കമ്പികൾ, അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് രാവിലെയൊക്കെ ജോലിക്ക് ഇറങ്ങുന്ന ആളുകളൊക്കെ നമ്മൾ വെള്ളത്തിനകത്ത് ലൈൻ കമ്പികളൊക്കെ പൊട്ടി വീണിട്ടുണ്ടോ എന്ന് പക്കാ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമുക്ക് ഒരുപാട് ജാഗ്രതാ നിർദ്ദേശം നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ പോകാൻ ഇരിക്കുകയാണ് കേട്ടോ. കാര്യം നമുക്ക് മഴയാവുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യം ഒരു നിമിഷത്തെ അശ്രദ്ധ മതി നമുക്ക് ഇതെല്ലാം പറ്റി പോകാൻ.
2: അതേപോലെ തന്നെ ഈ വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ടല്ലോ, അവിടെ താമസിക്കുന്നവർ കഴിവതും വെള്ളം കയറുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് മറ്റിടത്തോട്ട് മാറി താമസിക്കേണ്ടതാണ്. കാരണം ഇപ്പം വെള്ളം കയറി കഴിഞ്ഞിട്ട് രക്ഷാപ്രവർത്തനത്തിന് വരുന്നവർക്ക് വരെ അത് അപകടമാണ് അല്ലേ.
1: അത്രയും തന്നെ എത്രയോ എടുത്ത് വെള്ളപ്പൊക്കം മൂലം ഒരു വീടൊക്കെ ഇടിഞ്ഞു പോയിട്ട് നമുക്ക് തരച്ചിൽ നടന്നോണ്ടിരിക്കുന്നു.
2: ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇന്നലത്തെ ആ വീഡിയോയും വാർത്തയൊക്കെ കണ്ടപ്പോ, കാരണം ഒരു ദിവസം കൊണ്ട് ഇത്രയൊക്കെ വെള്ളം കയറുമോ, കുറെ ഡാം ഓർന്ന് അതാണ് തോന്നുന്നു.
1: ഭയങ്കര വെള്ളം ഭയങ്കര ആപത്തുണ്ടാക്കുന്ന ഭയങ്കരമായിട്ട് ആപത്തുണ്ടാക്കുന്ന ഇതാണ്. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് പാട്ടിന് ശേഷം വീണ്ടും മടങ്ങിയെത്താം അല്ലേ.
2: ഓക്കേ.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

0: കൊല്ലമിന് ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
6: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
5: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
7: ബമ്പർ സമ്മാനമായി 20 കിയാ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
4: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണ മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും. അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
5: August 3 രാവിലെ 11 മണിക്ക്
4: ഏവർക്കും സ്വാഗതം.
5: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
7: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
6: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
4: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
8: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
4: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
9: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
10: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
11: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
12: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
13: യെസ്, നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെയുള്ളത് ആർ ജെ ഐശ്വര്യയും
14: ആർ ജെ നിതിനുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് പെറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് നല്ല നല്ല കോൾസ് ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് ഒരുപാട് പാട്ടുമൊക്കെ കേട്ട് കേട്ട് ഇപ്പോൾ 9:55
13: ഇപ്പോൾ സമയം 9:55. ഗാഡി ആയറ,
14: എന്തിനാ നമ്മൾ വെറുതെ
13: ഹിന്ദിയിലേക്കൊക്കെ പോകുന്നത്?
14: കൂടുതൽ ബന്ധങ്ങളിലേക്കൊക്കെ പോകണോ? അപ്പോ നമ്മള് പെറ്റ്സിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് പെറ്റുകളെ വളർത്തുന്നത് നല്ലതാണ്. ഇപ്പോലെ സ്ട്രീറ്റ് ഡോഗ്സിനെയൊക്കെ ഫുഡ് ഫീഡ് ചെയ്യുന്നത്, ആഹാരങ്ങൾ ഇപ്പം അതിപ്പോ ആർക്കായാലും കൊടുക്കുന്നത് വളരെ നല്ലൊരു
13: കാര്യമാണ്. പക്ഷേ നമ്മള് ആഹാരം നമ്മൾ അങ്ങനെ ഇപ്പൊ ഒരു സ്ട്രീറ്റ് ഡോഗ് നിൽക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അങ്ങനെ വെക്കുമ്പോ ആ ഡോഗ് വീണ്ടും അവിടെ തിരക്കി വരും. അപ്പൊ അതൊരു പ്രശ്നമാ. ഈ ഡെയിലി ഇത് ആ പട്ടി അവിടെ വരുമ്പോ അവിടെ ഒരു കൂട്ടം പട്ടികളാവും. ഇപ്പൊ നമ്മളിപ്പോ അതുവഴി പോകുന്ന ഇപ്പൊ നമ്മളാണെങ്കിൽ ഓക്കെ, നമുക്കൊരു കമ്പെടുത്തറിയാം. ഒരു കുട്ടി അവിടെ പഠിക്കാൻ പോവാണെങ്കിൽ അവൻ പേടിക്കും. പേടിക്കുമ്പോ ഈ പട്ടി അവനെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. എല്ലാ പട്ടികളും നല്ല രീതിയിലുള്ള പട്ടികളാന്ന്
14: പറയുന്നത്.
13: ഈ പട്ടികൾ ഇങ്ങനെ ആക്കുന്നത് ഒരു ചെറിയ പങ്ക് നമ്മുടെ മനുഷ്യരും,
14: വലിയ
13: പങ്ക് വലിയ പങ്ക് എന്ന് പറയാല് വെറുതെ ഇരിക്കുന്ന പട്ടിയെ ചിലർ കല്ലെടുത്തെറിയും. ഇത് പട്ടിക്ക് ഒരു ടെൻഷൻ പ്രവക്ക് മാത്രമല്ല, അത് പേടിയുണ്ടാവും. പേടി ഈ പേടി മൂലം കടിക്കുന്ന കണ്ടില്ലേ പാമ്പ്, പാമ്പ് വെറുതെ പോവുകയാണെങ്കിൽ പാമ്പ് കടിക്കത്തില്ല, ചവിട്ടുകയല്ലേ കടിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഈ പട്ടി ഇങ്ങനെ എറിയുന്നത് മൂലം പട്ടി വിചാരിക്കും എല്ലാ മനുഷ്യരും ഇങ്ങനെ എറിയുന്നവരാന്ന് വിചാരിക്കും.
14: അങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ വീടുകളിൽ വളർത്തുന്ന മീണ്ടാപ്രാണികളുടെ കാര്യം പറയുകയാണെങ്കിൽ പട്ടിക്കുഞ്ഞും പൂച്ചക്കുഞ്ഞും ഒക്കെ പട്ടിയും പൂച്ചയൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള വാക്സിനുകൾ എടുക്കാൻ
13: ശ്രമിക്കണം. കാരണം ഇൻ കേസ് നിങ്ങളുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഓക്കെ, നമുക്കൊരു കടി കിട്ടുവാണെങ്കിൽ ഓക്കെ, പക്ഷേ ഇത് പുറത്തുനിന്ന് ഒരാളെ
14: ഒരുപാട് റാബീസ് വൈറസിന്റെ എന്താണ് പേ വിഷബാധയായിട്ട് നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടിയും പൂച്ചയിൽ നിന്നും പേ വിഷബാധ ഏൽക്കാറുണ്ട്. കാരണം നമ്മൾ അവർക്ക് പ്രോപ്പറായിട്ട് ഇത് കൊടുത്തിട്ടില്ല, എന്താണ് വാക്സിനേഷൻ കൊടുക്കാഞ്ഞപ്പോൾ അതിന്റെ എന്താണ് നാഗമൊക്കെ കൊള്ളുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകും. പിന്നെ ഈ പറഞ്ഞ പോലെ വീട്ടിൽ വളർത്തുന്ന
13: പട്ടിയൊക്കെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ എനിക്ക്
14: കുളിപ്പിക്കുമ്പോൾ പൂച്ചയ്ക്ക് വെള്ളം പേടിയാണല്ലോ, ആ സമയത്ത് അതുങ്ങൾ നല്ലോണം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. കാര്യം ഇപ്പോഴും പൂച്ചകൾ പട്ടികളെ വെച്ച് നോക്കും, പൂച്ചകൾ പെട്ടെന്ന് മാന്തും നമ്മൾ നല്ലോണം.
13: ഇത് പേടിച്ച് ഈ സാധനം നഗം വെളിയിലോട്ട് വരും.
14: നല്ല കാര്യം നമുക്ക്
13: എന്റെ ഇങ്ങനെ തൊലി ഇങ്ങനെ ഇങ്ങനെ നഗത്തിന് അതിങ്ങനെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ട് നല്ല അടുപ്പാണ്. ഞാൻ അങ്ങനെ കുറെ വാക്സ്
14: അതാണ്. പിന്നെ അതുപോലെ തന്നെ പറയാൻ പറ്റും, നമ്മൾ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും വീട്ടിലുള്ള മിണ്ടാപ്രാണികൾ നമ്മളെ കടിച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും പോയിട്ട് നമ്മളൊന്ന് പോയി ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് കൺസൾട്ട് ചെയ്യണം ഉറപ്പായിട്ടും. അല്ലെ, വീട്ടിലുള്ള പട്ടിയായാലും പൂച്ചയായാലും അതിനെ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് മാന്തി നന്നായിട്ട് നമുക്ക് ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിലും മാന്തിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഉറപ്പായിട്ടും പ്രോപ്പറായിട്ടുള്ള വാക്സിനേഷൻ
13: അതേപോലെ തന്നെ കൺസൾട്ട് ചെയ്യാം. പാമ്പ് കടിച്ചു അപ്പം ഇതേപോലെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ആദ്യമേ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഇതിന് ആന്റി റാബീസോ എന്താണ് അതിന് കൊടുക്കുന്നത്
14: അറിയില്ല, പാമ്പ് കടിക്കുന്ന എനിക്ക് അറിയില്ല,
13: ആന്റി റാബീസാന്ന് തോന്നുന്നു. അപ്പം അതില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ വിളിച്ചു ചോദിക്കുക, ഹോസ്പിറ്റലിന്റെ നമ്പർ എന്തായാലും ഇപ്പം ഗൂഗിളിലേക്ക് കാണും അല്ലേ. അപ്പൊ അങ്ങനെ വിളിച്ചു ചോദിച്ചിട്ട് കൊണ്ടുപോകാന്നിച്ചൂടെ ബെറ്റർ ആയിരിക്കും. കാരണം അവിടം വരെ പോയിട്ട് പിന്നെ വേറെ ഹോസ്പിറ്റലിലോട്ട് പോകേണ്ട ആവശ്യം വരും. ഇങ്ങനെ ഇത് കാണിക്കുക, അവർ പറയും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഡോസ് ഉണ്ടെങ്കിൽ അവർ പറയും വിളിക്കുമ്പോ.
14: അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ പറയാനുള്ളത് എന്താണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ അത് കൂടാതെ നമ്മുടെ ഈ പെറ്റ്സിനെ ബാധിക്കുന്ന ഏറ്റവും മറ്റൊരു കാര്യമാണ് എന്താണ്, അയ്യോ അതിന്റെ പാർവോ രോഗം. മനസ്സറിയാറുണ്ട്, ഞാൻ അതാണ് പറയാൻ വന്നത്. പാർവോ രോഗം എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്, ഭയങ്കര ബാധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മാരകമായിട്ട് ബാധിക്കും. പിന്നെ നമ്മൾ ഓരോ ഇനം പട്ടികളായാലും പൂച്ചകളായാലും, ഇപ്പം എനിക്കുള്ളത് മറ്റേ പേർഷ്യൻ ക്യാറ്റാണ്. അപ്പോൾ പേർഷ്യൻ ക്യാറ്റിനെ നോക്കുന്നതും ഒരു സാധാ ക്യാറ്റിനെ നോക്കുന്നതും ബംഗാൾ ക്യാറ്റിനെയൊക്കെ നോക്കുന്നതും തമ്മിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഓരോത്തിനും ഇനത്തിനും അനുസരിച്ച് ഒരുപാട് ചേഞ്ച് ഉണ്ട്. അതേപോലെ തന്നെ ഒരു സാധാ നാടൻ പട്ടിയെ നോക്കുന്നതും ഒരു പൊമറേനിയൻ പട്ടി നോക്കുന്നതും എന്താണ് ലാബിനെ നോക്കുന്നതും രാജവാള, അങ്ങനെ ഓരോ പട്ടികളും അതിൻ്റെ ഇനത്തിനനുസരിച്ച് ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ചിലപ്പോൾ ഒക്കെ നമുക്ക് ഈ മറ്റൊരു പട്ടി ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്തായിരുന്നു കുഞ്ഞിൻ്റെ പേര്, ഒരു പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഇല്ല, ഹിമാലയത്തിലെ പട്ടി പോലെ സാധനം ഉണ്ടല്ലോ നീലക്കണ്ണൊക്കെ വെച്ചിട്ട്,
13: ഹസ്കി
14: ഹസ്കി ഡോഗിനെ ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഭയങ്കരമായിട്ടൊക്കെ നമുക്ക് അതൊക്കെ എ സി
13: അങ്ങനല്ല. അതെന്ന് പറഞ്ഞാല് അത് പിന്നെ ഇവിടെ കിടന്ന് ബ്രീഡാവുന്ന പട്ടികളാണ് ഈ ഹസ്കിയൊക്കെ.
14: അപ്പൊ
13: അതിന് ഈ ക്ലൈമറ്റ് ഒക്കെ ഓക്കെ എന്നാണ് എന്റെ ഒരു അറിവ്. എന്റെ എനിക്ക് ഞാൻ വലിയ ഇതൊന്നുമില്ല, എന്നാലും എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉണ്ട്. കാരണം ചിലർക്കൊക്കെ അങ്ങനെ ഒരു തോന്നലുണ്ട്, അതായത് അത് എ സി വേണം അതിന്.
14: അങ്ങനല്ല, അതിന്റെ ഒരു ജീനുകൾ ഇങ്ങനെ വരുന്ന സംഭവം അത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മസ്റ്റായിട്ട് പെറ്റുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ പാർവോ രോഗം, അത് നമുക്ക് അതിനെ വളർത്തുന്നവർക്ക് എന്തായാലും അതിന് ചെറിയ ചെറിയ ചേഞ്ചസ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉടനെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, പ്രോപ്പർ കെയർ കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, ഇതിനൊന്നും സാധിക്കാത്ത ഒരുപാട് പേര് കേവലം കൗതുകത്തിന് പുറത്ത് മേടിച്ചു കൂട്ടാറുണ്ട്. എന്നിട്ട് ആ ഒരു കൗതുകം കഴിയുമ്പോൾ കൊണ്ടുവന്ന് റോഡിൽ ഉപേക്ഷിക്കുന്നവരടുത്ത് എന്താണ് പറയാനുള്ളത്?
13: അങ്ങനെ ചെയ്യരുത്. കാരണം അത് ചിലപ്പോ ഇതിന് സർവൈവ് ചെയ്യാകത്തില്ല പട്ടികൾക്കൊന്നും. കാരണം അത് ഈ വീട്ടിൽ തന്നെ വളർന്ന ആ ഒരു ടെറിട്ടറി മാത്രമായിട്ട് ഇങ്ങനെ ഗാർഡ് ചെയ്യുന്ന പട്ടിയായിരിക്കും.
14: അതിന് മുമ്പ് വരെ അതിന് ചിലപ്പോ കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത് നല്ല നല്ല,
13: ഞാനിപ്പോ സ്പെഷ്യലിസ്റ്റ്
14: സംസാരിക്കുന്ന പറയുന്നത് നമ്മളെ നോക്കാൻ വയ്യെങ്കിൽ കേവലം കൗതുകത്തിന്. ഈ കുട്ടികളും നമ്മുടെ മനുഷ്യക്കുട്ടികളായാലും ഈ പറയുന്ന ഏതെങ്കിലും ഒരു പെറ്റുകളെ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര റെസ്പോൺസിബിൾ ആയിരിക്കണം നമ്മൾ. കുട്ടിയെ ഇപ്പം നോക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു കുട്ടിയിലേക്ക് ചിന്ത പോകുന്നതായിരിക്കും ബെറ്റർ. അതല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് അതിന് നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റ് ആവുന്നിടം വരെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരും. അതേപോലെ തന്നെയാണ് നമുക്കിതിന് കെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പട്ടികളെയും പൂച്ചക്കുട്ടികളെയൊക്കെ നമുക്കതിന് പ്രോപ്പറായിട്ട് കെയർ എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം.
13: ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഒന്നും വിടുത്തിയായിട്ട് ചെയ്യുന്നതാണ് ഐശ്വര്യ മൊത്തത്തിൽ അങ്ങോട്ട് പറഞ്ഞത്,
14: അങ്ങോട്ട് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ആക്കുന്നു. പിന്നെ പറയുന്ന പോലെ നമുക്ക് എന്താണ്, അതും ഒരു ജീവനാണ്, അതിന് പ്രോപ്പറായിട്ട് കെയർ ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക്
13: നിങ്ങൾ പട്ടിയെ വളർത്തുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് ഒരു
14: ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായിരിക്കരുത്. കടിക്കുന്ന പട്ടികളുണ്ടെങ്കിൽ അതിന്
13: കടിക്കുന്ന ഏതാണെങ്കിലും ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ല നമ്മൾ പേടിക്കും, ഉറപ്പായിട്ടും.
14: അപ്പൊ എന്തായാലും നിങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ മറ്റുള്ള നമ്മുടെ അയൽപ്പക്കാർക്കോ മറ്റുള്ള കുഞ്ഞുങ്ങൾക്കോ ആർക്കും ഒരു ശല്യവും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ അതിനെ സ്നേഹിക്കുക, വളർത്തുക, കെയർ ചെയ്യുക. ഇല്ല, അതോടുകൂടി

0: സ്വന്തം സ്വാതിയാണ് കേട്ടോ. കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ ന്യൂ ദേശിങ്കനാട് സ്കാൻസ് അറിഞ്ഞത് പറയേണ്ടത് പരിപാടിയിൽ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ച് ഇതൊരു എപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ റേഡിയോ 91.2 ആരോഗ്യ പരിപാടി എടുത്തതിന് ശേഷം ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ നമ്മുടെ റേഡിയോയിൽ എത്തിയിട്ടുള്ള നമ്മളുടെ സ്വന്തം ഡോക്ടർ ശ്രീനാഥ് സാറാണ്. പ്രശസ്ത ശ്വാസകോശ രോഗ വിദഗ്ധനാണ്. കാരണം നമുക്ക് ആകാംക്ഷയാണ് വീണ്ടും കാര്യങ്ങൾ ചോദിക്കണം. സാറ് നമ്മുടെ കരുനാഗപ്പള്ളിയിൽ തന്നെ മറ്റൊരു ഹോസ്പിറ്റലിൽ മെഡിക്കൽ സൂപ്രണ്ടായിട്ടിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് ഓരോ ഡോക്ടേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴും, സോ അത് ഈ ഒരു പ്രോഗ്രാം ചെയ്താൽ നന്നായിരിക്കും എന്ന് അഡ്വൈസ് തരുന്ന കാര്യത്തിലാണെങ്കിൽ പോലും സാറ് എപ്പോഴും ഏത് തിരക്കിനിടയിൽ, ഇപ്പോൾ ഓണാട്ടുകാര പാസഞ്ചറിലാണെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാമിനിടയിൽ കൂടെ, ഇപ്പം റേഡിയോ ജംഗ്ഷൻ ആയിക്കൊള്ളട്ടെ, അതിനിടയിൽ കൂടെ ഇരുന്നിട്ട് ഞാൻ പറയും സാറേ ഒരു ഹെൽത്ത് ഒരു ടോക്ക് വേണം, ഒന്നൊന്ന് സംസാരിക്കാമോ എന്ന് പറഞ്ഞാൽ സാറ് എത്ര തിരക്കാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ടൊരു 5 മിനിറ്റ് മാറ്റിവെക്കും. പലപ്പോഴും ഈ ഒരു ആരോഗ്യ പരിപാടിയിൽ ഞാൻ ഏറ്റവും കടപ്പെട്ട ഡോക്ടേഴ്സിൽ മുൻനിരയിലുള്ള ഒരു ഡോക്ടർ തന്നെയാണ് ശ്രീനാഥ് സാറ്. ഇപ്പോൾ പ്രശസ്ത ശ്വാസകോശ രോഗ വിദഗ്ധൻ, ഇപ്പോൾ നമ്മുടെ കരുനാഗപ്പള്ളി എയിം ഹോസ്പിറ്റലിലോട്ട് ചാർജ് എടുത്തിരിക്കുകയാണ്. ഈ ഒരു വിവരം കൂടി ഞാൻ നിങ്ങളെ നിന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ഹൃദ്യമായിട്ട് എൻ്റെ റേഡിയോ 91.2 സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ.
1: നമസ്കാരം സ്വാതി.
0: അപ്പോൾ സാറിന് എന്ത് തോന്നുന്നു, നമ്മുടെ റേഡിയോയോടുള്ള ഒരു സാറിൻ്റെ ഒരു അടുപ്പം തന്നെ ആദ്യം നമുക്ക് പറയാം.
1: ഡെഫിനറ്റ്ലി സ്വാതി പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പല ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സിനെ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഇതിനെല്ലാം ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയതിന് നന്ദി. കാരണം ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ പേഷ്യൻസിനാണെങ്കിലും നമ്മുടെ ജനങ്ങൾക്കാണെങ്കിലും കൂടുതൽ ഹെൽത്ത് അവയർനെസ് കിട്ടുന്നൊരു സമയമാണ്. കാരണം ഒരുപാട് പുതിയ പുതിയ രോഗങ്ങളൊക്കെ ഇപ്പോൾ പുറത്തോട്ട് വരുന്നുണ്ട്. നമുക്ക് ആദ്യം കോവിഡിനെ പറ്റി അറിയില്ലായിരുന്നു, കോവിഡിൻ്റെ കാര്യം, പിന്നെ നിപ്പ. ഇപ്പം ഇങ്ങനെയുള്ള ഒരു ടോക്ക് കാരണം ജനങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു പാർട്ടാവാൻ കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്.
0: തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയും ഞങ്ങൾ വിളിക്കും, ചിലപ്പോൾ ഒരുപക്ഷെ പ്രോഗ്രാമിനിടയിൽ നിന്നായിരിക്കും വിളിക്കുന്നത്. നമ്മുടെ സ്വന്തം എപ്പോഴും നമുക്ക് ഒരു കാര്യം പറഞ്ഞു തരാൻ ഒരു ഡോക്ടർ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ശ്രീനാഥ് സാറിലൂടെ. ഇന്ന് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, ഈ ശ്വാസകോശ ക്യാൻസറാണ്. നമ്മളത് അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ടില്ല. എപ്പോഴും ഒരു ധാരണയുണ്ട് പുകവലിക്കാരിലാണ് ഇത് ഉണ്ടാവാറുള്ളത്, പുകവലിക്കുന്ന ആളുകളിലാണ്, അല്ലാത്തവരിലും ഇത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ സാർ?
1: ഡെഫിനറ്റ്ലി ഒരുപാട് ചാൻസസ് ഉണ്ട്. ഒരുപാട് ആൾക്കാരിൽ സി എ ലങ് അല്ലെങ്കിൽ ക്യാൻസർ ലങ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. സ്മോക്കിംഗ് ഒരു മെയിൻ കോസ് തന്നെയാണ്, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ സ്മോക്കിംഗ് റിലേറ്റഡ് മാത്രമല്ല. ഇപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം പറയുകയാണെങ്കിൽ സ്മോക്കിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഡെഫിനറ്റ്ലി സ്മോക്കിംഗ് അല്ലാതെ പുകയടിക്കുന്ന വേറെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കാരണവും ഉണ്ടാവാം. പണ്ട് കാലത്ത് പാചകം ചെയ്യുന്ന രീതികൾ, കുക്കിംഗ് പാർട്ട്, പിന്നെ സ്മോക്ക് ഇൻഹലേഷൻസ്, കെമിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ ലോങ് ടേം ഇങ്ങനെ എക്സ്പോഷർ വരുമ്പോൾ സി എൽ ലങ് എന്നുള്ള രീതിയിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ യങ് ഏജിലും സി എൽ ലങ്സ് ഡിറ്റക്റ്റഡ് ആവുന്നുണ്ട്. ഹെറിഡിറ്ററി ഫാമിലി റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട്. സോ പല കാരണങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. എൻവയോൺമെൻറ്റലാണ് വൺ ഓഫ് ദ മെയിൻ ഫാക്ടേഴ്സ് ആയിട്ട് നിൽക്കുക. ഡെഫിനറ്റ്ലി നെക്സ്റ്റ് സ്മോക്കിംഗ് എൻവയോൺമെൻറ്റലിനാണ് കൂടുതലും ചാൻസസ് വരിക.
0: ഓക്കെ സർ, നമുക്ക് ഈ ശ്വാസകോശത്തെ സംബന്ധിച്ചിട്ടുള്ള ഈ പ്രശ്നങ്ങൾ എങ്ങനെ തുടക്കത്തിൽ അല്ല ഒരു പ്രാരംഭ ലക്ഷണം എന്നുള്ളത് എങ്ങനെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും?
1: അതിൻ്റെ അകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായിട്ട് നമ്മുടെ സിംറ്റംസ് എന്ന് പറയുന്നത് ആ പട 3-4 സിംറ്റംസേ ഉള്ളൂ. ശ്വാസം മുട്ടൽ, ചുമ, നെഞ്ചുവേദന, ഇതൊക്കെയാണ് യൂഷ്വൽ കൈൻഡ് ഓഫ് സിംറ്റംസ്. അതിപ്പം ഏത് അസുഖത്തിനും ഇത് പോസിബിളാണ്. ഈ പറഞ്ഞ നമ്മുടെ ന്യൂമോണിയ വന്നാൽ, ടി ബി വന്നാൽ, കോവിഡ് വന്നു കഴിഞ്ഞാൽ, ഒരു ആസ്മ വന്നാൽ, സി ഒ പി ഡി, സ്മോക്കിംഗ് റിലേറ്റഡ് ലങ് ഇഷ്യൂസ്, ഇതിനെല്ലാം ഈ ഒരു കാര്യം കോമൺ ആണ്. പെയിനിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് അവിടെ കൂടുതലും മാറുന്നത്. സോ ഇന്ന ലക്ഷണം ഇന്ന അസുഖം എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഗവൺമെൻറ് ആഡ് ഔട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് 2 weeks മേളിൽ നിൽക്കുന്ന ചുമ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളത്. അത് ടി ബിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും പക്ഷേ അത് എല്ലാ അസുഖങ്ങൾക്കും അതൊരു ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. 2 weeks കൂടുതൽ നിൽക്കുന്ന ചുമയാണെങ്കിൽ അതിന് സി എ ലങ്സിനും ചാൻസസ് ഉണ്ട്, ടി ബിക്കും ചാൻസസ് ഉണ്ട്, വേറെയും അസുഖങ്ങളുണ്ട്, ബ്രോങ്കിക്റ്റസിസ്, അങ്ങനെ പല അസുഖങ്ങൾക്കും ചാൻസസ് ഉണ്ട്. സോ സിംറ്റംസ് എല്ലാം ഇത് തന്നെയാണ് യൂഷ്വലി കാര്യങ്ങളിൽ.
0: ഓക്കെ സാർ, നമ്മുടെ ഇതിൻ്റെ ചികിത്സാ രീതികളും അല്ലെങ്കിൽ രോഗനിർണയത്തിലേക്ക് കൂടി കടക്കാം. ചിലപ്പോൾ ബയോപ്സികൾ എടുക്കേണ്ടി വരും, സി ടി സ്കാൻ എടുക്കേണ്ടി വരും, എക്സ്റേ, ഇതിനകത്തോടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ ഇത് ലങ് ക്യാൻസർ ആണ്. എങ്ങനെയാണ് ഇത് ഫൈനൽ രോഗനിർണയത്തിലെത്തുന്നത്?
1: നമ്മൾ ഏത് ആശുപത്രിയിൽ പോയാലും നമ്മളൊരു ചെസ് റിലേറ്റഡ് സിംപ്റ്റംസ് പറയുമ്പോൾ റെസ്പിറേറ്ററിയിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു എക്സ്റേ എടുക്കുക എന്നുള്ളതാണ്. എക്സ്റേ നമുക്കൊരു ക്ലിയർ കട്ട് പിക്ചർ തരത്തില്ല, പക്ഷെ കുറെ പോസിബിലിറ്റീസിന് ചാൻസസ് നമുക്ക് തരും എക്സ്റേക്കകത്ത്. കാരണം എക്സ്റേക്കകത്ത് ബേസിക്കലി രണ്ട് കളേഴ്സാണ്, ബ്ലാക്കും വൈറ്റ്. അതിന് പല ഡെഫിനിഷൻസും ഉണ്ട്. അപ്പോൾ എക്സ്റേ നമുക്കൊരു ഐഡിയ തരും. അതിൻ്റെ ഫെർദർ ഇവാലുവേഷനാണ് സി ടി സ്കാനും ഒക്കെ നമ്മൾ നോക്കുന്നത്. പിന്നെ ബയോപ്സിയുടെ കാര്യം സ്വാതി പറഞ്ഞു. യെസ്, അങ്ങനെ ഒരു മാസ് ലീഷനായിട്ട് ഒരു കട്ടിയായിട്ടുള്ളൊരു ലീഷൻ കണ്ടാൽ യെസ്, ബയോപ്സിയാണ് അതിൻ്റെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള. ചില ആൾക്കാരിൽ അല്ലെങ്കിൽ ചില ടൈപ്പ് ഓഫ് ലങ് ക്യാൻസറിൻ്റെ അകത്ത് മാസ് കാണണം എന്നില്ല, ഇനീഷ്യലി ഫ്ലൂയിഡ് പോലുള്ള കാര്യങ്ങൾ കെട്ടിക്കിടക്കുന്നതായിരിക്കാം. അപ്പം നമ്മൾ ഫ്ലൂയിഡ് കുത്തിയെടുത്ത് പരിശോധിക്കുക. സോ പല ആൾക്കാരിലും പല ടൈപ്പ് ഓഫ് ക്യാൻസർ പല മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷനാണ്. സോ ഇത് ക്ലിയർ കട്ട് ഇതാണ് അതിൻ്റെ വഴി എന്ന് പറയത്തില്ല. പക്ഷെ എന്നാലും സി ടി സ്കാനും എക്സ്റേയുമാണ് മാൻഡേറ്ററി ആയിട്ട് വരുന്നത്.
0: ഓക്കെ സാർ, ഒരു ലക്ഷണവും ഇല്ലാതെ നമുക്കൊരു സ്ക്രീനിങ് വഴി ഇത് ഒരു സാധ്യതയില്ലാന്ന് നമ്മൾ തന്നെ കരുതുകയാണ്. നമ്മുടെ ബോഡി നമ്മൾ ആരും വിചാരിക്കുന്ന പോലെയല്ല, നമ്മൾ തന്നെ വിചാരിക്കുകയാണ് നമുക്കൊരു പ്രശ്നമല്ല. എന്നിരുന്നാലും ശ്വാസകോശ ക്യാൻസറിന് ഒരു സ്ക്രീനിങ് എടുത്തിരിക്കുന്നത് നല്ലതായിരിക്കും.
1: ഡെഫിനറ്റ്ലി സിംപ്റ്റംസ് ഇല്ലാത്ത പേഷ്യൻസ് പല കാര്യങ്ങൾ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി എക്സ്റേ എടുക്കുമ്പോൾ, ചില ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർജറീസിന് വേണ്ടിയിട്ട് ഒരു ഫുൾ വർക്കപ്പിന് വേണ്ടിയിട്ട് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഇത് ഡിറ്റക്റ്റഡ് ആവാറുണ്ട്. അതെ. അപ്പം യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഏജിന് ശേഷം, ഒരു 45+ ഏജിന് ശേഷം നമ്മൾ റുട്ടീൻ ഫിസിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും.
0: തീർച്ചയായിട്ടും. അപ്പോൾ ശ്വാസകോശ ക്യാൻസറിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യം നമുക്ക് പറയാനുണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ ന്യൂ ദേശിങ്കരാട് സ്കാൻസ്, അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയാണ്. പ്രശസ്തരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകൾ, രോഗനിർണയത്തിന് റേഡിയോളജിസ്റ്റുകൾക്ക് വലിയൊരു പ്രാധാന്യമാണുള്ളത്. പ്രശസ്ത റേഡിയോളജിസ്റ്റുകളായിട്ടുള്ള ഡോക്ടർ സേതു സദാനന്ദൻ, ഡോക്ടർ മേഘാചന്ദ്ര, ഡോക്ടർ നജുമ എന്നിവരുടെ സേവനം ന്യൂ ദേശിങ്കരാട് സ്കാൻസിൽ ലഭ്യമാണ്. രോഗനിർണയവും ചികിത്സയും ഒരു കൂടെ കീഴിൽ ഒരുക്കിക്കൊണ്ട് ന്യൂ ദേശിങ്കരാട് സ്കാൻ സൺഡേ സ്പെഷ്യൽ അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ കരുനാഗപ്പള്ളി എയിം ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥ് എൻ നായർ സാറാണ് നമ്മുടെ കൂടെയുള്ളത്. ചെറിയൊരുടെ വേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശം കിരാട് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിലേക്ക് സ്വാഗതം. ഞാനാണ് നിങ്ങളുടെ കൂടെയുള്ളത്, നിങ്ങൾ

0: തുടരുമോ?
1: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
2: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
1: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
3: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
5: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
8: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
9: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
8: ഏവർക്കും സ്വാഗതം.
9: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
10: Stay tuned, stay happy with the Radio 91.2.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2. വലിയ സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശം ഗ്രാൻഡ് സ്കാൻസ്. കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമുള്ള ന്യൂ ദേശം ഗ്രാൻഡ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കൂടെയുള്ളത്, നമ്മളുടെ കൂടെയുള്ളത്. കരുനാഗപ്പള്ളി എയിം ഹോസ്പിറ്റലിൽ നിന്നും പ്രശസ്ത പൾമണോളജിസ്റ്റ്, ശ്വാസകോശ രോഗ വിദഗ്ധൻ ഡോക്ടർ ശ്രീനാഥ് സാറാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ നമ്മൾ ശ്വാസകോശ ക്യാൻസറിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. സാർ, നമുക്കിതിനൊരു അവബോധ ക്ലാസ് പോലെ എല്ലാവർക്കും ഒരു ഒരു മുൻകരുതൽ എന്നോണം കുറച്ച് കാര്യങ്ങൾ ഒരു ശ്വാസകോശ രോഗ വിദഗ്ധന് പറയാനുണ്ടാകും. എന്തൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങളൊന്നുമില്ലാതെ വരുന്ന അതിനെ പറ്റിയിട്ടും, എന്നാൽ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ഇതൊക്കെയാണെന്നൊന്ന് തരംതിരിച്ചൊന്ന് പറയാമോ?
1: ഫസ്റ്റ് തിങ് നമ്മുടെ ഇപ്പോഴത്തെ എൻവയോൺമെന്റൽ സിറ്റുവേഷൻ, റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പൊടിയും ഇതെല്ലാം ഉണ്ട്. സോ ഫസ്റ്റ് തിങ് ഇസ് നമ്മുടെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മൾ സുരക്ഷിതരായിട്ടിരിക്കുക എന്നുള്ളതാണ്. സോ കോവിഡ് സമയത്താണ് നമ്മുടെ നാട്ടിൽ മാസ്ക് വെക്കാനുള്ള ഒരു ടെൻഡൻസി വന്നത്. ഇപ്പോഴും കോവിഡ് ഔട്ട് ബ്രേക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, ബട്ട് ഡെഫിനറ്റ്ലി ഞാൻ പറയാം, ആ മാസ്ക് വെക്കുന്നത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണം. എസ്പെഷ്യലി ഔട്ട് സൈഡൊക്കെ പോകുമ്പോൾ മാസ്ക് വെക്കണം, കാരണം ഒരുപാട് പൊടിയും പുകയൊക്കെ അടിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ ലങ്സിനുണ്ടാക്കുന്ന ടിഷ്യൂ ചേഞ്ചസ് ഉണ്ടാവും. അതായത് ഇതെല്ലാം ലങ്സിൻ്റെ അകത്തോട്ട് കയറിയിട്ട് നമ്മുടെ ലങ്സുമായിട്ട് അത് റിയാക്ട് ചെയ്ത് കുറച്ച് സ്കാറിങ് ചേഞ്ചസ് വരും. അപ്പോൾ അതിൽ നിന്ന്, ആ സ്കാർ എന്ന് പറഞ്ഞാൽ ഒരു മുറിവ് പോലെയാണ്, അപ്പോൾ അതിൽ നിന്നൊക്കെ ഫർദർ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ക്യാൻസർ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഫസ്റ്റ് തിങ് ഇസ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് തിങ് നമ്മൾ വീട്ടിൽ പുകയടിക്കുന്നൊന്നും ചെയ്യാതിരിക്കുക. ഇപ്പം പാചകം ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി പുക അടിക്കും, പക്ഷെ ലിമിറ്റേഷൻസ് നോക്കുക, ഒരുപാട് എക്സ്പോഷർ വരാത്ത രീതിയിൽ, പുറത്തിട്ടൊന്നും കത്തിക്കാതിരിക്കുക, വിറകടുപ്പ് ഉപയോഗിക്കുന്നവരുണ്ട് ഇപ്പോഴും, അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കാൻ നോക്കുക, പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കുക, ചവറിട്ട് കത്തിക്കുക, അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കാൻ നോക്കുക. പിന്നെ എൻവയോൺമെൻറ്റലിൻ്റെ അകത്ത് ഇത് രണ്ടുമാണ് കൂടുതലും ഞാൻ പറയുക. പിന്നെ സ്മോക്ക് ഈ വഴി മാത്രമല്ല വരുന്നത്, ചില ഫാക്ടറീസിൻ്റെ സ്മോക്സ് ഉണ്ട്, അപ്പം അതും നമ്മൾ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഫുഡ് ഒരുപാട് സ്പൈസി ഫുഡ് എടുക്കുന്നത് കുറയ്ക്കണം, തണുത്ത ഫുഡ് ഒരുപാട് എടുക്കാൻ പാടില്ല, കാരണം ഇതൊക്കെ ആഡഡ് ഓൺ എഫക്ട്സ് ഉണ്ടാക്കും. ഇപ്പം സ്പൈസി ഫുഡ് ഒരുപാട് എടുക്കുമ്പോൾ ജി ആർ ഡി എന്നുള്ള രീതിയിൽ ഗ്യാസ്ട്രൈറ്റിസ് റിലേറ്റഡ് റിഫ്ലക്സ് വരും, മേളിലോട്ട് പുളിച്ച് ചേട്ടി വരുന്നു എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇത് മേളിലോട്ട് വരുമ്പോൾ ഇതിനും ലങ് ചേഞ്ചസ് ഉണ്ടാക്കാം. ഏത് അസുഖത്തിനാണെങ്കിലും, നമുക്ക് ഏത് അസുഖം വന്നാലും നമ്മുടെ പേഷ്യൻസ് പറയുന്ന ഒരു കാര്യം, ശ്വാസം മുട്ടൽ വരുന്നു അല്ലെങ്കിൽ തൊണ്ടയിൽ എന്തെങ്കിലും ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പല അസുഖത്തിനും കാരണമാണിത്. ഇത് നോട്ട് ഓൺലി റെസ്പിറേറ്ററി മാത്രം ആവണമെന്നില്ല, ഈ പറഞ്ഞ ഗ്യാസ്ട്രൈറ്റിസ് കാരണം വരാം, ഈ സിംറ്റംസ് എല്ലാം വരാം. സോ ഫുഡ് ഹൈജീൻ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ശ്രദ്ധിക്കുക. പിന്നെ കുറേ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അഡൾട്രേറ്റഡ് ഫുഡ് ഐറ്റംസ് നമുക്ക് കിട്ടും. അപ്പം ബെസ്റ്റ് ക്വാളിറ്റി തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കുക. ഇതൊക്കെയാണ് എൻവയോൺമെൻറ്റലും ഫുഡുമായിട്ടും പറയുകയാണെങ്കിൽ. പിന്നെ ഹാബിറ്റ്സ് ഉള്ള സ്മോക്കിംഗ് അല്ലെങ്കിൽ ടൊബാക്കോ ച്യൂയിങ്. ഇപ്പം ചില പേഷ്യൻസ് വന്നിട്ട് പറയും, ഞാൻ സിഗരറ്റ് വലിക്കാറില്ല, അല്ലെങ്കിൽ പണ്ട് ഞാൻ വലിച്ചിട്ടുണ്ട്, ഇപ്പം ഞാൻ വലിക്കാറില്ല. പക്ഷേ ഇപ്പം വലിക്കാതിരിക്കുന്നത് മാത്രമല്ല, വേറെ ശീലങ്ങളിലോട്ടും മാറരുത്. എനിക്ക് റീസെൻ്റ്ലി ഒരു പേഷ്യൻ്റ് വന്നത്, പുള്ളിക്കാരൻ സിഗരറ്റ് വലി നിർത്തി, വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, സിഗരറ്റ് വലി നിർത്തി, അതിന് പുള്ളിക്കാരൻ ചെയ്യുന്നത് ഇപ്പം ടൊബാക്കോ ച്യൂയിങ് ആണ്. അതുകൊണ്ട് കാര്യമില്ല, ദാറ്റ് ഈസ് ഒരു രണ്ടും കണ്ടന്റ് ഒന്ന്
0: തന്നെയാണ്.
1: ലങ് ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓറൽ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ചാൻസസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആൾട്ടർനേറ്റീവ് മെത്തേഡ്സ് നോക്കാതെ ഇത് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ അകത്തൊക്കെ തന്നെ എഴുതിയും വെച്ചിട്ടുണ്ട് ഇത് ഡേഞ്ചർ ആണ് എന്നുള്ളത്.
0: തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പൊതുവായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഇപ്പോൾ ഈ റോഡ് പണി, സാറിനറിയാലോ, സാറ് ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഹൈവേയുടെ പണി, നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈവേയായിട്ട് ചേർന്ന് താമസിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ യാത്രക്കാർക്ക് തന്നെ അനുഭവിക്കാറുണ്ട്. അപ്പോൾ അവരോട് നിർബന്ധമായിട്ടും പറയാനുള്ളത് ഈ പറഞ്ഞതുപോലെ മാസ്ക് ധരിക്കുക, അത് അതൊക്കെ തന്നെയാണോ കൂടുതലായിട്ടും പറയാനുള്ളത്?
1: ഡെഫിനറ്റ്ലി. അതുപോലെ തന്നെ ഈ ശ്വാസകോശ സംബന്ധമായ രോഗമുള്ള ആൾക്കാർ, എസ്പെഷ്യലി യങ് ഏജ്, കാരണം യങ് ഏജ് ഇപ്പോൾ അത് ശ്രദ്ധിക്കത്തില്ല. ചെറിയ വിമിഷ്ടമാണ്, ആരെയും കാണിക്കുന്നില്ല, ആ രീതിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ലോങ് ടേം ഇത് ഇഷ്യൂസ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ഹെർഡിട്രി, എസ്പെഷ്യലി ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർ കുറച്ചുകൂടെ എക്സ്ട്രാ കെയർ കൊടുക്കണം. പറയാം മാസ്ക് ഉപയോഗിക്കുക, സ്റ്റീം ഈ പനി വരാതെ നോക്കുക, പനി വന്നാൽ ഒന്ന് ആവിയൊക്കെ പിടിക്കുക വല്ലപ്പോഴും. റെഗുലർ ആയിട്ട് ആവി പിടിക്കുന്നതും ദോഷമാണ്,
2: അതും പ്രശ്നമാണ്.
1: റെഗുലർ ആയിട്ട് ആവി
2: അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ,
1: യെസ്,
2: എപ്പോഴും ആവി പിടിച്ചാൽ ഉള്ളെല്ലാം നന്നായിരിക്കും, ക്ലീൻ ആവും എന്നൊക്കെ പറഞ്ഞിട്ട്.
1: ഇല്ല ഇല്ല, അങ്ങനെ എന്തായാലും അങ്ങനെ ആവില്ല, എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്.
2: അപ്പോൾ നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. നമ്മുടെ കൂടെയുള്ളത് കരുനാഗപ്പള്ളി എയിം ഹോസ്പിറ്റലിലെ ശ്വാസകോശ രോഗ വിദഗ്ധൻ ഡോക്ടർ ശ്രീനാഥ് സാറാണ്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശിംഗ് റാഡ് സ്കാൻസ് അറിഞ്ഞതും അറിയട്ടെന്ന പരിപാടിയാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതി സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
5: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
6: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
7: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
8: നിങ്ങൾക്കിഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: നിമിഷവും കേൾക്കൂ റേഡിയോ 91.2. നല്ല പാട്ടുകളൊക്കെ കേട്ട് സൺഡേ സ്പെഷ്യൽ അറിഞ്ഞതും അറിയേണ്ടതും പരിപാടി. ഇത് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ന്യൂ ദേശിയ ഗ്രാൻഡ് സ്കാൻസ് ആണ്. കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് കരുനാഗപ്പള്ളി എം ഹോസ്പിറ്റലിൽ നിന്നും പ്രശസ്ത ശ്വാസകോശ രോഗ വിദഗ്ധൻ ഡോക്ടർ ശ്രീനാഥ് സാറാണ് കൂടെയുള്ളത്. ചോദ്യങ്ങളൊക്കെ ആയിട്ട്, കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളൊക്കെയായിട്ട് കൂടെയുള്ളത് നിങ്ങളുടെ മാത്രം, നിങ്ങളുടെ സ്വന്തം സ്വാധീനമാണ്. ലങ് ക്യാൻസറിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ രോഗങ്ങൾക്കും ഡോക്ടേഴ്സ് വന്നിട്ട് ഓരോരോ സ്റ്റേജുകളെ പറ്റിയിട്ട് പറയാറുണ്ട്. ലങ് ക്യാൻസറിനും ഇങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടോ? റിവേഴ്സബിൾ ആയിട്ടുള്ള ഏതൊക്കെ സ്റ്റേജാണ്, നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണോ ഈ പറഞ്ഞതുപോലെ ലങ് ക്യാൻസർ?
1: ഡെഫിനറ്റ്ലി ഏർലി ഡിറ്റക്ഷൻ ഏത് അസുഖത്തിനും ഒരു സപ്പോർട്ട് തന്നെയാണ്. അപ്പം അതാൻ പറഞ്ഞത്, ഒരു പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ സ്ക്രീനിങ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം സ്ത്രീകളിൽ ഗവൺമെന്റ് തന്നെ പറയാറുണ്ട്, ഇത്ര പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ മാമോഗ്രാം ചെയ്ത് നോക്കണം. ഓക്കെ, അതൊക്കെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ലങ് ക്യാൻസറിനും ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരു പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ചെസ്റ്റ് എക്സ്റേ, ഹാർഡ്ലി ഇറ്റ് കോസ്റ്റ് 300 rupees ഒരു ചെസ്റ്റ് എക്സ്റേ എടുക്കുന്നതിൻ്റെ അകത്ത് ഒരു ഡിഫിക്കൽട്ടീസും ഇല്ല, എല്ലായിടത്തും ഫ്രീലി അവൈലബിളുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞ് ചെയ്താൽ അത് ഒരുപാട് ബെനിഫിറ്റ് ചെയ്യും. ഏർലി ഡിറ്റക്ഷന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഒരുപാടുണ്ട്. പല ഹോസ്പിറ്റലുകളിലും ഓങ്കോളജി സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന AML ആണെങ്കിൽ ക്യാൻസറിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് തന്നെ ഒരു അറ്റൻഷൻ കൊടുക്കുന്നൊരു ഇതുണ്ട്, ഡേയ്സ് ഉണ്ട്, ഡേയ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന RCC ഹോസ്പിറ്റൽ, അപ്പം അവിടെയും ഇതിന് വേണ്ടിയിട്ട് തന്നെ ഹൈലൈറ്റ്. അപ്പോൾ ഏർലി ഡിറ്റക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫും ഇമ്പ്രൂവ്ഡ് ആവും, നമുക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ ഇത് ക്യൂറും ചെയ്യാൻ പറ്റും.
0: ഓക്കെ സർ, ഇനി ഒരു ശ്വാസകോശ രോഗ വിദഗ്ധൻ്റെ മുന്നിൽ കൊച്ചുകുട്ടികൾ വരാറുണ്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള. പിന്നെ പുകവലി കാരണം നമുക്ക് ചില ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുത്തിട്ട് അത് മാറ്റാൻ വലിയൊരു പാടാണ്. അപ്പോൾ വന്ന് ചോദിക്കണേ, സാർ ഞാൻ നിരന്തരമായിട്ട് വർഷങ്ങളായിട്ട് പുകവലിക്കുന്ന ഒരാളാണ്, എനിക്ക് സാറൊരു ഉപദേശം നൽകുമോ, എങ്ങനെ ഞാനിതൊന്ന് സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സാറ് അവർക്കൊരു മാർഗനിർദ്ദേശം നൽകും?
1: പിന്നെ നമുക്ക് സ്മോക്കിംഗ് സിസേഷൻ ക്ലിനിക്സ് ഉണ്ട്. അതായത് സ്മോക്കിംഗ് ചെയ്യുന്ന പേഷ്യന്റ്, പക്ഷെ പേഷ്യന്റിന് തോന്നണം, വ്യക്തിക്ക് തോന്നണം, ആ വ്യക്തിക്ക് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ ആൽക്കോഹോൾ സ്റ്റോപ്പ് ചെയ്യണം, എന്ത് അഡിക്റ്റീവ് സാധനം ആയിക്കോട്ടെ അത് സ്റ്റോപ്പ് ചെയ്യണം തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് എക്സ്റ്റേണൽ സപ്പോർട്ട്സ് ഹോസ്പിറ്റൽ കെയർ ഡോക്ടേഴ്സും സ്റ്റാഫും കൊടുക്കുന്നതാണ്. അതിന് സ്മോക്കിംഗ്, ഇപ്പം സ്മോക്കിംഗ് റിലേറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ട് സ്മോക്കിംഗ് സിസേഷൻ ക്ലിനിക്സ് ഉണ്ട്. അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് സപ്ലിമെന്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിക്കോട്ടിൻ ഗംസ് എന്നൊക്കെ പറഞ്ഞിട്ട് മോർ സേഫ് ആണത്, അത് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇതിനെല്ലാം അണ്ടർലൈൻ ചെയ്യുന്ന കാര്യം പേഷ്യന്റ് കോഓപ്പറേറ്റീവ് ആയിരിക്കണം,
0: നമുക്കൊരു മാറ്റാനുള്ള ഒരു മനസ്സുകൂടി നമുക്ക് വേണം.
1: ഡെഫിനറ്റ്ലി,
0: തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയും നമുക്കൊരു സപ്പോർട്ടീവ് ടീം ഇതിലുണ്ട്,
1: ടീം ഇതിലുണ്ടെന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ആണ് മോർ ഇമ്പോർട്ടൻറ്റ്, വിച്ച് ഞാൻ കൂടുതലും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് ഞാൻ അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഫ്രീലി ആയിട്ട് സംസാരിക്കും. കാരണം ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ശ്വാസമുട്ടൽ, ഇപ്പം കൂടുതലും ഞാൻ കാണുന്ന പേഷ്യൻസ് ശ്വാസമുട്ടലാണ്. ഏത് കാര്യത്തിനും ശ്വാസമുട്ടൽ വരാം. ഇപ്പം നമ്മൾ അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമേ അവരുടെ ഹാബിച്വൽ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ, അവരുടെ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സോ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, അതിന് നമുക്ക് ആ ഒരു ഫ്രണ്ട്ലി നേച്ചർ ബിൽഡ് ചെയ്തെടുക്കണം.
0: അതെ, ഒരു കൃത്യതയുള്ള അല്ലെങ്കിൽ ഒരു ഇടവേളകളിൽ ഡോക്ടറെ വന്ന് കാണാനും തുറന്നു പറയാനുമുള്ള ഒരു മനസ്സ് പേഷ്യൻസിനുണ്ടാവണം. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മെഡിസിൻ എടുക്കുന്ന സമയത്ത് ഓക്കെ ഇപ്പോൾ ഓക്കെ ആണ് എന്ന് പറഞ്ഞു പോകാതെ കൃത്യമായി പറയാനും ഒക്കെ ഒരു മനസ്സ് അവർക്ക് കൂടി ഉണ്ടെങ്കിൽ, ഇതൊരു കൂട്ടായ പ്രവർത്തനമാണല്ലേ ഏതൊരു രോഗത്തിന്റെയും ഒരു മോചനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സർ. അപ്പോൾ നമ്മുടെ ശ്വാസകോശം ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ? ഞാനിങ്ങനെ ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട് യോഗ നല്ലതാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് കൂടാതെ എന്തൊക്കെ കാര്യങ്ങളാണ് സാറിന് ഉപദേശിക്കാനാണ്?
1: ഇപ്പോൾ കൂടുതലും ശ്വാസകോശ സംബന്ധമായ രോഗമുള്ള പേഷ്യൻസ് ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്ന ഒരു കോമൺ വേർഡാണ് ശ്വാസകോശ ചുരുക്കം എന്നുള്ളത്. പല അസുഖങ്ങളിലും അതൊരു അഡീഷണൽ പോയിന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ശ്വാസകോശ ചുരുക്കം എന്നുള്ള അല്ലെങ്കിൽ അതിൻ്റെ ലങ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് യോഗ ഒരു റീസൺ ആണ്. നമുക്ക് യോഗ ചെയ്യാം, റെസ്പിറേറ്ററി എക്സസൈസുകളുണ്ട്, ഫിസിയോതെറാപ്പി റിലേറ്റഡ് റെസ്പിറേറ്ററി എക്സസൈസുകൾ കൊടുക്കുന്നുണ്ട്, ബ്രത്ത് ഹോൾഡിംഗ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലങ് പവേഴ്സ് കുറച്ചുകൂടെ കൂടും. പിന്നെ നമുക്ക് ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഓഫ് മെഡിസിൻസ് ഉണ്ട്. അതായത് ലങ്സിനെ ആണെങ്കിലും നമുക്ക് പതുക്കെ മോഡുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചേഞ്ചസ് കൊണ്ടുവന്ന് ലോങ് ടേം ആയിട്ട് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാവും. ഇപ്പോൾ ഈ അലർജി സംബന്ധമായിട്ടുള്ള അസുഖമുള്ള വ്യക്തികൾ അത് ഏർലി ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഏർലി അലർജി നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് പതുക്കെ ആ പേഷ്യൻ്റെ അലർജിയിൽ നിന്ന് മാറ്റി പതുക്കെ കൊണ്ടുവരാം. അതാണ് ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ്, ഇമ്മ്യൂണോ തെറാപ്പി, ആ രീതിയിൽ നമുക്ക് ലങ്സിനെ ബെനിഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ.
0: തീർച്ചയായിട്ടും സാറ്. അപ്പോൾ ഇനി ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലർജി, ഈ ഈ മാറുന്ന പൊടിപടലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആളുകളിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സംഭവമാണ് അലർജി. അലർജി പിന്നെ കഫ അടിയുക, ഇത് നിരന്തരമായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ കഫ അടിയുക, ഇതൊക്കെ ശ്വാസകോശത്തിനെയോ ലങ്സിനെയോ ഒക്കെ എത്രത്തോളം ഇത് ബാധിക്കും എന്നുള്ളതാണ് അതൊന്ന്.
1: അല്ല, ഈ അലർജി സംബന്ധമായിട്ടുള്ളതാണെങ്കിലും എന്ത് ടൈപ്പ് ഓഫ് റെസ്പിറേറ്ററി ഇഷ്യൂസ് വരുമ്പോൾ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, ലങ്സിന് അതിൻ്റേതായിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടോ അല്ലെങ്കിൽ മുറിവുകൾ പോലെ ഉണ്ടോ, ഇതിനെ ലങ്സിനെ ഫൈബ്രോസിസ് എന്നുള്ള രീതിയിൽ ലീഡപ്പ് ചെയ്യും. അപ്പോൾ ഫൈബ്രോസിസ് വരുമ്പോൾ വീണ്ടും ശ്വാസംമുട്ടൽ, അതൊരു പെർമനൻറ്റ് സ്കാറിംഗ് ആണ്. ഫൈബ്രോസിസ് എന്ന് പറയുമ്പോൾ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സ്കാറിംഗ് തന്നെയാണ് ലങ്സിൽ വരുന്നത്. അപ്പം ഏത് അസുഖം വന്നാലും ഈ ഒരു പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഇൻഫെക്ഷൻ, ചെസ്റ്റിന് ഇൻഫെക്ഷൻ വരാതെ തന്നെ നോക്കണം. അതിനാ റെസ്പിറേറ്ററി ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത്.
0: അതെ, എനിക്ക് തോന്നുന്നു യാത്രക്കാർ പ്രത്യേകിച്ച് മുമ്പ് ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണ് നമ്മുടെ ഹൈവേയിലെ പൊടിപടലങ്ങൾ. നമ്മൾ ശ്രദ്ധയില്ലാതെ ഇപ്പോഴും ഡെയിലി ടൂ വീലറിൽ പോകുന്ന ആളുകളുണ്ട്, ബസ്സിൽ പോകുന്ന ആളുകളുണ്ട്. അതൊക്കെ ഇവർക്കൊക്കെ ഭാവിയിൽ നിരന്തരമായി യാത്ര ചെയ്യുമ്പോൾ പ്രശ്നമുണ്ടാകുമെന്ന് തന്നെയാണ് സാറിന് പറയാനുള്ളത്.
1: ഡെഫിനറ്റ്ലി, അതിനകത്തൊരു സംശയമില്ല,
0: ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കരുതലോടെ ഇരിക്കുക, നമ്മുടെ പരിസരം മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വായു മലിനീകരണം ഇതൊരു വലിയൊരു ഘടകമാണ്. നിങ്ങൾ ഉറപ്പായിട്ടും സൂക്ഷിക്കുക. ഡോക്ടറോട് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ടൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരും അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സ് കൺസൾട്ടേഷനും ഒക്കെ ഒരുക്കിയിട്ടുള്ള രോഗനിർണയവും ചികിത്സയും ഒരേ കൂടെ കീഴിൽ ഒരുക്കിക്കൊണ്ടുള്ള ന്യൂ ദേശീയ ഗ്രാഡ് സ്കാൻ അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ എൻ്റെ റേഡിയോ 91.2 ഏറ്റവും കൂടുതൽ തവണ അല്ലെങ്കിൽ എത്ര തിരക്കാണെങ്കിലും ആ തിരക്കൊന്നും പറയാതെ നമുക്ക് വേണ്ടിയിട്ട് പലപ്പോഴായി സമയം മാറ്റിവെച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം, നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ശ്രീനാഥ് സാറാണ്. ശ്വാസകോശ രോഗ വിദഗ്ധനാണ്. സാർ ഇപ്പോൾ കരുനാഗപ്പള്ളി എയിം ഹോസ്പിറ്റലിലുണ്ട്. അപ്പോൾ സാറുമായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ടുണ്ട്. ചെറിയൊരു ബ്രേക്കിന് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എയിം റേഡിയോ.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
4: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
5: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
7: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
8: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
7: ഏവർക്കും സ്വാഗതം.
8: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
9: എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
5: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

0: ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് അല്ലേ? ഞായറാഴ്ച തീരല്ലേ എന്ന് പോലും നമ്മൾ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്. അങ്ങനെയാണോ നിങ്ങൾ? ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഒന്ന് ചില്ലാവാൻ, ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ആരോഗ്യ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഈ ഞായറാഴ്ചയെ സുന്ദരമാക്കാൻ, ആരോഗ്യപൂർണ്ണമാക്കുവാനായിട്ട് സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശിംഗ്രാഡ്സ് ക്യാൻസർ അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ എൻറേഡിയോ 91.2 സ്വന്തം ഡോക്ടറായിട്ടുള്ള നമ്മുടെ ശ്രീനാഥ് സാറ്, ശ്വാസകോശ രോഗ വിദഗ്ധൻ ശ്രീനാഥ് സാറ് നമ്മുടെ കൂടെയുണ്ട്. സാർ ഇപ്പോൾ കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിലോട്ട് ചാർജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ സാറിന് നമ്മളോട് പറയാനായിട്ടുണ്ട്. സാർ, ഇനി അടുത്ത ഒരു കാര്യമെന്ന് വെച്ചാൽ, ഈ തണുപ്പ് കൂടുന്ന സമയത്ത് ഉടനെ കണ്ടുവരാറുള്ള അസുഖമാണ്, അല്ലെങ്കിൽ നല്ല മഴ കൂടുന്ന സമയത്ത് ആസ്മ രോഗികളുടെ എണ്ണം കൂടുന്നു, അല്ലെങ്കിൽ ഭയങ്കര ഒരു വിസിലടിക്കുന്ന പോലുള്ള സൗണ്ട് വരുന്നു. എനിക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് ശ്വാസം മുട്ടലാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരവസ്ഥ. മുട്ടലോ അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയാണെന്ന് കേട്ടിട്ടുണ്ട്. എന്തായിരിക്കും അതിൻ്റെ, ആ രോഗികളുടെ ഏറ്റവും കൂടുതൽ മോശാവസ്ഥയിലേക്ക് വരുന്നൊരു സീസൺ മഴക്കാലവും മഞ്ഞുകാലവും ആണ്. എന്തായിരിക്കാം അങ്ങനെ വരാനുള്ളൊരു കാരണം സർ?
1: ഈ കോൾഡ് സീസൺ മഴക്കാലം, ആ സമയത്താണ് കൂടുതലും ഡസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ചാൻസസും വരുന്നത്. ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, മഴ പെയ്യുന്നു, മുറ്റത്തോട്ട് നമ്മൾ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ മഴവെള്ളത്തിൻ്റെ ഡിപ്പോസിറ്റ്സ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ പാർട്ടിക്കിൾസ് ലിബറേറ്റ് ആവുകയാണ്. ഇത് നമ്മൾ ശ്വസിച്ചെടുക്കാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പം അത് കാരണം നമുക്ക് ആസ്മ പോലുള്ള അസുഖങ്ങൾ വരാം. ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് എന്നാണ് നമ്മൾ യൂഷ്വലി പറയുക. ആസ്മ ആവാം, COPD ആവാം, ഇതുപോലുള്ള അസുഖങ്ങൾ വരാം. ശ്വാസം എടുക്കുന്നതിൻ്റെ അത് ചെസ്റ്റിനൊരു ടൈറ്റ്നസ് ഫോം ചെയ്യാം, വീസിങ്, ആ വിസിലടിക്കുന്ന പോലത്തെ ശബ്ദം വരാം. ഇതെല്ലാം ആ ലങ്സ് ഒബ്സ്ട്രക്ഷൻ ഉണ്ട്, തടസ്സമുണ്ട് എന്ന് കാണിക്കുന്ന അസുഖങ്ങളുടെ സിംറ്റംസാണ് ഇതൊക്കെ. അപ്പം ഇതെല്ലാം യൂഷ്വലി കോൾഡ് സീസണിൽ വരാനുള്ള റീസൺ ഇതാണ്. കാരണം മഴ പെയ്യുമ്പോഴാണ് കൂടുതലും അലർജീസ് ഫ്ലെയറപ്പ് ചെയ്യുന്നത്. പിന്നെ ആ സമയത്താണ് കൂടുതലും വൈറൽ ഇൻഫെക്ഷൻസിനും ചാൻസസ് വരുന്നത്. ഇപ്പം അതിൻ്റെയും കൂടെ ഒരു സീസൺ ആണ്. ഇപ്പം ഡെഫിനറ്റ്ലി പിന്നെ ഈ വൈറൽ പനിക്ക് ഒരു പ്രശ്നമുള്ളത് വെച്ചാൽ, ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഫാമിലിയിലുള്ള
0: എല്ലാവരെയും
1: ഫാമിലിയിലുള്ള കുട്ടികൾക്കും എല്ലാവർക്കും ആയിട്ടുണ്ട്. മോൻ സ്കൂളിൽ പോകുന്നുണ്ട്, എന്തെങ്കിലും ഒക്കെ ആയിട്ട് വരത്തുള്ളൂ.
0: വന്ന അച്ഛനും അമ്മയ്ക്കും അനിയനും എല്ലാം തന്നിട്ടേ പോകത്തുള്ളൂ അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ആയിട്ട് ഇടപെടുന്ന ആളുകളാണ്. ഈ ഡോക്ടേഴ്സ് എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കുന്നത്? ശരിക്കും
1: ഡോക്ടേഴ്സിനും ഈ പറഞ്ഞ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. അതായത് മാസ്കോ അങ്ങനത്തെ ഒക്കെ വെക്കേണ്ട ആവശ്യമാണ്. ഇനി ഇത് കേൾക്കുമ്പോൾ എൻ്റെ കുറച്ച് പേഷ്യൻസ് പറയും ഞാൻ വെക്കാറില്ല എന്നുള്ളത്, ശരി തന്നെയാണ്.
0: സ്നേഹമുള്ള, തുറന്ന് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഡോക്ടർ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത ഡോക്ടറാണ്. ഓക്കെ, അപ്പോൾ സാറിനെ, സാർ ഉറപ്പായിട്ടും നമ്മുടെ കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ ചാർജ് എടുത്തിട്ടുണ്ട് കുറേ കാലത്ത്. ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് ഒരുപാട് ഡോക്ടേഴ്സിനെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള നമ്മളുടെ ശ്രീനാഥ് സാറാണ് സാറിനെ കാണാൻ, ഒരു ശ്വാസകോശ രോഗ വിദഗ്ധൻ, അതും പ്രഗത്ഭനായിട്ടുള്ളൊരു ഡോക്ടർ നമ്മുടെ തൊട്ടരികെ AM ഹോസ്പിറ്റലിലുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും, എന്ത് പ്രശ്നം വന്നാലും റേഡിയോ കേട്ടിട്ട് വന്നെയാണ് എന്ന് പോയി പറഞ്ഞാൽ മതി. ഓക്കെ സാർ, അപ്പോൾ നമുക്ക് ഈ ശ്വാസകോശ ആരോഗ്യത്തിനായിട്ട് നമ്മൾ ദിവസേന ചെയ്തിരിക്കേണ്ട കുറേ പ്രധാന ശീലങ്ങൾ നമ്മൾ നമ്മുടെ ശ്രോതാക്കളോട് എല്ലാവരോടും പറയുകയാണ്. നമുക്ക് എന്താണ് എപ്പോഴാണ് വരുന്നത് ഒന്നും അറിയാൻ കഴിയില്ല. അപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ തന്നെ പറയാറുണ്ട്, അലർജി എനിക്ക് വരാറേ ഇല്ല എന്ന് പറയുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ ദിവസേനയുള്ള ഹൈവേയിലുള്ള യാത്ര എനിക്ക് പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മളെ സൂക്ഷിക്കാൻ, സാർ ഒരിക്കൽ തുടക്കത്തിൽ പറഞ്ഞതാണ്, എന്നിരുന്നാലും ഒരു പോയിന്റ് ചെയ്ത് ഇത് നിങ്ങൾ ശീലമാക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ആസ്മ സംബന്ധമായിട്ടുള്ള, അലർജി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ ഇത് നിങ്ങൾ ശീലമാക്കൂ എന്ന് പറഞ്ഞാൽ സാർ എന്തൊക്കെ കാര്യങ്ങൾ പറയും?
1: അതിൻ്റെ അത് ഫസ്റ്റ് തിങ് ആ മാസ്ക് വെക്കുക എന്നുള്ളതാണ്. പിന്നെ ചെറുതായിട്ട് പോലും പനി വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ മീറ്റ് ചെയ്യണം, ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ്ലി എനിക്ക് വന്നൊരു പേഷ്യൻ്റ്, പുള്ളിക്കാരൻ ആൾമോസ്റ്റ് 1.5 മാസമായിട്ട് ചുമയും തുമ്മലും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ 1.5 മാസം അദ്ദേഹം ചെയ്തിട്ടുള്ള മരുന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു ഡോക്ടറിനെ പോലും മീറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഫാർമസികളിൽ നിന്ന് ഡയറക്റ്റ്ലി മരുന്ന് സിട്രസീനും അങ്ങനത്തെ ഒക്കെ മേടിച്ച് കഴിക്കുകയാണ്. അപ്പം അത് അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കണം. കാരണം ഈ ആദ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്തിൻ്റെയും സിംറ്റംസ് ഇതൊക്കെ തന്നെയാണ്. അപ്പം നമ്മളത് അറിയാതെ മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് അതെന്തുവാണെന്നുള്ളത് കൺസൾട്ട് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്കിനകമെങ്കിലും സിംറ്റംസ് മാറില്ലെങ്കിൽ ഡോക്ടറിനെ മീറ്റ് ചെയ്യണം. പിന്നത്തുള്ള മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി എക്സസൈസുകളാണ്. ഇപ്പം റെസ്പിറേറ്ററി എക്സസൈസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് യോഗപ്പെടുന്നുണ്ട്. ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ പോയിരുന്ന് നല്ലോണം ശ്വാസം വലിച്ചെടുത്തൊരു 10 സെക്കൻഡ് ശ്വാസം പിടിച്ചു വെക്കാൻ നോക്കുക. ആ 10 സെക്കൻഡ് പിടിച്ചു വെക്കാൻ പറ്റുവാണെങ്കിൽ ആ ലങ്സ് അത്രയ്ക്ക് ഇംപ്രൂവ്ഡ് ആണ് അല്ലെങ്കിൽ അത്രയ്ക്ക് നല്ല ലങ്സ് ആണ് എന്നുള്ളതിനൊരു ഇൻഡിക്കേഷനും കൂടെ.
0: ഓക്കെ സർ, അത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു ശ്വാസകോശ രോഗ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് PFT യെ പറ്റിയിട്ട് ഓർമ്മ വരുന്നത്. ഇതിന്റെ ഒരു സ്ട്രെങ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണോ അത്?
1: സ്ട്രെങ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുമാണ്. പിന്നെ ഈ പറഞ്ഞ ചില അലർജി കാര്യങ്ങൾ, ആസ്മ പോലുള്ള ചില രോഗങ്ങൾ, COPD പോലുള്ളത്, അതിൻ്റെയൊക്കെ സ്റ്റേറ്റസ് എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. പേഷ്യൻറ്റിൻ്റെ പ്രോഗ്നോസിസ് എങ്ങനെയാണ്, പേഷ്യൻറ്റ് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഞാൻ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞൊരു വീസിങ് സൗണ്ട് പറഞ്ഞായിരുന്നു, അപ്പോൾ അതുണ്ടാവുന്നത് ഈ ലങ്സിൻ്റെ ട്യൂബുകൾ കയറി അടയുന്നു അല്ലെങ്കിൽ ചുരുങ്ങുന്നു എന്നുള്ളൊരു സമയത്താണ്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റസ് എങ്ങനെയാണ്, മരുന്നുകളിൽ അത് ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളത് അറിയാനും കൂടെ PFT ടെസ്റ്റ് ഗുണം ചെയ്യുന്നുണ്ട്. നമ്മുടെ ലങ് കപ്പാസിറ്റിയും എല്ലാം നമുക്ക് അതിൻ്റെ അത് അറിയാൻ പറ്റും
0: എന്നുള്ളതാണ്. ഓക്കെ സർ, ഇത് ഒരിക്കലും കൊച്ചുകുട്ടികളിൽ ചെയ്യാൻ പറ്റാത്തൊരു ടെസ്റ്റ് ആയിരിക്കുമല്ലോ. വെറും പൊടിക്കുട്ടികളിൽ എന്തായാലും അത് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ശ്വാസം പിടിച്ചു വെക്കുക, അത് എടുക്കുക, അല്ലെങ്കിൽ അത് പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ്?
1: അല്ല, PFT ടെസ്റ്റ് കുട്ടികളിലും ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ പൊടിക്കുട്ടികളിലൊന്നുമല്ല, എന്നാലും ഒരു 2+ ഇയേഴ്സിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അതിന് ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ മെനക്കെട്ടിരിക്കണം നമ്മൾ.
0: അതെ,
1: ഡോക്ടറിനും അല്ലെങ്കിൽ PFT ചെയ്യുന്ന ടെക്നീഷ്യനും ആ കുട്ടിയും അതിൻ്റെ പേരൻസും കുറച്ച് സമയമെടുത്ത് തന്നെ ഇത് ചെയ്യേണ്ടി വരും. പിന്നെ PFTയിൽ ഇപ്പം നമ്മൾ വലിയവർ പോകുമ്പോൾ ചെയ്യുന്ന നല്ലോണം ശ്വാസം വലിച്ചെടുക്കുക, ഊതുക എന്ന് പറയുന്ന ഒരു സ്ക്രീൻ മാത്രമേ കാണിക്കത്തുള്ളൂ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് PFT ടെസ്റ്റിൻ്റെ അകത്ത് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ബലൂൺ വീർപ്പിക്കുന്ന പോലുള്ള ഒരു പടം ഉണ്ടാവും. അപ്പം നമ്മൾ ഊതുന്ന അനുസരിച്ച് ആ ബലൂൺ വീർക്കും. കേക്കിൻ്റെ അകത്ത് നിന്ന് ക്യാൻഡില് ലൈറ്റ് ഓഫ് ചെയ്യുന്നത്, അങ്ങനെയുള്ള പല ടെസ്റ്റുകൾ PFTക്ക് അകത്ത് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്.
0: അവർക്ക്
1: കുറച്ചുകൂടെ മനസ്സിലാവും, അവർക്ക് കുറച്ചുകൂടെ എഫേർട്ട് എടുക്കാനൊരു തോന്നലും അപ്പോൾ ഉണ്ടാവും.
0: തീർച്ചയായിട്ടും സർ, ഇനി കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്വാസം മുട്ടൽ വലിയൊരു വിഷയമാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചുകൂടി ഫാറ്റി ആയിട്ടുള്ള കുട്ടികളാണ്. ഇവർക്ക് നമ്മൾ പറഞ്ഞു അമിതവണ്ണം ശ്വാസകോശത്തെ ബാധിക്കും, നമ്മൾ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്. അപ്പോൾ കുട്ടികളുടെ അമിതവണ്ണം അവരുടെ ശ്വാസകോശത്തിന് എന്തെങ്കിലും കേടുവരുത്താനുള്ള ഒരു സാധ്യത, അതിനെ നമ്മൾ എത്രത്തോളം മുൻകരുതലോടുകൂടി നോക്കണം?
1: അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒബീസിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ പറയുന്നത്. അതും ലങ്സിന് തടസ്സം ഉണ്ടാക്കുന്നതാണ്. കാരണം ബ്രീത്ത് എടുക്കാനുള്ളൊരു കപ്പാസിറ്റി കുറയ്ക്കും ഒബീസിറ്റിയിൽ. അത് ഏത് ഏജിലും അങ്ങനെ തന്നെയാണ്. റേഡിയോ ലാൻഡ് എന്നെ കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ, ഞാനും ഒബീസാണ്. അപ്പോൾ അത് കാരണം നമുക്ക് ഇതുപോലത്തുള്ള ലങ് ഡിസീസസ് വരാം. അപ്പോൾ കുട്ടികളുടെ അത് ഇപ്പോഴത്തെ ഈ സ്വാതി പറഞ്ഞൊരു കാര്യം ജങ്ക് ഫുഡാണ്. അത് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്, കൂടുതൽ ട്രിഗർ ചെയ്യുന്നുണ്ട്, ഓയിലി ഐറ്റംസ് ഒരുപാട് ട്രിഗേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ജങ്ക് ഫുഡ് ഒഴിവാക്കണം അല്ലെങ്കിൽ കുറയ്ക്കണം. പിന്നെ ആ കുട്ടികളുടെ അകത്ത് മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അവരിപ്പം തന്നെ ആ ലങ് എക്സസൈസ് ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്.
0: എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്, ഒരുപാട് മാറ്റം വരും. അപ്പോൾ ഇനി ഒരു സംശയം കൂടി ഉണ്ട് സാർ. നമുക്ക് കുട്ടിക്കാലത്ത് വരുന്ന ശ്വാസകോശ രോഗങ്ങൾ രക്ഷകർത്താക്കൾക്ക് പേടിയാണ്. ഇതൊരു ശ്വാസകോശ രോഗിയായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഭയത്തിലായിരിക്കും അവർ ഓടി വരുന്നത്. അവരോട് എന്താണ് പറയാനുള്ളത്?
1: ഇല്ല, അങ്ങനെ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. യെസ്, ഒരുപാട് ഇങ്ങനത്തെ കൺസേൺസ് ഉണ്ട്. റീസെന്റ് ഞാനൊരു പേഷ്യന്റിനോട്, പേഷ്യന്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്, പുള്ളിക്കാരി അടുത്ത് ഇൻഹേലർ ഉപയോഗിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി കരയുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മിസ്കൺസെപ്റ്റ് ആണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ ഒരു കാര്യത്തിലുണ്ട്. മിസ്കൺസെപ്റ്റ്സ് ഒരുപാടുള്ള നാടാണ് നമ്മളത്. ഇൻഹേലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരും.
0: അതെന്താ അറിയോ സാറെ, ചില മലയാള സിനിമയിലൊക്കെ പഴയ മൂവിയിലൊക്കെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ആ സമയത്ത് ഇൻഹേലറൊക്കെ ഇടും, പിന്നെ ജീവിതകാലം മുഴുവൻ ഇട്ടിട്ട് വരുന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായ തെറ്റായ ധാരണ. ഞാൻ വിചാരിക്കാറുണ്ട് ഇൻഹീലറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അങ്ങ് ജീവിതകാലം മുഴുവൻ അവർക്കിപ്പോ ഒന്ന് ശ്വാസം മുട്ടി എന്ത് ചെയ്ത് എടുക്കാമെന്ന് പോവണ്ടേ, അങ്ങനൊക്കെ ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു.
1: ഇല്ല, അങ്ങനൊന്നുമില്ല. ചെന്നൈ ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞു ഒന്ന് ഹെറിഡിറ്ററി. ഹെറിഡിറ്ററിയിൽ ഫാമിലിയിൽ ഹിസ്റ്ററി എങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെ ഉണ്ടാകത്തുള്ളൂ. ചിലപ്പം ഇൻഹേലർ നിർത്താൻ പറ്റിയില്ല എന്ന് വരാം അതിൻ്റെ അകത്ത്. പക്ഷെ സെക്കൻഡ് പറഞ്ഞത് എൻവയോൺമെൻ്റലാണ്. എൻവയോൺമെൻ്റല് കുറച്ചുകൂടെ ക്ലീൻ ആണെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ ഇൻഹേലർ?
0: അതെ,
1: അതുകൊണ്ട് അങ്ങനല്ല. പക്ഷെ ഇപ്പോഴത്തെ ആവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ വേണം. ഇപ്പോൾ പ്രഗ്നൻസിയിൽ ഇൻഹേലർ ഉപയോഗിക്കാൻ എല്ലാവർക്കും പേടിയാണ്. ശ്വാസം മുട്ടൽ വന്നാലും ഇല്ല ഞാൻ ഇൻഹേലർ ഉപയോഗിക്കത്തില്ല. ശ്വാസം മുട്ടൽ നമുക്ക് വന്നാൽ നമ്മുടെ കുഞ്ഞിനെ അത് ബാധിക്കും.
0: അതോ
1: ഡെഫിനറ്റ്ലി ഇൻഹേലർ ഉപയോഗിക്കണം. ഇപ്പം അതും ഒരു റൂള് തന്നെയാണ്. ഇപ്പം മെഡിക്കൽ കൗൺസിൽ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇൻഹേലേഴ്സിനോടുള്ള ഒരു മിസ്കൺസെപ്റ്റ് ആണ് അതിപ്പം. ഇപ്പൊ ഒരുപാട് ഇൻഹേലേഴ്സിന്റെ കമ്പനികൾ അതുകൊണ്ട് തന്നെ പെയ്ഡ് പ്രൊമോട്ടേഴ്സ് ഒരുപാട് കൊണ്ടുവരുന്നുണ്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഡെഫിനറ്റ്ലി ഇൻഹേലേഴ്സ് സേഫ് ആണ്. ദ തിങ് ഇസ് ഏത് ഇൻഹേലർ ഏത് ഡോസിൽ എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്.
0: അതെ, ചില ആളുകൾ എനിക്ക് തോന്നുന്നു ഒരിക്കൽ ഡോക്ടർ കുറിച്ചത് എപ്പോഴും അത് തന്നെ പോയി വാങ്ങുന്ന ഒരവസ്ഥ വന്നാൽ ഒരുപക്ഷെ ഈ ഡോസിനുള്ള ഒരു വ്യത്യാസം
1: വരും. ഇൻഹേലേഴ്സിനെ നമ്മൾ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് റിലീവർ എന്നുള്ള രീതിയിൽ. റിലീവർ എന്ന് വെച്ചാൽ സിംറ്റംസ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പം പല ടൈപ്പ് ഇൻഹേലേഴ്സ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാവർക്കും ഒരുപോലത്തെ ഇൻഹേലർ പറ്റത്തില്ല. ചില പേഷ്യൻസ് പറയാം ഇൻഹേലർ എനിക്ക് ആ ഡോക്ടർ തന്നു, പക്ഷേ അത് അടിച്ചപ്പം നെഞ്ചിടിപ്പ് കൂടി കൈ വിറയിലുണ്ടായി. അത് ആ കണ്ടന്റ് ചേഞ്ച് ചെയ്താൽ മാത്രം മതി.
0: അതെ,
1: അതിന്റെ അർത്ഥം ഇൻഹേലർ എല്ലാം മോശമാണ് എന്നുള്ളതല്ല.
0: ഓക്കെ, അപ്പോൾ ആളുകളുടെ തെറ്റിദ്ധാരണ മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മൾ രോഗത്തിന് മരുന്ന് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു മാന്ത്രികത. അപ്പോൾ അതിന്റെ ഒരു മാന്ത്രികൻ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് തന്നെയാണ്. നിങ്ങൾക്ക് തോന്നിയതുപോലെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അനുഭവമായിട്ട് പോകും. കൃത്യമായ ഇടവേളകളിൽ ചെക്കപ്പ് ചെയ്ത് ഏത് ഡോസ് കുറയ്ക്കണം കൂട്ടണം എന്നുള്ള ഒരു എന്താ പറയുക ഒരു കൃത്യമായ കണക്ക് ഡോക്ടേഴ്സിന്റെ കയ്യിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട്
1: ഇപ്പം ഞാൻ നോക്കുന്ന കൺസെപ്റ്റ് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് ശ്വാസം മുട്ടലായിട്ട് കാഷ്വാലിറ്റിയിൽ അല്ലെങ്കിൽ എൻ്റെ ഒ പിയിൽ വന്നു, ആ പേഷ്യൻറ്റ് അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു, ആ പേഷ്യൻറ്റെ ട്രീറ്റ് ചെയ്യുന്നു, പേഷ്യൻ്റ് ബെറ്ററായി ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞാൽ പിന്നീട് ആ പേഷ്യൻറ്റിന് ആ സിംറ്റംസ് ചിലപ്പോൾ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റുന്ന തരത്തില്ല, പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞിരിക്കണം. വീണ്ടും ആ പേഷ്യൻ്റ് അഡ്മിറ്റ് ആവാനുള്ളൊരു ചാൻസ് പെട്ടെന്ന് തന്നെ ഉണ്ടാവാൻ പാടില്ല. അപ്പം അത് നമ്മൾ മോഡിഫൈ ചെയ്യണം. ഓരോ വട്ടം നമ്മൾ പേഷ്യൻ്റെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മോഡിഫൈ ചെയ്യണം. ഓരോ വട്ടം പേഷ്യൻ്റ് റിവ്യൂവിന് വരുമ്പോൾ ഇൻഹേലർ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇൻഹേലർ കൊണ്ടുവരണം. പതുക്കെ പതുക്കെ നമ്മൾ ഡോസ് കുറയ്ക്കും. എത്ര മിനിമം ഡോസിൽ കൊണ്ടുവരാൻ പറ്റുമോ അത്രയും മിനിമം ഡോസിൽ കൊണ്ടുവരണം. പക്ഷെ ഇതിനൊക്കെ നമുക്ക് ഈ പേഷ്യൻ്റ് ഡോക്ടർ കംപ്ലയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
0: തീർച്ചയായിട്ടും സാർ. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി, നമ്മൾ ഈ കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുൻപ് TB അവയർനെസ് മന്ത് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രോഗ്രാമുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും TB നമ്മൾ ഭയത്തോടുകൂടിയല്ല, ജാഗ്രതയോടുകൂടി അറിവോടുകൂടി എടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ശ്വാസകോശ രോഗ വിദഗ്ധനായതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് അതിൻ്റെ ഒരു അവയർനെസ് ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാം.
1: TB എല്ലാവർക്കും പേടിക്കുന്ന ഒരു അസുഖമാണ്. ഈ വിട്ടുമാറാത്ത ചുമ വരുമ്പോൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യമാണ് TB. അതാണ് ഗവൺമെൻറ് 2 ആഴ്ചത്തെ ചുമ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പം TB വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറി, നമ്മുടെ ജീവിതം തീർന്നു എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനൊന്നുമില്ല. TBക്ക് ഒരു 6 മാസത്തെ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് തരുന്ന മെഡിസിൻസ് ഉണ്ട്. അത് കറക്റ്റായിട്ട് കഴിച്ചാൽ TB നമുക്ക് കൺട്രോളിലും കൊണ്ടുവരാൻ പറ്റും, TB ക്യൂറും ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പം പുതിയതായിട്ട് എടുത്തിരിക്കുന്ന പോളിസി എന്ന് പറഞ്ഞാൽ TB നമ്മുടെ നാട്ടിൽ നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സിലോട്ട് നീങ്ങിയിട്ടുണ്ട്. അതിനുള്ള അറ്റംപ്സും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ അറ്റംപ്റ്റ് വിജയിക്കണമെങ്കിൽ, ഇതുവരെ അറ്റംപ്റ്റ് വിജയിക്കാൻ പറ്റിയിട്ടില്ല, ആ അറ്റംപ്റ്റ് വിജയിക്കണമെങ്കിൽ എല്ലാവരും കോപ്പറേറ്റ് ചെയ്താലേ നടക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ TB ഉള്ള ഒരു വ്യക്തി മരുന്ന് കഴിക്കാതെ നടക്കാൻ പാടില്ല. അത് മറ്റുള്ള ഒരാൾക്ക് TB കൊടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് ആ ഒരു ഇമ്പോർട്ടൻസ് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കണം. TB ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ് എടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ആ ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും TB വരാം. ഡെഫിനറ്റ്ലി കുട്ടികൾക്കാണെങ്കിലും TB വരാം, മുതിർന്ന ആൾക്കാർക്കും വേണമെങ്കിൽ വരാം, അതിനിടയ്ക്കുള്ള ഏജ് ഗ്രൂപ്പിലും ഡെഫിനറ്റ്ലി വരാം. ഒരുപാട് TB കേസസ് നമ്മുടെ നാട്ടിലും ഉണ്ട്,
0: ഇപ്പോഴും ഉണ്ട്
1: എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി.
0: ഓക്കെ സർ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കരുതലോടുകൂടി ഇരിക്കേണ്ട കാര്യം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പലപ്പോഴും ആളുകൾ ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്ന് മാറിയതിന് ശേഷം എവിടെയാണ് എവിടെയാണെന്നൊരു അന്വേഷണമുണ്ട്. നമ്മുടെ ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട ഡോക്ടർ ശ്രീനാഥ് സാർ, ശ്വാസകോശ രോഗ വിദഗ്ധൻ, കരുതാകപ്പള്ളി AM ഹോസ്പിറ്റലിൽ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യമായിക്കൊള്ളട്ടെ, മുതിർന്നവരുടെ ആകട്ടെ, ഈ പുക വലിക്കുന്നവരുണ്ടാകും, പക്ഷെ നമ്മുടെ ശീലങ്ങളെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാനൊന്നും കഴിയില്ല അല്ലേ. അപ്പം അതിനൊക്കെ പരിഹാരമായിട്ട് പൾമണറി ക്ലിനിക്ക് ഒരു വലിയൊരു സെറ്റപ്പോട് കൂടി തന്നെ AM ഒരുക്കിയിട്ടുണ്ട്, ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിൻ്റെ തലവനായിട്ട് നമ്മുടെ ഡോക്ടറുണ്ട്, ശ്രീനാഥ് സാർ ചാർജ് എടുത്തിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. സധൈര്യം നിങ്ങൾക്ക് ചെല്ലാം, നിങ്ങളുടെ കുട്ടികളായിട്ട് ചെല്ലാമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. സന്തോഷം സാർ, ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും ഇനിയും വരണം സാർ.
1: ഡെഫിനറ്റ്ലി, ഇവിടെ വന്ന് ഇന്ന് സംസാരിക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക, ദാറ്റ്സ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഈ ചാനലിലൂടെ ഞാനും ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പം അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്.
0: അതെ, എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നുന്നു അയ്യോ ഞാൻ സാറിനെ ശരിക്കും ശല്യം ചെയ്യുകയാണ് സാർ, സാർ ഒന്ന് പറഞ്ഞേ സാർ, ഒന്ന് പറഞ്ഞേ സാർ, അല്ലെങ്കിൽ അല്ലെ ഡോക്ടർ വരുമോ സാർ, ഇങ്ങനെ വിളിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് സാർ എന്ത് എന്റെ ഞാൻ എന്റെ കോള് വരുമ്പോഴേ സാർ ഇച്ചിരി ബുദ്ധിമുട്ടാറുണ്ടോ എന്ന്
1: വിചാരിക്കാറുണ്ട്.
0: ഓക്കെ സാർ, താങ്ക് യു സാർ, ഇനിയും വരണം. അപ്പോ നന്നായിട്ടിരിക്കട്ടെ ആശംസകൾ.
1: അപ്പൊ എനിക്ക് ഒറ്റ സെന്റൻസ് നിങ്ങളോട് പറയാനുള്ളൂ, ഇപ്പോഴത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ, ഇപ്പോഴത്തെ ഈ ഒരു വൈറൽ ഇൻഫെക്ഷനും എല്ലാം നടക്കുന്ന ഒരു സമയത്ത് നമ്മൾ എത്രമാത്രം ആ ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നു അത്രമാത്രം നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. സോ പ്ലീസ് എല്ലാവരും മാസ്ക് ഉപയോഗിക്കുക, ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, പനിയൊന്നും വരാതെ സൂക്ഷിക്കുക, പനിയുള്ളവരുടെ അടുത്തോട്ട് പോവാതിരിക്കുക. അത് നമ്മുടെ നാട്ടിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്, പനിയുള്ള ഒരാളെ കാണാൻ പോകണം എന്നുള്ളത്. ഇല്ല, പനിയുള്ള ഒരാൾക്കും സ്വസ്ഥതയായിട്ട് അവർ റെസ്റ്റ് എടുക്കട്ടെ, നമുക്കും പനി വരാതെ നമുക്കും മാറി നിൽക്കാം.
0: തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് സന്തോഷം സാർ. അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകൾ ഡോക്ടർ സേതു സദാനന്ദൻ, ഡോക്ടർ മേഘാ ചന്ദ്ര, ഡോക്ടർ നജുമ എന്നിവരുടെ സേവനവും പ്രഗത്ഭരായിട്ടുള്ള ലാബ് ടെക്നീഷ്യന്മാരും രോഗനിർണയവും ചികിത്സയും ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ട് ന്യൂദേശിയൻ ഗ്രാൻഡ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയാണ് നമ്മൾ കേട്ടത്. നമ്മുടെ കൂടെ ഇന്നുണ്ടായിരുന്ന സ്പെഷ്യൽ ഗസ്റ്റ് കരുനാഗപ്പള്ളി എയിം ഹോസ്പിറ്റലിലെ ശ്വാസകോശ രോഗ വിദഗ്ധൻ, നമുക്ക് എല്ലാവർക്കും അത്രത്തോളം സുപരിചിതനായിട്ടുള്ള ഡോക്ടർ ശ്രീനാഥ് സാറാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ സാറ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേൾക്കുക. എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ അറിഞ്ഞതും നമുക്കറിയാവുന്നതും നമുക്കറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ ഓടിച്ചാടി വരാട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഇഷ്ടം പോലെ പാട്ടുകൾ കേൾക്കുക, സൺഡേ കളറാക്കാം, നമ്മുടെ കുടുംബത്തോടൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു ദിവസമാണ്. ബാക്കി എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ടിരിക്കുക, തുറന്ന് സംസാരിക്കുക, നിങ്ങളുടെ കൂട്ടുകാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രണയിനിയെ, നിങ്ങളുടെ കാമുകനെ ഒക്കെ ഇന്ന് ജസ്റ്റ് വിളിക്കാനൊക്കെ ഉള്ള ഒരു ദിവസം കൂടി ആയിരിക്കട്ടെ. എല്ലാവരും ഒന്ന് ഓർക്കുക, സ്നേഹമാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ എപ്പോഴും സ്നേഹമായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം കൂടിയുണ്ട് നമ്മുടെ മനസ്സിൽ, നമ്മൾ സ്നേഹിക്കപ്പെടുമ്പോഴും സ്നേഹിക്കുമ്പോഴും. അപ്പോൾ ഓർത്തിരിക്കുക, പാട്ടുകളെ സ്നേഹിക്കാം, ഇഷ്ടം പോലെ സഞ്ചരിക്കാം. നാളെ നമുക്ക് റേഡിയോ ജംഗ്ഷനിലൂടെ കേട്ടുമുട്ടാം. 10 മണി മുതൽ 12 മണി വരെ നമുക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കാം. കേട്ടുകൊണ്ടേയിരിക്കും ഇത് എൻ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ഹലോ എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രുചി താളത്തിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. ഇന്ന് നിങ്ങളെ കറി വെക്കാൻ നോക്കിയ സമയത്ത് ഫ്രിഡ്ജ് തുറന്നപ്പോ സാധനങ്ങളൊന്നും ഇല്ലേ, അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? അതല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് അടുക്കളയിൽ കയറാൻ മടി പിടിച്ചിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കായിട്ട് ഇതാ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യം ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. ആർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കിടിലനൊരു സവാള ചോറാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കേൾക്കുമ്പോൾ വളരെ ലളിതമാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ, പക്ഷേ ഈ ഒരു സാധനം ടേസ്റ്റിൽ വേറൊരു രക്ഷയില്ലാത്തൊരു സാധനമാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് സമയം കളയാതെ തന്നെ സവാള ചോറ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലേ. ആദ്യം തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള രണ്ട് സവാള എടുക്കാം. ഇത് വളരെ വളരെ കനം കുറച്ച് നീളത്തിൽ നമുക്ക് അരിഞ്ഞു മാറ്റി വെക്കാം കേട്ടോ. ഇനി അടുപ്പത്ത് ഒരു പാൻ വെച്ച് നമുക്ക് ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതേ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിങ്ങനെ കുടുകുടെ കടുകിട്ട് പൊട്ടിക്കാം കേട്ടോ. അങ്ങനത്തെ കുടുകുടു കുടാന്ന് നമ്മുടെ കടുകൊക്കെ പൊട്ടിത്തെറിക്കുന്ന ആ ഒരു സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മളിതേ കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു സവാളയും കൂടി നന്നായിട്ടിട്ടൊന്ന് വഴട്ടിയെടുക്കാം കേട്ടോ. ഈ ഒരു വഴട്ടുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ

Oh. ഇനി എന്താണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത്, നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ആ ഒരു ഓർമ്മയിൽ തന്നെ, ഉപ്പ് നോക്കിയ ശേഷം വീണ്ടും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇനി എന്താണ്, നമ്മൾ നേരത്തെ തന്നെ വേവിച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ ചോറല്ലേ, ആ ഒരു ചോറ് നിങ്ങൾക്ക് എത്രയാണോ കഴിക്കാൻ പാകത്തിന്, ആ ഒരു മസാലയുടെ പാകത്തിന് വേണ്ടി വേണം ചോറെടുക്കാനായിട്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് വേണ്ടി നിങ്ങൾ ഈ ഒരു സവാള ചോർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ മസാല ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ചോറിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയുടെ അരിഞ്ഞിട്ട് ഈ ഒരു തീ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കളർഫുള്ളായിട്ട് വിതറി കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ, ഈ ഒരു മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ നമ്മുടെ ഒരു ചോറിലേക്ക് ഇറങ്ങുന്നത് വരെ. അപ്പൊ ഇതാ ഇനി എന്താണ്, നമ്മുടെ സവാള ചോറ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്കിനി ഇതെടുത്ത് നന്നായിട്ടങ്ങ് കഴിക്കുക. ഒരു കറിയും വേണ്ട, ഇത് മാത്രം മതി. നമുക്ക് എത്ര വേണമെങ്കിലും ഒരു പറ ചോറ് വേണമെങ്കിലും ഉണ്ടല്ലേ. അപ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവരും ഒന്ന് സവാള ചോറൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഞായറാഴ്ച നല്ലൊരു റെസിപ്പിയുമായിട്ട് കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോട് കൂടി നിങ്ങൾക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയായിരുന്നു. വീണ്ടും കാതോർത്തുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

0: ശ്രദ്ധിക്കുക, കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം. ശക്തമായ കാറ്റും മഴയും ഉള്ളപ്പോൾ മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുവാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനോ പാടില്ല. മരങ്ങളുടെ ഉണങ്ങിയ ചില്ലകൾ വെട്ടിയൊരുക്കണം. പൊതുസ്ഥലങ്ങളിൽ ശ്രദ്ധയിൽപ്പെടുന്ന ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ മാറ്റണം. വൈദ്യുത പോസ്റ്റുകൾ, കൊടിമരങ്ങൾ എന്നിവയ്ക്ക് അടുത്തും സമീപത്തും നിൽക്കരുത്. വാഹനം പാർക്ക് ചെയ്യുമ്പോൾ സുരക്ഷിതമായ ഇടങ്ങൾ തിരഞ്ഞെടുക്കുക. തീരദേശങ്ങളിൽ അധികൃതരുടെ നിർദ്ദേശാനുസരണം വീട് മാറി താമസിക്കണം. നിങ്ങളുടെയോ വീടിന്റെ സമീപത്തോ വഴികളിലോ വൈദ്യുത കമ്പികളോ പോസ്റ്റുകളോ പൊട്ടിവീണു കിടക്കുകയാണെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയെ 1912 എന്ന KSEB കൺട്രോൾ റൂം നമ്പറിലോ 1077 എന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നമ്പറിലോ അറിയിക്കുക. ഭയം വേണ്ട, ജാഗ്രത മാത്രം.
1: എന്റർടൈൻമെന്റ് ഇത് എന്റെ റേഡിയോ 91.2.

0: വാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. മരണസംഖ്യ 8. 8 കാണാതായി. 5,700+ പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. ദുരിതബാധിതർക്ക് സർക്കാർ എല്ലാവിധ സഹായവും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാലവർഷത്തെ തുടർന്നുള്ള ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശാമുക്ത് യുവാഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് 73,000+ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ 4 സ്ഥാനത്തേക്ക് മുന്നേറി ഇന്ത്യ. മെഡൽ നേട്ടം 39. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ ഇന്ത്യയിലെ യുവതലമുറ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരായി മാറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നശാമുക്ത യുവാഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളെപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ രാജ്യത്ത് തുടക്കമാകുന്നത്. ലഹരിമുക്ത സമൂഹമെന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും ബോധവൽക്കരണവും പൊതുജന പങ്കാളിത്തവും ഉറപ്പാക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: देश का युवा तन से स्वस्थ हो, मन से स्वस्थ हो, आत्मविश्वास से भरपूर हो और ड्रग्स जैसी घातक आदत से हमेशा दूर ही रहे, यही इस अभियान का उद्देश्य है.
0: രാജ്യത്തെ 28,000 കേന്ദ്രങ്ങളിൽ നിന്നായി 1,00,000+ യുവാക്കളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. സംസ്ഥാനത്ത് വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കെടുതി രൂക്ഷമായ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംസ്ഥാനത്തെ മഴക്കെടുതി സംബന്ധിച്ച് റവന്യൂ മന്ത്രിയുമായും ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരുമായും ജില്ലാ ഭരണകൂടവുമായും മുഖ്യമന്ത്രി വി ഡി സതീശൻ ആശയവിനിമയം നടത്തി. വെള്ളം കയറിയ സ്ഥലങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 8 സ്ഥിരീകരിച്ചിട്ടുണ്ട്. 8 കാണാതായിട്ടുണ്ട്. 13 പരിക്കേറ്റു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി. 5,792 മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സർക്കാർ സഹായം ഉറപ്പാക്കുമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കി. കാലവർഷത്തെ തുടർന്നുള്ള ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കാലവർഷം നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നതായും ഇത് സംബന്ധിച്ച് എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മഴക്കെടുതിയിൽ മരണം സംഭവിച്ചവരുടെ ആശ്രിതർക്കും വീടുകൾക്കും കൃഷിക്കും നാശനഷ്ടമുണ്ടായവർക്കും പരമാവധി സഹായം സർക്കാർ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ആറന്മുള പോലുള്ള ചില പ്രദേശങ്ങളിൽ പ്രതീക്ഷിക്കാതെ കനത്ത മഴ പെയ്തതിനെ തുടർന്നാണ് വെള്ളപ്പൊക്കം പോലെയുള്ള സാഹചര്യം സൃഷ്ടിച്ചതെന്നും എന്നാൽ അതിനുള്ള പരിഹാരം ഉടനടി കണ്ടെത്തിയതായും മന്ത്രി വ്യക്തമാക്കി. മഴക്കെടുതിയുടെ സാഹചര്യത്തിൽ എല്ലാവരുടെയും ജീവനും സുരക്ഷയ്ക്കുമാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിനായി കേരള പോലീസ്, ഫയർഫോഴ്സ്, ദുരന്ത നിവാരണ സേനകൾ, പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകർ എന്നിവർ കർമ്മരംഗത്തുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കഴിയുന്നവർ അധികൃതരുടെ നിർദ്ദേശപ്രകാരം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും നദികളിലെ ജലനിരപ്പ് താഴാത്തത് ആശങ്കയായി തുടരുന്നു. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഇപ്പോഴും ഉയർന്ന നിലയിൽ തന്നെയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനമുണ്ടെങ്കിൽ പോലും നദികളുടെ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുന്ന സാഹചര്യമാണ്. പാലാ ഈരാറ്റുപേട്ട മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങിത്തുടങ്ങിയെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളത്തിലാക്കി. അയർക്കുന്നം, നീർക്കാട്, തിരുവാർപ്പ് തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലേക്കും റോഡുകളിലേക്കും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ജില്ലയിൽ 35 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 824 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അതേസമയം മഴ കുറഞ്ഞ പശ്ചാത്തലത്തിൽ ഹൌസ് ബോട്ടുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന പ്രവർത്തന വിലക്ക് ജില്ലാ കളക്ടർ പിൻവലിച്ചു. എന്നാൽ നദികളിലെ ജലനിരപ്പ് കുറയാതെ തുടരുന്നതാണ് നിലവിലെ പ്രതിസന്ധി.
0: പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയെ തുടർന്ന് പല പ്രദേശങ്ങളും വെള്ളം കയറി. ജില്ലയിൽ 40 വീടുകൾ ഭാഗികമായി തകർന്നു. 6 താലൂക്കുകളിലായി 22 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 567 പേരാണ് ക്യാമ്പിലുള്ളത്. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. പമ്പയിലെ അപകട സാധ്യത കണക്കിലെടുത്ത് ഭക്തർ പരമാവധി ദർശനം ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. വിഷയം വിലയിരുത്തുന്നതിനും അടിയന്തര നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി പ്രിൻസിപ്പൽ ഡയറക്ടർ ദിവ്യസയ്യരുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. മഴക്കെടുതികൾ കാര്യക്ഷമമായി നേരിടുന്നതിന് മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാക്കാനും നിർദ്ദേശം നൽകി. വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, ഗർഭിണികൾ തുടങ്ങിയവരുടെ സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് 23 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1068 പേരെ മാറ്റി താമസിപ്പിച്ചു. വൈത്തിരി, മാനന്തവാടി, സുൽത്താൻ ബത്തേരി താലൂക്കുകളിൽ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിലെ ആളുകളെയാണ് മാറ്റി താമസിപ്പിച്ചത്. രണ്ടു ദിവസമായി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷം. തീരദേശങ്ങളിലുള്ള വീടുകളിലും ഗ്രാമീണ റോഡുകളിലും വെള്ളം കയറി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: കോഴിക്കോട് ജില്ലയിൽ രണ്ടു ദിവസമായി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഇരുവഞ്ഞിപ്പുഴയിലും മാമ്പുഴയിലും ചെറുപുഴയിലും പൂനൂർപ്പുഴയിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ഇതോടെ ചാത്തമംഗലം, മാവൂർ, മുക്കം, കാരശ്ശേരി, കുരുവട്ടൂർ, കൊക്കോടി പഞ്ചായത്തുകളിലും കോഴിക്കോട് കോർപ്പറേഷന്റെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുണ്ട്. കണ്ണാടിക്കൽ, പറമ്പിൽ ബസാർ, പറയഞ്ചേരി, കോട്ടുവളി, കുറ്റിക്കാട്ടു തുടങ്ങിയിടങ്ങളിൽ വ്യക്തമായ വെള്ളക്കെട്ടുണ്ട്. വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന മേഖലയിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ.
0: കണ്ണൂർ ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മഴക്കെടുതി തുടരുകയാണ്. ജില്ലയിലെ 32 വില്ലേജുകളെയാണ് മഴ സാരമായി ബാധിച്ചത്. 12 വില്ലേജുകളിൽ നാശനഷ്ടമുണ്ടായി. 47 വീടുകൾ ഭാഗികമായി തകർന്നു. ജില്ലയിൽ 18 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 676 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഒഴുക്കിൽപ്പെട്ട് 2 പേരെ കാണാതായി. ഇവർക്കായുള്ള തിരച്ചിൽ രാവിലെ പുനരാരംഭിച്ചു. തിരുവനന്തപുരം മുതലപ്പുഴിയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ 5 തെങ്ങ് സ്വദേശി ഫ്രീമോന്റെ മൃതദേഹം കണ്ടെത്തി. അപകടസ്ഥലത്ത് നിന്നും ഏകദേശം 22 കിലോമീറ്ററോളം അകലെ നിന്ന് ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഫ്രീമോൻ ഉൾപ്പെട്ട സംഘം സഞ്ചരിച്ചിരുന്ന വള്ളം അപകടത്തിൽപ്പെട്ടത്. കൊല്ലത്ത് 2 അപകടങ്ങളിലായി കടലിൽ കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. കന്യാകുമാരി സ്വദേശി അർജുൻ, പുത്തൻതുറ സ്വദേശി ഗൌതം എന്നിവരെയാണ് കണ്ടെത്താനുള്ളത്. മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസുമാണ് തിരച്ചിൽ നടത്തുന്നത്. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം നാളെ രാവിലെ 11 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. അർഹരായ 73024 കുടുംബങ്ങൾക്കാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്നത്. ഈ മാസം മുതലുള്ള സൌജന്യ റേഷൻ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ 10-ആം ദിനത്തിൽ ഉജ്ജ്വല മുന്നേറ്റവുമായി ഇന്ത്യ. 4 കായിക ഇനങ്ങളിലായി 16 മെഡലുകൾ വാരിക്കൂട്ടി. മെഡൽ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും അടക്കം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 39. 10 മെഡലുകൾ നേടിയ ബോക്സിംഗ് സംഘമാണ് മെഡൽ വേട്ടയ്ക്ക് നേതൃത്വം നൽകിയത്. പുരുഷന്മാരുടെ പാരാ ഷോട്ട്പുട്ടിലും ട്രിപ്പിൾ ജമ്പിലും ഇന്ത്യ 2 മെഡലുകൾ വീതം സ്വന്തമാക്കിയപ്പോൾ ജൂഡോയിലും അത്ലറ്റിക്സിലും ഓരോ മെഡൽ വീതവും കരസ്ഥമാക്കി. മെഡൽ നേടിയ കായിക താരങ്ങളെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. മരണസംഖ്യ 8. 8 പേരെ കാണാതായി. 5,700-ലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. ദുരിതബാധിതർക്ക് സർക്കാർ എല്ലാവിധ സഹായവും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാലവർഷത്തെ തുടർന്നുള്ള ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് 73,000-ത്തിലധികം പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ 4-ാം സ്ഥാനത്തേക്ക് മുന്നേറി ഇന്ത്യ, മെഡൽ നേട്ടം 39. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
5: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
6: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
7: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
8: Stay tuned, stay happy with the Radio 91.2.

0: സ്പെയിനിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ മറ്റന്നാൾ അടിയന്തര ചർച്ച നടത്തും. കോമൺവെൽത്ത് ഗെയിംസിൽ നാലാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഒഡീഷയിലെത്തും. ഔദ്യോഗിക പര്യടനത്തിനിടയിൽ കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, ഗഞ്ചം ജില്ലകളിൽ വിവിധ വിദ്യാഭ്യാസ, സാംസ്കാരിക, ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഒഡീഷ സന്ദർശനത്തിന്റെ ആദ്യ ദിനത്തിൽ കട്ടക്കിൽ പ്രവർത്തിക്കുന്ന ജഗദ്ഗുരു കൃപാലു സർവകലാശാലയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി നിർവഹിക്കും. തുടർന്ന് ചൊവ്വാഴ്ച തെക്കൻ ഒഡീഷയിലെ പ്രശസ്തമായ മാ കണ്ടുണീദേവി ക്ഷേത്രത്തിൽ ദർശനവും പൂജകളും നടത്തുന്ന രാഷ്ട്രപതി മേഖലയിലെ മറ്റ് പൊതുപരിപാടികളിലും സംബന്ധിക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണങ്ങളും ഡ്രോൺ നിരീക്ഷണവും പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പിബിജി സോൾജിയത്തോൺ കൂട്ടയോട്ട പരിപാടി രാഷ്ട്രപതി ദ്രൌപദി മുർമു രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. സായുധസേന, പൊതുജനങ്ങൾ എന്നിവർക്കിടയിലെ ബന്ധം ശക്തിപ്പെടുത്താൻ ഈ പരിപാടി സഹായിക്കുമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സോൾജിയത്തോൺ നേതൃത്വം നൽകുന്ന മിസോറാം ഗവർണർ ജനറൽ വി കെ സിംഗ് ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ എപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
2: आज हम सभी जिस अभियान के साक्षी बन रहे हैं वो अभियान व्यक्ति के लिए है, परिवार के लिए है और सबसे बड़ी बात है ये राष्ट्र के लिए है. देश ने विकसित भारत का लक्ष्य तय किया है तो इसके लिए आवश्यक है देश का युवा तन से स्वस्थ हो, मन से स्वस्थ हो, ड्रग्स जैसी घातक आदत से हमेशा हमेशा दूर हो.
0: ലഹരി ഉപയോഗത്തിനെതിരെയുള്ള നൂറാഴ്ച നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ തുടക്കമായത്. യുവാക്കളെ ലഹരി വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്താനും സാമൂഹിക മാറ്റത്തിന്റെ വക്താക്കളാക്കി മാറ്റാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേക ബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ പതാകയുടെ ശില്പി പിംഗളി വെങ്കയ്യയുടെ ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും യഥാർത്ഥ ഗാന്ധിയനുമായ പിംഗലി വെങ്കയ്യ ഇന്ത്യൻ ചരിത്രത്തിൽ മായ്ക്കാനാകാത്ത സംഭാവനകൾ നൽകിയതായി ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പിംഗലി വെങ്കയ്യ നൽകിയ സംഭാവനകൾ ഓരോ ഇന്ത്യക്കാർക്കും എക്കാലവും പ്രചോദനമാണെന്ന് ശ്രീ ഷാ അനുസ്മരിച്ചു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ അതിനു മുൻപായി തങ്ങൾ നിർമ്മിച്ച തീവ്രവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് യുഎസിലെ ഇന്ത്യൻ സ്ഥാനപതി വിനയ് മോഹൻ കോത്ര. ആഭ്യന്തര വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനായി ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണി മുഴക്കുന്നത് പാകിസ്ഥാന്റെ രീതിയായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. സിന്ധു നദീജല കരാർ സംബന്ധിച്ച ഇന്ത്യൻ നിലപാടിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ അടുത്തിടെ ഇസ്ലാമാബാദിൽ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. സ്പാനിഷ് നഗരമായ സയൂത്തയിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ ചൊവ്വാഴ്ച അടിയന്തര ചർച്ച നടത്തും. മൊറോക്കോയിൽ നിന്ന് ഏകദേശം 60,000 കുടിയേറ്റക്കാർ സ്പെയിനിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അതിർത്തി നിയന്ത്രണങ്ങൾക്ക് ആഹ്വാനം ചെയ്തത്. അതിർത്തി കടക്കുന്നതിനിടെ 67 പേർ മരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗുജറാത്തിലെ 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഒഡീഷയിൽ വെള്ളപ്പൊക്ക ദുരിതത്തിന് ശമനമുണ്ടായിട്ടുണ്ടെങ്കിലും മഹാനദീ തീരത്ത് സ്ഥിതി രൂക്ഷമായി തുടരുന്നതിനാൽ അതീവ ജാഗ്രത തുടരുകയാണ്. അതേസമയം കർണാടകം, മാഹി, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, രാജസ്ഥാൻ, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴക്കെടുതികളിൽ 8 മരണം സ്ഥിരീകരിച്ചു. 8 പേരെ കാണാതായിട്ടുണ്ട്. 13 പേർക്ക് പരിക്കേറ്റു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5,792 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ഹൈറേഞ്ച്, ലോ റേഞ്ച് മേഖലകളിൽ ഇടവിട്ട് മഴ തുടരുന്നുണ്ട്. റോഡ് ഗതാഗതവും തടസ്സപ്പെട്ട വൈദ്യുതി വിതരണവും പുനഃസ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് കല്ലാർകുട്ടി, കല്ലാർ, പാംബ്ല, മലങ്കര എന്നീ നാല് അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നത് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയെ തുടർന്ന് വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ജില്ലയിലെ പ്രധാന ഡാമുകളിലെ ജലനിരപ്പ് ഉയരുകയാണ്. ഇടുക്കി അണക്കെട്ടിലെ ഒറ്റ ദിവസം കൊണ്ട് 4 അടിയിലേറെ വെള്ളമാണ് ഉയർന്നത്. നിലവിൽ 2340 അടിക്ക് മുകളിലാണ് ഇവിടുത്തെ ജലനിരപ്പ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 116.70 അടിയാണ്. ജില്ലയിൽ ഇന്നലെ മാത്രം 14 വീടുകൾ തകർന്നു. 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 101 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന വിലക്കും രാത്രികാല യാത്രാ നിരോധനവും തുടരുകയാണ്.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 4ാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. 10ാം ദിനമായ ഇന്നലെ ഇന്ത്യയ്ക്ക് 16 മെഡൽ കൂടി ലഭിച്ചതോടെ ആകെ മെഡൽ നേട്ടം 39ആയി. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം എന്നിവയാണ് ഇന്ത്യ നേടിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ രാജ്യത്തിനായി മെഡൽ നേടിയ താരങ്ങളെ അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. പുരസ്കാരവേദിയിൽ ത്രിവർണ പതാക ഉയരുന്നത് എല്ലാ ഇന്ത്യക്കാർക്കും ഏറെ അഭിമാനം നൽകുന്ന കാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കായികമേളയിലെ താരങ്ങളുടെ മികച്ച പ്രകടനം അവരുടെ അർപ്പണ മനോഭാവം, കായിക മികവ് എന്നിവയുടെ തെളിവാണെന്ന് ഉപരാഷ്ട്രപതിയും വരും തലമുറയ്ക്ക് പ്രചോദനമാണെന്ന് കായിക നേട്ടങ്ങളെന്ന് പ്രധാനമന്ത്രിയും അഭിപ്രായപ്പെട്ടു. 2030ലെ കോമൺവെൽത്ത് ഗെയിംസിന് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആതിഥേയത്വം വഹിക്കും. ഗ്ലാസ്കോ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ കോമൺവെൽത്ത് പതാകയും ബാറ്റണും അഹമ്മദാബാദ് ഏറ്റുവാങ്ങും. 1930ൽ കാനഡയിൽ തുടക്കമിട്ട കോമൺവെൽത്ത് ഗെയിംസിന്റെ 100ാം വാർഷികത്തിനാണ് അഹമ്മദാബാദ് വേദിയാകുന്നത്. തായ്പേയ് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയ്ക്ക് BWF വേൾഡ് ടൂർ കിരീടം. ഫൈനലിൽ വിയറ്റ്നാം താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് കീഴടക്കിയാണ് തൻവി ചാമ്പ്യനായത്. ഹാൻഡ്ലൂം ഹാക്കത്തോൺ 2.0 ഡൽഹി IITയിൽ സമാപിച്ചു. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയവുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയിലെ കൈത്തറി മേഖലയുടെ വികസനവും നവീകരണവും ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. 2500ലധികം പേർ മത്സരത്തിൽ പങ്കെടുത്തു. പാകിസ്ഥാനിൽ ബലൂച്ച് പൌരന്മാർ അപ്രത്യക്ഷരാകുന്ന സംഭവങ്ങളിൽ ആശങ്കയേറുന്നു. 5 ബലൂച്ച് പൌരന്മാരെ കൂടി പാക് സുരക്ഷാസേന കസ്റ്റഡിയിലെടുത്തതായി മനുഷ്യാവകാശ സംഘടനയായ പാങ് ആരോപിച്ചു. കസ്റ്റഡിയിലുള്ളവരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നും അവർക്ക് നിയമസഹായവും കുടുംബവുമായി ബന്ധപ്പെടാനുള്ള സൌകര്യവും ഉറപ്പാക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ജൂണിൽ മാത്രം 77 കൊലപാതകങ്ങളും 63 കാണാതാകൽ കേസുകളും നടന്നതായി ബലൂചിസ്ഥാൻ മനുഷ്യാവകാശ കൌൺസിലിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇറാനുമേൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന സൈനിക ആക്രമണം തൽക്കാലം നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഇതെന്നും അദ്ദേഹം അറിയിച്ചു. സൈനിക നടപടികൾക്കായി അമേരിക്ക പൂർണ്ണ സജ്ജമായി തുടരുകയാണെന്നും എന്നാൽ നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകുന്നതെന്നും US പ്രസിഡന്റ് സാമൂഹ്യമാധ്യമത്തിൽ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഒഡീഷയിലെത്തും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കരുത്തരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവാ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ ഭീകരവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് ഇന്ത്യ. സ്പെയിനിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ മറ്റന്നാൾ അടിയന്തര ചർച്ച നടത്തും. കോമൺവെൽത്ത് ഗെയിംസിൽ 4ാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: എടി നിനക്ക് എന്താ പറ്റിയത്? മുഖത്തൊരു സങ്കടം പോലെ തോന്നുന്നല്ലോ, എന്നോട് പറ. നമുക്ക് സംസാരിക്കാം അതിനെ കുറിച്ച്.
1: ഓ, എനിക്കൊരു കുഴപ്പമില്ലടി.
0: ഏയ്, അങ്ങനെയല്ല, നിന്റെ കണ്ണുകളിൽ എന്തോ വിഷമമുണ്ട്, അതെനിക്ക് മനസ്സിലായി. നീ എന്നോട് പറ.
1: ഒരു കുഴപ്പമില്ലടി.
0: അടി, നിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, വേറെ ആരും മനസ്സിലാക്കാനാ? നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞൂടെ, അതിനല്ലേ ഫ്രണ്ടായിട്ട് ഞാനിവിടെ ഇരിക്കുന്നേ.
1: അതാടി, എന്നെ ഇതുവരെ നീ മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ.
0: ജീവിതത്തിൽ നിന്നെ മനസ്സിലാക്കാൻ എന്നും എപ്പോഴും ഞാൻ കൂടെയുണ്ട്.

ശ്രദ്ധിക്കുക, കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം. ശക്തമായ കാറ്റും മഴയും ഉള്ളപ്പോൾ മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുവാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനോ പാടില്ല. മരങ്ങളുടെ ഉണങ്ങിയ ചില്ലകൾ വെട്ടിയൊരുക്കണം. പൊതുസ്ഥലങ്ങളിൽ ശ്രദ്ധയിൽപ്പെടുന്ന ഉറപ്പില്ലാത്ത പരസ്യബോർഡുകൾ മാറ്റണം. വൈദ്യുത പോസ്റ്റുകൾ, കൊടിമരങ്ങൾ എന്നിവയ്ക്ക് അടുത്തും സമീപത്തും നിൽക്കരുത്. വാഹനം പാർക്ക് ചെയ്യുമ്പോൾ സുരക്ഷിതമായ ഇടങ്ങൾ തിരഞ്ഞെടുക്കുക. തീരദേശങ്ങളിൽ അധികൃതരുടെ നിർദ്ദേശാനുസരണം വീട് മാറി താമസിക്കണം. നിങ്ങളുടെയോ വീടിന്റെ സമീപത്തോ വഴികളിലോ വൈദ്യുത കമ്പികളോ പോസ്റ്റുകളോ പൊട്ടി വീണ് കിടക്കുകയാണെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയെ 1912 എന്ന KSEB കൺട്രോൾ റൂം നമ്പറിലോ 1077 എന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നമ്പറിലോ അറിയിക്കുക. ഭയം വേണ്ട, ജാഗ്രത മാത്രം.

ശ്രദ്ധിക്കുക, കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം. ശക്തമായ കാറ്റും മഴയും ഉള്ളപ്പോൾ മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുവാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനോ പാടില്ല. മരങ്ങളുടെ ഉണങ്ങിയ ചില്ലകൾ വെട്ടിയൊരുക്കണം. പൊതുസ്ഥലങ്ങളിൽ ശ്രദ്ധയിൽപ്പെടുന്ന ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ മാറ്റണം. വൈദ്യുത പോസ്റ്റുകൾ, കൊടിമരങ്ങൾ എന്നിവയ്ക്ക് അടുത്തും സമീപത്തും നിൽക്കരുത്. വാഹനം പാർക്ക് ചെയ്യുമ്പോൾ സുരക്ഷിതമായ ഇടങ്ങൾ തിരഞ്ഞെടുക്കുക. തീരദേശങ്ങളിൽ അധികൃതരുടെ നിർദ്ദേശാനുസരണം വീട് മാറി താമസിക്കണം. നിങ്ങളുടെയോ വീടിന്റെ സമീപത്തോ വഴികളിലോ വൈദ്യുത കമ്പികളോ പോസ്റ്റുകളോ പൊട്ടിവീണ് കിടക്കുകയാണെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയെ 1912 എന്ന KSEB കൺട്രോൾ റൂം നമ്പറിലോ 1077 എന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നമ്പറിലോ അറിയിക്കുക. ഭയം വേണ്ട, ജാഗ്രത മാത്രം.

0: എടി എന്താടി നിന്റെ മുഖത്തിനൊരു മ്ലാനത? നീ നിന്റെ ചേട്ടായും പിന്നെ വഴക്കിട്ടോ?
1: അതെടി, പിന്നെയും ചേട്ടായി ഞാനായിട്ട് വഴക്കിട്ടു.
0: ബ്ലോക്ക് ചെയ്തിട്ട് പോയി കാണും അല്ലേ?
1: എനിക്ക് ചേട്ടായില്ലാതെ പറ്റുന്നില്ലടി, നീ ഒന്ന് വിളിക്ക പ്ലീസ്.
0: പിന്നെ എനിക്കിനി അതല്ലേ പണി, അവനോട് പോവാൻ പറയടി. നിനക്ക് ഞാനല്ലേ, ഞാനും എന്റെ ഫ്രണ്ട്ഷിപ്പ് നിന്നോടൊപ്പം ഉള്ളപ്പോ നീ എന്തിനാടി പെണ്ണെ കരയുന്നത്?
1: അത് ശരിയാ, നീയാണ് എന്റെ എല്ലാം.
0: എങ്കിൽ നിന്റെ ചേട്ടായി ബ്ലോക്ക് ചെയ്തിട്ട് പോയ വിഷമം മാറ്റാൻ നമുക്കൊരോ മന്തി ആയാലോ?
1: പിന്നെന്താ, നമുക്ക് കഴിക്കാം. നീ വാ.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
4: ലുലു ഡെയിലി ഡ്രീം മോൾ കൊട്ടിയം.
5: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
6: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
5: ഏവർക്കും സ്വാഗതം.
6: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
3: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
2: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യ ഉത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: ശ്രദ്ധിക്കുക, കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം. ശക്തമായ കാറ്റും മഴയും ഉള്ളപ്പോൾ മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുവാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനോ പാടില്ല. മരങ്ങളുടെ ഉണങ്ങിയ ചില്ലകൾ വെട്ടിയൊരുക്കണം. പൊതുസ്ഥലങ്ങളിൽ ശ്രദ്ധയിൽപ്പെടുന്ന ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ മാറ്റണം. വൈദ്യുത പോസ്റ്റുകൾ, കൊടിമരങ്ങൾ എന്നിവയ്ക്ക് അടുത്തും സമീപത്തും നിൽക്കരുത്. വാഹനം പാർക്ക് ചെയ്യുമ്പോൾ സുരക്ഷിതമായ ഇടങ്ങൾ തിരഞ്ഞെടുക്കുക. തീരദേശങ്ങളിൽ അധികൃതരുടെ നിർദ്ദേശാനുസരണം വീട് മാറി താമസിക്കണം. നിങ്ങളുടെയോ വീടിന്റെ സമീപത്തോ വഴികളിലോ വൈദ്യുത കമ്പികളോ പോസ്റ്റുകളോ പൊട്ടി വീണ് കിടക്കുകയാണെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയെ 1912 എന്ന KSEB കൺട്രോൾ റൂം നമ്പറിലോ 1077 എന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നമ്പറിലോ അറിയിക്കുക. ഭയം വേണ്ട, ജാഗ്രത മാത്രം.
6: നീ നന്നായ, നിന്റെ വീട് നന്നായി, നിന്റെ വീട് നന്നായ, നാട് നന്നായി, നാട് നന്നായ ലോകം തന്നെ നന്നായി.
7: ഈ ലോകം എന്ന് പറയുമ്പോ ഈ പാകിസ്ഥാനൊക്കെ പെടില്ലേ? അങ്ങനെ ഞാൻ പണിയെടുത്തപ്പോ പാകിസ്ഥാൻ
5: നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഇതുപോലെ വിയർപ്പിന്റെ അസുഖമുള്ള ഒരു കൂട്ടുകാരൻ എങ്കിതാ, ആ ഒരു ചങ്കിന് വേണ്ടിട്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ?
8: ഇത് കൊള്ളാം.
9: പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണ്?
8: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: പക്ഷെ നമ്മുടെ സ്നേഹം നിലനിൽക്കാൻ വേണ്ടി ഞാൻ ഒന്നോ രണ്ടോ കുത്തു സഹിക്കും. പക്ഷെ നീ ഒരു കാര്യം ഓർമ്മിച്ചോ, എന്നെ പോലൊരു ആത്മാർത്ഥ സുഹൃത്തിനെ ലൈഫിൽ നീ മഷീട്ട് നോക്കിയപ്പോഴും കിട്ടില്ല.
1: ഈ പറഞ്ഞതിന് മാറ്റമുണ്ടോ?
0: ഇല്ല. ഉറപ്പാണല്ലേ? കൊടലേ കൈ ഉറപ്പാണല്ലോ. അല്ലേ കൊടലേ കൈ.
2: ഇങ്ങനെ ആത്മാർത്ഥ കൂടി പോയ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ നിങ്ങൾക്കുണ്ടോ? എങ്കിൽ അവർക്ക് വേണ്ടിട്ട് ഒരു പാട്ട് കേട്ടിട്ട് വരാം.
3: शिमारू फिल्मी गाने के नए वीडियोस को देखने के लिए सब्सक्राइब करें और YouTube के ऐप पर बेल आइकन को क्लिक कीजिए।

ശ്രദ്ധിക്കുക, കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം. ശക്തമായ കാറ്റും മഴയും ഉള്ളപ്പോൾ മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുവാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനോ പാടില്ല. മരങ്ങളുടെ ഉണങ്ങിയ ചില്ലകൾ വെട്ടിയൊരുക്കണം. പൊതുസ്ഥലങ്ങളിൽ ശ്രദ്ധയിൽപ്പെടുന്ന ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ മാറ്റണം. വൈദ്യുത പോസ്റ്റുകൾ, കൊടിമരങ്ങൾ എന്നിവയ്ക്ക് അടുത്തും സമീപത്തും നിൽക്കരുത്. വാഹനം പാർക്ക് ചെയ്യുമ്പോൾ സുരക്ഷിതമായ ഇടങ്ങൾ തിരഞ്ഞെടുക്കുക. തീരദേശങ്ങളിൽ അധികൃതരുടെ നിർദ്ദേശാനുസരണം വീട് മാറി താമസിക്കണം. നിങ്ങളുടെയോ വീടിന്റെ സമീപത്തോ വഴികളിലോ വൈദ്യുത കമ്പികളോ പോസ്റ്റുകളോ പൊട്ടി വീണ് കിടക്കുകയാണെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയെ 1912 എന്ന KSEB കൺട്രോൾ റൂം നമ്പറിലോ 1077 എന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നമ്പറിലോ അറിയിക്കുക. ഭയം വേണ്ട, ജാഗ്രത മാത്രം.

0: ഇയാളിപ്പോ ഇവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയാ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
4: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
6: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
5: ഏവർക്കും സ്വാഗതം.
6: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: സഹോ, വല്ലതും അറിയാമോ? ഞാനൊരു മാങ്ങത്തിലും പഠിച്ചിട്ടില്ലട്ടോ.
8: സഹോ, ക്ലാസ്സിൽ കയറാതെ മതിലിയാളിയും മാത്തേലെറിഞ്ഞ സകല ഉഴപ്പുകൾക്ക് നടന്നാലും അവസാനം പരീക്ഷ വരുമ്പോ ഫുൾ മാർക്ക് മേടിക്കുന്ന എല്ലാ കൂട്ടുകാരുടെ ഇടയിലുണ്ടാവും. നമ്മുടെ കൂട്ടത്തിൽ അത് ആരാന്നറിയാമോ?
7: ആരാണ്? ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ചത്തേനെ.
9: ഇതുപോലെ എക്സാമിന്റെ ടൈം ടേബിൾ കിട്ടുന്ന സമയത്ത് തന്നെ ഫോണും ഓഫ് ചെയ്ത് എല്ലാ ഫ്രണ്ട്ഷിപ്പും അവിടെ ബ്രേക്ക് ചെയ്തിട്ട് കുത്തിയിരുന്ന് പഠിക്കുന്ന അങ്ങനെ ഒരു കൂട്ടുകാരൻ നിങ്ങൾക്കിടയിലുണ്ടോ? അതല്ലെങ്കിൽ എക്സാം ഹാളിന് പുറത്തു വന്നിട്ട് ഒന്നും എഴുതിയില്ലെന്ന് പറഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോ നല്ല ഫുൾ മാർക്ക് കിട്ടുന്ന ആ ഒരു ചങ്കിന് വേണ്ടിയിട്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ?

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നെ?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നാലോച ഞാൻ ഈ ട്യൂണ് കമ്പോസ് ചെയ്തേ. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.
2: കാണാനായി മോഹങ്ങൾ ചിറകടിക്കുമ്പോൾ

0: എങ്ങനെയുണ്ട് പാട്ട്?
1: എന്നെ പോലെ ഉണ്ട്.
0: ഓ, അപ്പോ അത്ര പോറാണോ? അയ്യോ, ഞാൻ പോട്ടെ പോട്ടെ, ഞാൻ പോവാ. നിന്റെ വീട്ടിൽ പട്ടിനെ സഹിക്കാൻ
1: പറ്റുമോ?
0: ഓക്കെ ബൈ.
2: എല്ലാ ക്ലാസ്സിലും കാണും ഇതുപോലെ ഒരുത്തൻ. ആ പേനയില്ല കൂട്ടുകാരന് വേണ്ടിട്ട് നമുക്കൊരു പാട്ടങ്ങ് കേട്ട് കളഞ്ഞാലോ?

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
3: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
2: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

ശ്രദ്ധിക്കുക, കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം. ശക്തമായ കാറ്റും മഴയും ഉള്ളപ്പോൾ മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുവാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനോ പാടില്ല. മരങ്ങളുടെ ഉണങ്ങിയ ചില്ലകൾ വെട്ടിയൊരുക്കണം. പൊതുസ്ഥലങ്ങളിൽ ശ്രദ്ധയിൽപ്പെടുന്ന ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ മാറ്റണം. വൈദ്യുത പോസ്റ്റുകൾ, കൊടിമരങ്ങൾ എന്നിവയ്ക്ക് അടുത്തും സമീപത്തും നിൽക്കരുത്. വാഹനം പാർക്ക് ചെയ്യുമ്പോൾ സുരക്ഷിതമായ ഇടങ്ങൾ തിരഞ്ഞെടുക്കുക. തീരദേശങ്ങളിൽ അധികൃതരുടെ നിർദ്ദേശാനുസരണം വീട് മാറി താമസിക്കണം. നിങ്ങളുടെയോ വീടിന്റെ സമീപത്തോ വഴികളിലോ വൈദ്യുത കമ്പികളോ പോസ്റ്റുകളോ പൊട്ടിവീണ് കിടക്കുകയാണെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയെ 1912 എന്ന KSEB കൺട്രോൾ റൂം നമ്പറിലോ 1077 എന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നമ്പറിലോ അറിയിക്കുക. ഭയം വേണ്ട, ജാഗ്രത മാത്രം.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
3: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
0: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
5: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
4: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
6: ബമ്പർ സമ്മാനമായി 20 കിയാ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
7: നാടിന്റെ താളമായി, ഈണമായി എന്നും നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2.

0: ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരു കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാരു കസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
3: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
2: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഫീൽ ദി ബീറ്റ്, ഫീൽ ദി വൈബ്, സ്റ്റേ ട്യൂൺഡ് ഇൻ റേഡിയോ 91.2.

0: ശ്രദ്ധിക്കുക, കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം. ശക്തമായ കാറ്റും മഴയും ഉള്ളപ്പോൾ മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുവാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനോ പാടില്ല. മരങ്ങളുടെ ഉണങ്ങിയ ചില്ലകൾ വെട്ടിയൊരുക്കണം. പൊതുസ്ഥലങ്ങളിൽ ശ്രദ്ധയിൽപ്പെടുന്ന ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ മാറ്റണം. വൈദ്യുത പോസ്റ്റുകൾ, കൊടിമരങ്ങൾ എന്നിവയ്ക്ക് അടുത്തും സമീപത്തും നിൽക്കരുത്. വാഹനം പാർക്ക് ചെയ്യുമ്പോൾ സുരക്ഷിതമായ ഇടങ്ങൾ തിരഞ്ഞെടുക്കുക. തീരദേശങ്ങളിൽ അധികൃതരുടെ നിർദ്ദേശാനുസരണം വീട് മാറി താമസിക്കണം. നിങ്ങളുടെയോ വീടിന്റെ സമീപത്തോ വഴികളിലോ വൈദ്യുത കമ്പികളോ പോസ്റ്റുകളോ പൊട്ടി വീണ് കിടക്കുകയാണെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയെ 1912 എന്ന KSEB കൺട്രോൾ റൂം നമ്പറിലോ 1077 എന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നമ്പറിലോ അറിയിക്കുക. ഭയം വേണ്ട, ജാഗ്രത മാത്രം.
1: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

0: ശ്രദ്ധിക്കുക, കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം. ശക്തമായ കാറ്റും മഴയും ഉള്ളപ്പോൾ മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുവാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനോ പാടില്ല. മരങ്ങളുടെ ഉണങ്ങിയ ചില്ലകൾ വെട്ടിയൊരുക്കണം. പൊതുസ്ഥലങ്ങളിൽ ശ്രദ്ധയിൽപ്പെടുന്ന ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ മാറ്റണം. വൈദ്യുത പോസ്റ്റുകൾ, കൊടിമരങ്ങൾ എന്നിവയ്ക്ക് അടുത്തും സമീപത്തും നിൽക്കരുത്. വാഹനം പാർക്ക് ചെയ്യുമ്പോൾ സുരക്ഷിതമായ ഇടങ്ങൾ തിരഞ്ഞെടുക്കുക. തീരദേശങ്ങളിൽ അധികൃതരുടെ നിർദ്ദേശാനുസരണം വീട് മാറി താമസിക്കണം. നിങ്ങളുടെയോ വീടിന്റെ സമീപത്തോ വഴികളിലോ വൈദ്യുത കമ്പികളോ പോസ്റ്റുകളോ പൊട്ടിവീണ് കിടക്കുകയാണെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയെ 1912 എന്ന KSEB കൺട്രോൾ റൂം നമ്പറിലോ 1077 എന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നമ്പറിലോ അറിയിക്കുക. ഭയം വേണ്ട, ജാഗ്രത മാത്രം.
1: ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
3: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
2: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
4: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
5: എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
6: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ഓണം വന്നു, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
1: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
5: ബമ്പർ സമ്മാനമായി 20 Kia Seros കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
1: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം, ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
4: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
5: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
4: ഏവർക്കും സ്വാഗതം.
5: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: അവൾ മുട്ട എഴുതാണ്ട. ഇനി അവൻ ആ മുട്ട എടുത്ത് കൊമളെ കൊണ്ടുവെക്കും. കൊറേ കുട്ടികളുണ്ടാവും. പിന്നെ അവര് സന്തോഷത്തോടെ ഒരു കുടുംബമായി ജീവിക്കും.
1: കൊള്ളാലോടാ, ആരാണോ നിന്നോട് വലിയ വർത്താനൊക്കെ പറഞ്ഞു തന്നെ?
0: ശ്രീവാച്ചന അമ്മച്ചി.

0: കഴിച്ചോട്ടെ തീരുള്ളത്.
1: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട് കേൾക്കൂ എന്റെ റേഡിയോ.

0: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
1: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
2: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
1: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യ ഉത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
3: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമാനമായി 20 Kia Seros കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
5: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

0: ഇപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം, ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
4: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
5: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
4: ഏവർക്കും സ്വാഗതം.
5: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം. രാമായണ സന്ധ്യയില് രാമായണ കഥ പറഞ്ഞു കൂടെയുള്ളത് ഞാൻ സ്വാതി ആചാര്യ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് സീതാന്വേഷണത്തിന്റെ ഭാഗമായി ഹനുമാൻ സ്വാമി ലങ്കയിലെത്തി. ലങ്കയിൽ മുഴുവൻ രാക്ഷസന്മാരുടെ കാവലുണ്ട്. അങ്ങനെ ശക്തനായിട്ടുള്ള ഹനുമാൻ സ്വാമി കോട്ടവാതിലിലൂടെ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ രാക്ഷസിയായിട്ടുള്ള ലങ്കാലക്ഷ്മി അവിടെ പ്രത്യക്ഷപ്പെടുന്നു. പിന്നെ ഹനുമാനും ലങ്കാലക്ഷ്മിയും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുന്നു. ഒടുവിൽ ലങ്കാലക്ഷ്മി പരാജയപ്പെടുന്നു. ലങ്കാലക്ഷ്മിക്ക് ശാപമോക്ഷം കിട്ടുന്നു. പിന്നീട് ലങ്കാലക്ഷ്മി കോട്ടയിലേക്കുള്ള വഴി കാട്ടിയിട്ട് അപ്രത്യക്ഷയാകുകയാണ്. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാല്ലേ. മനസ്സു നിറയെ സീതാദേവിയെ കണ്ടെത്തണമെന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി ഹനുമാൻ സ്വാമി രാവണന്റെ രാജധാനിയിൽ കൂടി അങ്ങനെ നടക്കുകയാണ്. രാവണന്റെ രാജധാനിയെ പറ്റി പറയുകയാണെങ്കിൽ അത്ര സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കഥയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, നോക്കൂ, നൃത്തമണ്ഡപങ്ങളുണ്ട്, രത്നങ്ങൾ കൊണ്ട് പതിപ്പിച്ച കനകസിംഹാസനങ്ങളുണ്ട്, പൊൻവിളക്കുകൾ. ഇത്രയേറെ സൗന്ദര്യമുള്ള ലങ്കയുടെ മനോഹാരിതയിലൊന്നും മനം മയങ്ങാതെയാണ് മനസ്സിൽ ഒറ്റ മന്ത്രവുമായി ഹനുമാൻ സ്വാമി സീതാദേവി അന്വേഷിക്കുകയാണ്. ഇത്രയേറെ ആഡംബരങ്ങൾ ഉണ്ടായിട്ടും സൗന്ദര്യമുണ്ടായിട്ടും ലങ്ക മുഴുവൻ കാവൽക്കാരായി നിൽക്കുന്നത് രാക്ഷസന്മാരാണ് എന്ന് ഓർക്കണം. അങ്ങനെ അവരുടെയൊന്നും കണ്ണിൽ പെടാതെ ഹനുമാൻ സ്വാമി സീതാദേവിയെ കണ്ടുമുട്ടി. സീതാദേവിയെ കണ്ടുമുട്ടുന്നത് അശോകവനിയിൽ വെച്ചാണ്. അപ്പോൾ നമുക്ക് ആ കഥാഭാഗങ്ങളിലേക്ക് പോകാം. കഥാപാത്രങ്ങളിലൂടെ തന്നെ ആ സന്ദർഭം നമുക്കൊന്ന് കേട്ടു നോക്കാം.
1: എവിടെയെല്ലാം തിരഞ്ഞു, ഏതൊക്കെ കോട്ട കൊത്തളങ്ങൾ ചാടിക്കടന്നു, സീതാദേവിയെ മാത്രം കാണുന്നില്ലല്ലോ. ഈ ഉദ്യാനത്തിൽ ഒന്ന് നോക്കിക്കളയാം. അശോകവനമാണല്ലോ രാക്ഷസിമാരാൾ കാവൽ ചെയ്യപ്പെട്ടത്. അതാ പെണ്ണൊരാൾ, അവളുടെ മുഖം കുലീനമാണ്. അതെ, സീതാദേവി. പോയി വേഗം വൃത്താന്തം അറിയിച്ചു വരാം. സീതാദേവി, ശ്രീരാമദാസനായ ഈ ഹനുമാൻ ഭവതിയെ ഇതാ നമിക്കുന്നു. ഈ അടയാളമോതിരം നോക്കിയാലും ശ്രീരാമ ഭഗവാൻ തന്നയച്ചതാണ്. ദേവി സമാശ്വസിക്കും, രാമലക്ഷ്മണന്മാർ സുഖമായിരിക്കുന്നു. ഉടനെ വാനരസൈന്യത്തോടൊപ്പം ലങ്കയിലെത്തി രാവണനെ വധിച്ച് ശ്രീരാമൻ ദേവിയെ രക്ഷപ്പെടുത്തും. ആ ദൂതുമായാണ് ഞാൻ വന്നിരിക്കുന്നത്.
2: വാനരോത്തമ, വിക്രമോത്തമനും ബുദ്ധിശാലിയുമായ അങ്ങേക്ക് സീതാദേവിയുടെ വന്ദനം. എന്റെ ദേവൻ രാമന്റെയും അനുജൻ ലക്ഷ്മണന്റെയും വിവരങ്ങൾ കേട്ട് എനിക്ക് സന്തോഷമായി. വളരെ കാലം എന്നെ പിരിഞ്ഞു നിന്നിട്ടും രാമൻ ഇപ്പോഴും എന്നോട് സ്നേഹമല്ലേ കവീന്ദ്ര? പ്രിയതമന്റെ കഥ പറയൂ വാനരോത്തമ, കേൾക്കാൻ കൊതിയായി.
1: ദേവി വിഷമിക്കാതിരിക്കൂ, രാമന്റെ മനസ്സിപ്പോഴും സീതാദേവിയിൽ തന്നെയാണ്. നിദ്രയില്ല, ഭക്ഷണമില്ല, കൃത്യമില്ല, ശരീരത്തിന് വേണ്ടത്ര ശ്രദ്ധയുമില്ല. ഉറക്കത്തിലും ഉണർവിലും ദേവിയെ മാത്രം നിനച്ചിരിക്കുകയാണ് അദ്ദേഹം.
2: കവീന്ദ്ര, നീ പറഞ്ഞ വാക്കുകൾ വിഷം കലർന്ന അമൃതാണ്. വിധിയെ തടുക്കാനാവില്ലല്ലോ. നീ വേഗം ചെന്ന് ശ്രീരാമനോട് ക്ഷണത്തിൽ വരാൻ പറയണം. 10 മാസം കഴിയുകയായി. രാവണൻ പറഞ്ഞ സമയം തീരാൻ ഇനി 2 ദിവസം കൂടി മാത്രം. അതുവരെ ഞാൻ ജീവിച്ചിരിക്കൂ.
1: ദേവി, ഞാൻ ഇവിടെ നിന്നും ചെന്ന് വൃത്താന്തം അറിയിക്കുന്ന സമയം തന്നെ ശ്രീരാമദേവൻ ഇവിടെ വന്നെത്തും. രാവണനെ നിഗ്രഹിച്ച് ഭവതിയെ രക്ഷിക്കും. ഭയപ്പെടാതിരിക്കുക, ഈ ശ്രീരാമദാസൻ ഇതാ പോയി വരാം.
0: ഹനുമാൻ സ്വാമിയെ കണ്ട സീതാദേവിയുടെ സന്തോഷം. കഴിഞ്ഞ 10 മാസക്കാലം തന്റെ പ്രിയതമനെ കാണാതെ എത്ര മനോദുഃഖത്തിലായിരിക്കാം സീത അശോകവനിയിൽ കഴിഞ്ഞത്. എത്ര സൗഭാഗ്യങ്ങളുണ്ടായിരുന്നാലും അവൾക്കതൊന്നും സന്തോഷം നൽകിയിട്ടുണ്ടാവില്ല. ദൂതുമായി വന്ന ഹനുമാൻ സ്വാമിയുടെ വാക്കുകൾ എത്ര ആനന്ദമായിരിക്കും അവളുടെ മനസ്സിന് പകർന്നു നൽകിയത്. ഇവിടെ നമ്മൾ സർവശക്തനായിട്ടുള്ള വിശ്വസ്തനായിട്ടുള്ള ഹനുമാൻ സ്വാമിയെയും കാണണം. ഇത് ആനന്ദത്തിന്റെ നിമിഷം തന്നെയാണ്. പിന്നീട് വസ്ത്രത്തിൽ നിന്നും തന്റെ ചൂടാമണി അഴിച്ചെടുത്ത് സീത ശ്രീരാമന് നൽകുവാനായിട്ട് ഹനുമാൻ സ്വാമിയെ ഏൽപ്പിക്കുകയുണ്ടായി. സീതാദേവിയുടെ അനുഗ്രഹത്തിൽ ഹനുമാൻ സ്വാമിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നീട് തിരികെ പോകുന്ന വഴിക്ക് എന്ത് സംഭവിച്ചെന്നോ, തന്റെ വിശ്വരൂപം എടുത്ത് രാക്ഷസന്മാരെ മുഴുവനും ഭയപ്പെടുത്തി ലങ്കയിൽ ആകെ നാശം വിതച്ചു. ഇനി കേൾക്കണ്ടേ കൂടുതൽ ഭാഗം? നമുക്ക് രാമായണ സന്ധ്യയില് നാളെ വൈകിട്ട് 6:40 വീണ്ടും കേട്ടുമുട്ടാം. അപ്പോ കഥ പറഞ്ഞ് രാമായണ സന്ധ്യയിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സ്വാതി ആചാര്യ.

0: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
1: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
2: എന്ത് പറ്റി ജോൽസിലെ? എന്തെങ്കിലും കുഴപ്പം?
1: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
3: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
4: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
5: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

0: എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽകുമാർ.
1: കാലാന്തരം.
0: രണ്ടായിരത്തി 2026 ലോകകപ്പ് അവസാനിച്ചു. അടുത്ത ലോകകപ്പ് വരെ ഫുട്ബോൾ ലോകത്തിന് ഇനി പലതരം പ്രവൃത്തികളാണ്. ഫുട്ബോൾ ഒരു ടൂർണമെന്റ് മാത്രമായി നിലനിൽക്കുന്നില്ല, അത് വ്യത്യസ്തങ്ങളായ ലോകങ്ങളിലെ കാണികളുടെ കൂടിച്ചേരൽ കൂടിയാണ്. ലോകകപ്പ് ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ഒരു നിർദ്ദേശം കൂടിയാണ് കഴിഞ്ഞ ഫിഫ കപ്പിലൂടെ കണ്ടത്. ആദ്യമായാണ് 3 രാജ്യങ്ങൾ ആതിഥേയത്വം വഹിച്ച ലോകകപ്പ് നടക്കുന്നത്. 48 ടീമുകളും 104 മത്സരങ്ങളുമൊക്കെ നടന്നു അത്രേ. ലോകകപ്പിന്റെ പഴയ നിലവാരം തകർന്നു പോകുമെന്ന് ആശങ്കപ്പെട്ടവരുമുണ്ട്. എന്നാൽ കൂടുതൽ രാജ്യങ്ങൾക്ക് ഇതിൽ തിളങ്ങാൻ അവസരം ലഭിച്ചു എന്നതാണ് പ്രത്യേകത. സ്പെയിനാണ് ഫിഫ കപ്പ് കരസ്ഥമാക്കിയത് എന്നത് നാം അറിഞ്ഞു കഴിഞ്ഞു. മുൻപ് 2 തവണ സ്പെയിൻ ലോകകപ്പ് നേടിയിട്ടുണ്ട്. അവരുടെ അച്ചടക്കവും മുൻനിരയിലെ കളിക്കാരുടെയും മധ്യനിരയിലെ കളിക്കാരുടെയും ഒക്കെ തന്ത്രപൂർണമായ കളികളും പന്ത് മറ്റാർക്കും കൊടുക്കാതെ പോലും കൊണ്ടുനടന്ന് മുന്നേറി

ഇതുമൊക്കെ അവരുടെ വിജയത്തിന്റെ അടിത്തറയായി. അവസാന ടൂർണമെന്റിൽ ഒരു ഗോൾ മാത്രം നേടിയുള്ളൂവെങ്കിലും അതൊരു വിജയത്തിന്റെ ഗോളായിരുന്നു. രണ്ടാം സ്ഥാനത്തേക്ക് ലോകകപ്പിന്റെ ഫൈനലിൽ സ്പെയിനൊപ്പം മത്സരിച്ചത് അർജന്റീനയാണ്. 39-ാമത്തെ വയസ്സിൽ ലയണൽ മെസ്സി ടീമിനെ നയിച്ചു. അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട് ടീമിന് ഫൈനലിലെത്താൻ കഴിഞ്ഞുവെങ്കിലും കിരീടം നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സങ്കടകരമായി പോയി. അദ്ദേഹത്തിന്റെ കളിയിലുള്ള പ്രാവീണ്യം ലോകത്തെ അത്ഭുതപ്പെടുത്തി. ഫൈനലിൽ തോറ്റെങ്കിലും അവസാന കളി വരെ നിലനിൽക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതും നന്നായി എന്ന് വിലയിരുത്തപ്പെടുന്നു. എന്നാൽ മെസ്സിയുടെ യുഗത്തിന്റെ അവസാന അധ്യായങ്ങളിലൊന്നായി ഫുട്ബോൾ ലോകം ഈ കളിയെ കാണുന്നു. തലമുറകൾ മാറുന്നതിനും ഈ ലോകകപ്പ് സാക്ഷിയായി. പല പ്രശസ്ത ടീമുകളുടെയും പ്രധാനപ്പെട്ട കളിക്കാരൊക്കെ അവരുടെ കളി അവസാനിപ്പിക്കാനും പുതുമുഖങ്ങൾക്ക് അവസരം നൽകാനുമൊക്കെയുള്ള പ്രവണതകൾ നാം കണ്ടു. എംബാപ്പെ എന്ന പ്രമുഖ കളിക്കാരൻ തന്റെ ഗോൾ വേട്ട തുടർന്നു മികച്ച കളിക്കാരനിൽ ഒരാളായി. മുൻനിര താരമായി ഗോൾഡൻ ബോൾ നേടി. താരതമ്യേന ചെറിയ രാജ്യങ്ങൾക്കും ഫുട്ബോളിൽ തങ്ങളുടേതായ പങ്ക് നിർവഹിക്കാനുണ്ട് എന്നത് എല്ലാവരുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന കളിയായി ഫിഫ കപ്പിനെ കാണാൻ കാരണമായി. മിക്കവാറുമുള്ള എല്ലാ രാജ്യങ്ങളും ലോകകപ്പ് മത്സരത്തിന്റെ വേദിയിലേക്ക് വന്നു എന്നതും സന്തോഷകരമാണ്. കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഫുട്ബോൾ ടൂർണമെന്റുകൾ വ്യാപിക്കുന്നു എന്നുള്ളതും ഫിഫ കപ്പിന്റെ പിന്നീടുള്ള ഇഫക്റ്റായി നമുക്ക് കണക്കാക്കാം. വിജയികൾക്ക് അനുമോദനങ്ങൾ, ഒപ്പം വിനോദത്തിന്റെയും കായികമായ ഉയർച്ചയുടെയും മേഖലകളിലേക്ക് നമ്മളുടെ യുവാക്കൾ ഉയർന്നു വരട്ടെ. ഫുട്ബോളും ക്രിക്കറ്റും മറ്റ് കളികളുമൊക്കെ അവർക്ക് ലഹരിയായി മാറട്ടെ എന്നും കാലാന്തരത്തിൽ ആഗ്രഹിക്കാം. പ്രശസ്തമായ ഒരു ചൈനീസ് പഴഞ്ചൊല്ലുണ്ട്. അത് ഇങ്ങനെയാണ്: അടഞ്ഞവായ കുഴപ്പങ്ങൾ ഒഴിവാക്കും, പക്ഷേ അടഞ്ഞ മനസ്സ് അതിനെ ക്ഷണിച്ചു വരുത്തും എന്ന്. അടച്ചുവെച്ച വായ ആവശ്യമില്ലാതെ വർത്തമാനങ്ങൾ പറയില്ല. അത് സംസാരത്തിൽ നാം പ്രയോഗിക്കുന്ന വിവേകത്തെയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങളും അവർ പറയുന്ന വാക്കുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. കോപത്തിൽ പറയുന്ന ഒരു വാക്ക്, ചിന്തിക്കാതെ നടത്തുന്ന ഒരു വിമർശനം, അനവസരത്തിൽ പറയുന്ന ഒരു വർത്തമാനം, വേണ്ടാത്തിടത്ത് രഹസ്യങ്ങൾ വെളിപ്പെടുത്തൽ, മറ്റൊരാളെ അപമാനിക്കുന്ന തരത്തിലുള്ള തമാശകൾ, ഇവയൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ടാണ് പലപ്പോഴും അടഞ്ഞ വായ കുഴപ്പങ്ങൾ ഒഴിവാക്കും എന്ന് പറയുന്നത്. പല സംസ്കാരങ്ങളിലും ഇങ്ങനെയും പറയാറുണ്ട്: സംസാരിക്കുന്നതിനേക്കാൾ കേൾക്കാനാണ് നാം ശ്രമിക്കേണ്ടത് എന്ന്. പല മോട്ടിവേഷൻ ക്ലാസുകളിലും അവർ പറയാറുമുണ്ട്, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്, നാം സംസാരിക്കുന്നതിനല്ല പ്രാധാന്യം എന്ന്. മിണ്ടാതിരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം ഭീരുവാകുക എന്നുള്ളതല്ല, അത് ഒരു പക്വതയുടെ ലക്ഷണമാണ്. ഒരു വാക്ക് പറയുന്നതിന് മുൻപ് അതുണ്ടാക്കുന്ന ഫലത്തെക്കുറിച്ച് പലതവണ ചിന്തിക്കാൻ കഴിയണം. അവരാണ് യഥാർത്ഥ വിവേകികൾ. ഈ പഴഞ്ചൊല്ലിന് തന്നെ രണ്ടാമത്തെ ഭാഗം കൂടുതൽ ഗൗരവമുള്ളതാണ്: പക്ഷേ അടഞ്ഞ മനസ്സ് അതിനെ ക്ഷണിച്ചു വരുത്തും എന്ന്. അടഞ്ഞ മനസ്സ് എന്ന് പറയുമ്പോൾ പുതിയ ആശയങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാക്കാത്ത മനോഭാവമാണ്. സ്വന്തം അഭിപ്രായം മാത്രമാണ് ശരിയെന്ന് കരുതുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, വാദങ്ങൾ, അനുഭവങ്ങൾ ഒക്കെ കേൾക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ആ മനോഭാവം പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലും തീവ്രവാദത്തിലും ധ്രുവീകരണത്തിനുമൊക്കെ അത് വഴിവെക്കും. ശാസ്ത്രത്തിലും വിദ്യാഭ്യാസത്തിലും അത് ദോഷം ചെയ്യും, അറിവിന്റെ വളർച്ചയെ തടയും. വായ അടയ്ക്കുക ചിലപ്പോൾ നല്ലത് തന്നെയാണ്, പക്ഷേ മനസ്സ് അടച്ചുവെക്കുന്നത് തെറ്റുമാണ്. എത്ര മനോഹരമാണ് ഈ പഴഞ്ചൊല്ല് എന്ന് കേട്ടുനോക്കൂ: അടഞ്ഞ വായ കുഴപ്പങ്ങൾ ഒഴിവാക്കും, പക്ഷേ അടഞ്ഞ മനസ്സ് കുഴപ്പങ്ങളെ ക്ഷണിച്ചു വരുത്തും എന്നാണ്. സംസാരിക്കുമ്പോൾ നാവിന് നിയന്ത്രണം വേണം, ചിന്തിക്കുമ്പോൾ മനസ്സിന് സ്വാതന്ത്ര്യം നൽകണം. നിശബ്ദമായ വായ ജീവിതത്തെ രക്ഷിക്കും, എന്നാൽ തുറന്ന മനസ്സ് ജീവിതത്തെ വളർത്തും എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. കാലാന്തരത്തിൽ ഇനി പ്രശസ്തമായ ഒരു ഗാനം കേൾക്കാം. കാലാന്തരം ഗാനത്തിന് ശേഷം തുടരും.

0: കാലാന്തരം.
1: കേസർബായി കർക്കർ എന്ന പേരിൽ ഒരു ഗായികയുണ്ടായിരുന്നു. 1892 ജനിച്ച് 1977 അവർ മരിച്ചു. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ ഏറ്റവും മഹത്തായ ഗായികമാരിൽ ഒരാളാണ് കേസർബായി കർക്കർ. ഇന്ത്യക്കാരിയാണ്. ഗോവയിലെ കെറി എന്ന ഗ്രാമത്തിലാണ് അവർ ജനിച്ചത്. കുട്ടിക്കാലത്ത് തന്നെ സംഗീതത്തിൽ മറ്റാരും പ്രകടിപ്പിക്കാത്ത കഴിവുകൾ അവർ പ്രകടിപ്പിച്ചു. അങ്ങനെ സംഗീതം പഠിക്കാനായി ബോംബെയിലേക്ക് അവർ പോയി. പ്രശസ്തമായ ജയ്പൂർ അത്രൌലി ഖരാനയുടെ ആചാര്യനായ ഉസ്താദ് അല്ലാദിയ ഖാന്റെ കീഴിൽ സംഗീതം പഠിച്ചു. വളരെ കർശനമായ പരിശീലനം. വർഷങ്ങൾ നീണ്ട സംഗീതാഭ്യാസനത്തിന് ശേഷം അവർ ഖരാനയുടെ പ്രതീകമായി ഉയർന്നു. കേസർബായിയുടെ പാട്ടുകളുടെ പ്രധാന സവിശേഷതകൾ: ശ്രുതി, ശുദ്ധിയായ ഉച്ചാരണം, സങ്കീർണമായ രാഗ വികാസം, ലയബോധം, ഗാംഭീര്യമാർന്ന ശബ്ദം എന്നിവയായിരുന്നു. അവർ മറ്റാരും പ്രകടിപ്പിക്കാത്ത മികവ് തൻ്റെ സംഗീത പ്രവർത്തനത്തിൽ പ്രകടിപ്പിച്ചു. അവരുടെ പാട്ടുകൾ ജനപ്രിയതയ്ക്കും അപ്പുറം ശാസ്ത്രീയ സംഗീതത്തിൻ്റെ സൗന്ദര്യത്തെ കാത്തുസൂക്ഷിച്ചുകൊണ്ടുള്ളതായിരുന്നു. വളരെ ശ്രദ്ധിച്ചു മാത്രം അവർ പൊതുപരിപാടികളിൽ പങ്കെടുത്തു. റെക്കോർഡിങ്ങുകളും ആൽബങ്ങളുമൊക്കെ അവർക്ക് വളരെ കുറവായിരുന്നു. എന്നാൽ ലഭ്യമായ ആൽബങ്ങളൊക്കെ തന്നെ ഇന്നും ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 1964 ഭാരത സർക്കാർ അവരെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. സംഗീതത്തിലെ അവരുടെ സംഭാവനകളെ പരിഗണിച്ച് നിരവധി സാംസ്കാരിക സ്ഥാപനങ്ങളും അവരെ ബഹുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തേക്കും അവരുടെ പ്രശസ്തി വ്യാപിച്ചു. 1977 അമേരിക്കൻ ബഹിരാകാശ പേടകമായ വോയേജർ ഗോൾഡൻ റെക്കോർഡിൽ ലോകത്തിൻ്റെ വിവിധ സംസ്കാരങ്ങളിൽ നിന്നുള്ള മികച്ച സംഗീത സൃഷ്ടികൾ ഉൾപ്പെടുത്തിയപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് കേസർബായി ആലപിച്ച ജാത് കഹാൻ ഹോ എന്ന ഖയാലായിരുന്നു. ഭൂമിക്ക് പുറത്തേക്ക് മനുഷ്യ സംസ്കാരത്തിൻ്റെ അടയാളങ്ങൾ പതിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ ബഹിരാകാശ പേടകം പോയപ്പോൾ അതിൽ പാടിയ പാട്ട് ഈ ഇന്ത്യക്കാരിയുടേതായിരുന്നു. കേസർബായി കർക്കർ 1977 സെപ്റ്റംബർ 16 മുംബൈയിൽ അന്തരിച്ചു. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ചരിത്രത്തിൽ കലയുടെ പരിശുദ്ധിയും പൂർണതയും ജീവിതം മുഴുവൻ പിന്തുടർന്ന ആ മഹാഗായികയ്ക്ക് ലോകം നൽകിയ അംഗീകാരം കൂടിയായിരുന്നു വോയേജർ ഗോൾഡൻ റെക്കോർഡിൽ അവരുടെ പാട്ട് ഉൾപ്പെടുത്തിയത്. കലയുടെ പരിശുദ്ധിയും തുടർച്ചയായ ശിക്ഷണവും പാരമ്പര്യത്തോടും പൈതൃകത്തോടുമുള്ള ആദരവും ഗുണമേന്മയോടുള്ള പ്രതിബദ്ധതയും ജനപ്രീതിയേക്കാൾ വലുത് മികവാണ് എന്നുള്ള സമീപനവുമാണ് കേസർബായി കർക്കർ എന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ച വനിതയെ ഇത്രത്തോളം ഉയർത്തിയത്. അവരുടെ സ്മരണകൾ കൂടി കാലാന്തരത്തിൻ്റെ ഈ ലക്കം പങ്കുവെക്കുന്നു. കേസർബായി കർക്കർ എന്ന ഇന്ത്യയിൽ ജനിച്ച പ്രശസ്തയായ ഗായിക പാടിയ ജാത് കഹാൻ ഹോ എന്ന ഗാനം നമുക്ക് കാലാന്തരത്തിൽ കേൾക്കാം. കാരണം ഇന്ത്യക്ക് പുറത്ത് ലോകത്തിനും പുറത്ത് ഒരു ബഹിരാകാശ പേടകം പോയപ്പോൾ അവിടെ പാടിയ ഗാനങ്ങളിൽ ഒന്നാണ് ജാത് കഹാൻ ഹോ. ആ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് കാലാന്തരം ആ ഗാനം സംപ്രേഷണം ചെയ്യുന്നു.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡൽഹി ഡ്രീം മോൾ കൊട്ടിയം. കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: കാലാന്തരം. കാലാന്തരത്തിൽ ഇനിയൊരു വിദേശ വിശേഷം പറയാം. ടോക്കിയോ നഗരത്തിൽ, ജപ്പാനിലാണ് ജിംബോച്ചോ എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു സ്ഥലമുണ്ട്. അവിടെ ബുക്ക് ടൗൺ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. ആധുനിക നഗര ജീവിതത്തിന്റെ എല്ലാ ലക്ഷണങ്ങളോടും കൂടിയ ഒരു പ്രദേശം. ജിംബോച്ചോയുടെ പ്രത്യേകത, ഏകദേശം 150 പുസ്തകശാലകൾ അവിടെയുണ്ട് എന്നുള്ളതാണ്. ഈ 150 വരുന്ന പുസ്തകശാലകളിലും പഴയ പുസ്തകങ്ങളാണ് വിൽക്കുന്നത് എന്നതാണ് പ്രധാനം. സാഹിത്യവും തത്വചിന്തയും ചരിത്രം, കല, സിനിമ, ശാസ്ത്രം, കുട്ടികളുടെ പുസ്തകങ്ങൾ, കൈയെഴുത്ത് പുസ്തകങ്ങൾ, പഴയ മാസികകൾ, ഭൂപടങ്ങൾ, പോസ്റ്ററുകൾ, ഇവയെല്ലാം അവിടെ നിന്നും ലഭിക്കും. വർഷങ്ങളുടെ പഴക്കമുള്ള, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗ്രന്ഥങ്ങളും അവിടെ നിന്ന് ലഭിക്കും. നിരവധി സർവകലാശാലകളുടെ സമീപത്താണ് ഈ കടകളുള്ളത് എന്നത് മറ്റൊരു പ്രത്യേകത. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും എഴുത്തുകാർക്കും പുസ്തക സ്നേഹികൾക്കുമൊക്കെ എപ്പോഴും ഇവിടെ വരാം, പുസ്തകങ്ങൾ കണ്ടെത്താം, അവിടെ നിന്നും കോഫി കുടിക്കാം, വർത്തമാനം പറയാം, മണിക്കൂറുകളോളം ഇരുന്ന് വായിക്കാനും എഴുതാനും സംഭാഷണം നടത്താനും ഒക്കെ അനുയോജ്യമായ ശാന്തമായ അന്തരീക്ഷം ലഭിക്കുന്നു. ജിംബോച്ചോയിൽ എഴുത്തുകാരും ചിന്തകരും കലാകാരന്മാരുമൊക്കെ പതിവായി എത്താറുണ്ട്. അവരും ഇവിടെ സമയം ചിലവഴിക്കാറുണ്ട്. അവർക്കൊപ്പം പുതിയ തലമുറയ്ക്കും അവരുടെ അനുഭവങ്ങൾ കേൾക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനുമുള്ള അവസരമുണ്ട്. ജിംബോച്ചോ ബുക്ക് ഫെസ്റ്റിവൽ എല്ലാ വർഷവും നടക്കുന്നുണ്ട്. അവിടെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. തെരുവുകൾ മുഴുവൻ പുസ്തക സ്റ്റാളുകളായി മാറുകയും അപൂർവങ്ങളായ ഗ്രന്ഥങ്ങൾ പ്രത്യേക വിലയിൽ കിട്ടുകയുമൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ജപ്പാനിലെ ഏറ്റവും വലിയ പുസ്തകോത്സവവും ജിംബോച്ചോയിലാണ്. പുസ്തകമണം പേറുന്ന വഴികൾ, ചെറിയ കടകൾ, ശാന്തമായ കഫേകൾ, പുസ്തകങ്ങൾ അന്വേഷിക്കുന്ന ഇഷ്ടപ്പെടുന്ന വായനക്കാർ, ഇവരെല്ലാം ചേർന്ന് ഈ കാലഘട്ടത്തിലും ഒരു പുതിയ അനുഭവം ആ തെരുവുകൾക്ക് സമ്മാനിക്കുന്നു. ഡിജിറ്റൽ കാലത്തും അച്ചടിച്ച പുസ്തകങ്ങളോടുള്ള മനുഷ്യരുടെ സ്നേഹം ഇന്നും ഉണ്ട് എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. ജിംബോച്ചോയെ പോലെ നമുക്കും ചില നഗരങ്ങൾ ഉണ്ടാകട്ടെ. തിരുവനന്തപുരത്തെയോ കോഴിക്കോടെയോ ചില തെരുവുകളിൽ നമുക്ക് ചില അനുഭവങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ അവ പൂർണമായും ജിംബോച്ചോയെ പോലെയുള്ള നഗരങ്ങളുടേതായ രീതിയിലേക്ക് മാറുന്നില്ല എന്നുള്ളതും കാലാന്തരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ചെറിയ നഗരങ്ങളിലും ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം. കാലാന്തരത്തിൽ ഇനി പ്രശസ്തമായ ഒരു ഗാനം കേൾക്കാം. കാലാന്തരം ഗാനത്തിന് ശേഷം തുടരും.

0: കാലാന്തരം.
1: ആൽഡസ് ഹക്സ്ലി എന്ന വിഖ്യാതനായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ 1894 ജനിച്ചു, 1963 അന്തരിച്ചു. ധാരാളം ലേഖനങ്ങളും നോവലുകളും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഉൾപ്പെടെയുള്ള സർവകലാശാലകളിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും മറ്റു പുസ്തകങ്ങളും പഠിക്കാനുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു വാക്യം ഇവിടെ അവതരിപ്പിക്കാം. ആളുകൾക്ക് നല്ലവരാവണമെന്നുണ്ട്, എന്നാൽ അധികം നല്ലവരാവണമെന്നില്ല, എപ്പോഴും നല്ലവരാവണമെന്നും ആഗ്രഹിക്കുന്നില്ല. ഈ വാചകം മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള ആൽഡസ് ഹക്സ്ലിയുടെ ആഴമേറിയ നിരീക്ഷണമാണ്. മനുഷ്യരെല്ലാവരും നന്നാവാൻ അല്ലെങ്കിൽ നല്ലവരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം പലപ്പോഴും സാഹചര്യങ്ങൾക്കും വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും സൗകര്യത്തിനും അടിസ്ഥാനപ്പെടുത്തി വ്യത്യാസം വരുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. സാങ്കേതിക വിദ്യ മനുഷ്യനെ മോചിപ്പിക്കുമോ അതോ അടിമയാക്കുമോ എന്ന് ആലോചിക്കുന്ന കാലത്താണ് ഹക്സ്ലിയുടെ ഈ പഴയ ഓർമ്മപ്പെടുത്തൽ. ആളുകൾക്ക് നല്ലവരാവണമെന്നുണ്ട്, എപ്പോഴും നല്ലവരാവണമെന്നുമില്ല. ഈ ഉദ്ധരണികളോടുകൂടി ഈ ആഴ്ചയിലെ കാലാന്തരം അവസാനിക്കുന്നു. കാലാന്തരം തയ്യാറാക്കി അവതരിപ്പിച്ചത് പി സുനിൽകുമാർ. കാലാന്തരം എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 8 ബുധനാഴ്ച രാവിലെ 9. നന്ദി, നമസ്കാരം.
0: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എൻ്റെ റേഡിയോ 91.2.

ഒരു മനോഹരമായ രാജ്യം. മനോഹരം എന്ന് പറഞ്ഞാൽ നല്ല രാജ്യമായിരുന്നു. സന്തോഷത്തോടെ പ്രജകളും രാജാവും രാജ്ഞിയും ഒക്കെ താമസിക്കുകയായിരുന്നു. പക്ഷേ ഈ സന്തോഷം കണ്ട് ശത്രുരാജ്യത്തെ രാജാവിന് അസൂയ തോന്നി. അദ്ദേഹം ഏത് രീതിയിൽ ഈ രാജ്യത്തെ തകർക്കണമെന്ന് ആലോചിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഉപായം പിടികിട്ടിയത്. അവിടുത്തെ പ്രജകളെല്ലാവരും വെള്ളം കുടിക്കുന്ന ഒരു കിണറുണ്ട്. ആ കിണറ്റിൽ നിന്ന് എല്ലാവരും സന്തോഷത്തോടെ വന്ന് വെള്ളം കുടിച്ചു പിരിയുമ്പോഴാണ് ആ രാജ്യത്ത് ഇത്രയും സന്തോഷമുണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. എന്തായാലും ശത്രുക്കളെ ഉപയോഗിച്ച് ആ വെള്ളത്തിൽ ആളുകൾക്ക് മാനസികാസ്വസ്ഥ്യമുണ്ടാക്കുന്ന എന്തോ ഒരു വിഷം കലക്കി. രാവിലെ പതിവ് പോലെ വന്ന് വെള്ളം കുടിച്ച എല്ലാവരും വല്ലാത്തൊരു ചിത്തഭ്രമത്തിലായി. പലതും പറയാൻ തുടങ്ങി. രാജാവും രാജ്ഞിയും വല്ലാതെ പരിഭ്രാന്തരായി. സ്വന്തം രാജ്യത്തെ പ്രജകൾ ഇങ്ങനെയായി തീർന്നാൽ എങ്ങനെ രാജ്യം മുന്നോട്ടു പോകും? രാജാവും രാജ്ഞിയും പറയുന്നതൊന്നും അവർ കേൾക്കാനേ തയ്യാറല്ല. അവർ മറ്റേതോ ഒരു ലോകത്ത് സഞ്ചരിക്കുകയായിരുന്നു. ഒടുവിൽ ഇത് മനസ്സിലാക്കിയ രാജ്ഞി രാജാവിനോട് പറഞ്ഞു, ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ, നമ്മളും ആ കിണറ്റിൽ നിന്ന് തൽക്കാലം വെള്ളം കുടിക്കുക. അങ്ങനെ കുടിച്ചാൽ ഈ വിഷയം

0: തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
1: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
3: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
2: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
4: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
7: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
3: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
2: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യ ഉത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
4: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264316. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.